കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 22 2026 June 5 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 9:30 ആകാശഗംഗ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, 11:30 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി, ഉച്ചയ്ക്ക് 3 മണിക്ക് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 4 മണിക്ക് കിഞ്ചന വർത്തമാനം, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 7 മണിക്ക് റീഡിംഗ് റൂം, രാത്രി 8 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9 മണിക്ക് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 5. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഡെൻമാർക്ക് ഭരണഘടന ഭേദഗതി ചെയ്തതും സുവർണ ക്ഷേത്രത്തിലേക്ക് സൈനിക നടപടി ആരംഭിക്കുന്നതിന് ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടതും ഈജിപ്തിനെതിരെ ഇസ്രായേൽ സൈന്യം അപ്രതീക്ഷിത ആക്രമണം നടത്തിയതുമൊക്കെ ഒരു June 5-നായിരുന്നു. June 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 5. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഔറംഗസേബ് ഔദ്യോഗികമായി ഡൽഹിയുടെ സിംഹാസനത്തിൽ കയറിയത് 1659 June 5-നായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഡെൻമാർക്ക് ഭരണഘടന ഭേദഗതി ചെയ്തത് 1915 June 5-നായിരുന്നു. അറുപത് ദിവസത്തെ യുദ്ധത്തിന് ശേഷം സൂയിസ് കനാൽ ആദ്യമായി തുറന്നത് 1975 June ഇന്നേ ദിവസമായിരുന്നു. സെർബിയ മോണ്ടിനെഗോയിൽ നിന്ന് സെർബിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 2006 June 5-നായിരുന്നു. June 5 സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എയ്ഡ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ശാസ്ത്രീയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സംരക്ഷണത്തിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങാം സ്കൂളുകളിൽ നിന്നും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് ജോൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജൂൺ 5 രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 3 മണിക്കും. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി പ്രവർത്തിക്കാം, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാം. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ

0: പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണ വില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി

0: സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടയിലും നടത്തും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രവാചകോ നരേന്ദ്രദത്ത സേമവാലഹ.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
6: പ്രകൃതി സംരക്ഷണത്തിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങാം സ്കൂളുകളിൽ നിന്നും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് ജോൺ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം. റേഡിയോ സന്തുനം 90.4 FM-ൽ June 5 രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 3:00. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി പ്രവർത്തിക്കാം, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാം. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, ഋതുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം

0: ഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിൻ്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ദറ്റ് റെസൊനേറ്റ് വിത്ത് ദ ഹാർട്ട്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കഥകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ UK വിഷൻ 2003 ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓയിൽ വില വർധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്തു നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാക്കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം

0: എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന നാലിൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിക്കിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി, സമയം 7:35.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഒരിക്കൽ മരങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് കേട്ട മനുഷ്യൻ അല്പം പരിഹാസത്തോടെ മരത്തോട് ചോദിച്ചു, നീ ശരിക്കും ഞങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇത് കേട്ട മരം ചിരിച്ചുകൊണ്ട് ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ ജനിച്ചപ്പോൾ നിന്നെ താലോലിക്കാൻ തൊട്ടിൽ ഒരുക്കിയത് ഞാനായിരുന്നു. വളർന്നപ്പോൾ നിനക്ക് തണലേകി, വിശന്നപ്പോൾ ഭക്ഷണമായി എൻ്റെ ഫലങ്ങൾ തന്നു. നിനക്ക് പാർക്കാൻ വീടും ഇരിക്കാൻ കസേരയും ഉറങ്ങാൻ കിടക്കയും ഒരുക്കിയത് ഞാനല്ലായിരുന്നു. നിനക്ക് പഠിക്കാനും എഴുതാനുമുള്ള കടലാസായി മാറിയതും ഞാൻ തന്നെ. നിന്റെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ തന്നതും ഞാനല്ലേ. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിന്നോടൊപ്പം നടന്ന ഞാൻ നിന്റെ അവസാന യാത്രയിലും കൂടെയുണ്ടായിരുന്നു. നീ കിടന്നത് എൻ്റെ മരത്തിൽ തീർത്ത പെട്ടിയിൽ, ഒടുവിൽ നിന്റെ ചിതയ്ക്ക് വിറകായതും ഞാൻ. എൻ്റെ ജനനം മുതൽ മരണം വരെ നിനക്കായി ഞാൻ ജീവിച്ചു. മരത്തിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ മനുഷ്യൻ്റെ തല താഴ്ന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നത് ആ മരം തന്നെയായിരുന്നു എന്ന് അവൻ അന്ന് തിരിച്ചറിഞ്ഞു. മരങ്ങൾ നിറഞ്ഞ കാടുകൾ ഭൂമിയുടെ ശ്വാസമാണ്. നദികളോ അതിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതവും. പക്ഷേ ഇന്ന് ആ ശ്വാസത്തിന് കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സംഗീതത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നാം ഓർക്കണം, പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ ദ്രോഹവും ഒടുവിൽ തിരിച്ചെത്തുന്നത് മനുഷ്യനിലേക്ക് തന്നെയാണ്. മലിനമാകുന്ന ഓരോ നദിയും ഇല്ലാതാകുന്ന ഓരോ മരവും നശിക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയെ ദുർബലമാക്കുകയാണ്.

0: ഭൂമി നമ്മോട് ഒരിക്കലും പരാതി പറയുന്നില്ല. എന്നാൽ ഓരോ വരൾച്ചയും ഓരോ വെള്ളപ്പൊക്കവും ഓരോ ഉഷ്ണതരംഗവും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിക്കായി വരും തലമുറകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു മരം നട്ടുപിടിപ്പിക്കാം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, പ്രകൃതിയെ മലിനമാക്കാതിരിക്കാം, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കരുതലുകളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളുടെ ഭാഗമാകാം. പ്രകൃതിയെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, പച്ചപ്പാർന്നൊരു ഭൂമി വരും തലമുറയ്ക്ക് കൈമാറാം. ജൂൺ 5 ഈ ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിനെയും കൂടിയാണ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: ഗസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ.
1: നമസ്കാരം മാഡം. താങ്ക് യു വെരി മച്ച് എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു.
0: ഓക്കെ, സാറിനെ കുറിച്ച് ആദ്യം നമുക്ക്. സമാഗമത്തിലൂടെ നിരവധി പ്രതിഭകളാണ്, ഈ ഒരു കൊല്ലത്തിന്റെ തന്നെ നിരവധി വ്യക്തികളെയും സമാഗമത്തിലൂടെ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് സാറിന് പറയാനുള്ളത് വ്യത്യസ്തമായ നിരവധി അനുഭവങ്ങളാണ്. അപ്പം ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് മുന്നേ സാറിന്റെ ജന്മനാട് എവിടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയൂ.
1: മാം, ഞാൻ ജനിച്ചത് കൊല്ലത്ത് തന്നെയാണ്, കൊട്ടിയത്താണ് ടു ബി പ്രിസൈസ്. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അദ്ദേഹം 37 വർഷം സർവീസ് എയർഫോഴ്സിൽ ചെയ്തിരുന്നു. അപ്പം ജനിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ കുറച്ച് പഠനം ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലാണ് ചെയ്തത്. അന്ന് മൗണ്ട് കാർമലിലും 1-2 ക്ലാസ്, പിന്നെ 3rd-4th ഇൻഫൻറ്റ് ജീസസിൽ. അങ്ങനെ 4th ക്ലാസ് വരെ ഇൻഫൻറ്റ് ജീസസിൽ തങ്കശ്ശേരിയിൽ പഠിക്കുകയും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കാരണം ആ സ്കൂൾ അത്രമാത്രം നല്ലൊരു സ്കൂളും ഇന്നും അത് പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സ്കൂളാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു അഭിമാനമായിട്ട് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിലും പിന്നീട് വെസ്റ്റ് ബംഗാളിലും ഒക്കെ പോയി. തിരിച്ച് ട്രിവാൻഡ്രത്തെ പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കേന്ദ്ര വിദ്യാലയമാണ് ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ 12th ചെയ്തത് കേന്ദ്ര വിദ്യാലയ പട്ടം തിരുവനന്തപുരത്തു നിന്നാണ്. അവിടെ നിന്ന് ഞാൻ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc Physics ചെയ്തു. BSc Physics കഴിഞ്ഞിട്ടാണ് ഞാൻ UPSC എക്സാം എഴുതി കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് കിട്ടുകയും ഞാൻ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദേഹ്റാദൂണിൽ ട്രെയിനിങ്ങിൽ പോവുകയാണ് ചെയ്തത്.
0: ചെറുതിലെ ഒരു ആ ഒരു ഡിഫൻസിന്റെ പശ്ചാത്തലമുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ അച്ഛൻ അതിലായിരുന്നല്ലോ. അപ്പം കോളേജ് ജീവിതം കഴിഞ്ഞു, തികച്ചും സയൻസിൽ നിന്ന് പിന്നീട് ആർമി സ്കൂളിലേക്കാണ് പോയത്. അപ്പം ഈ കോളേജ് ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ അറിഞ്ഞപ്പം സാറിന് ചെറുതിലെ ഉള്ളില് ആർമി മോഹം ഇങ്ങനെ പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്?
1: മാഡം, എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതൊക്കെ കണ്ടതും കൂടുതലും ഞാനിപ്പം LKG UKG ഒക്കെ സത്യം പറഞ്ഞാൽ അംബാല കണ്ടോൺമെന്റ് അവിടെ എയർഫോഴ്സിന്റെ ആയിരുന്നു. അപ്പം ആ രീതിയിൽ എന്റെ ഒരു നല്ലൊരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത് എയർഫോഴ്സിന്റെ കണ്ടോൺമെന്റ്സിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ ഈ പ്ലെയിനുകൾ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ പോകുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം എന്റെ ആദ്യത്തെയും ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ളൊരു മോഹം എന്ന് പറഞ്ഞാൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഞാൻ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ഗ്രാജുവേഷൻ സമയത്ത് NCC എയർവിംഗ് ട്രിവാൻഡ്രത്തുള്ള അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തിരുന്നു. NCC സി സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ന്യൂ ഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പോയി എയർഫോഴ്സിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എയർഫോഴ്സിലേക്ക് പൈലറ്റ് അല്ലെങ്കിൽ എനിക്ക് എയർഫോഴ്സ് വേണ്ട എന്നുള്ള നിലയിലായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എഴുതിയതും ആർമിയിലേക്കുള്ളൊരു ക്ഷണം വന്നതും. അപ്പം അങ്ങനെ എന്തായാലും യൂണിഫോം ഒരു പാഷനായിട്ട് തന്നെ ആയിരുന്നു എൻ്റെത്. അപ്പം ഓൾദോ ഞാൻ എയർഫോഴ്സിലേക്കായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഞാൻ പിന്നീട് പോയത് ആർമിയിലേക്കാണ്. ആർമിയിലും ഒരു ഫൈറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞാൻ ഇൻഫൻട്രി തന്നെയാണ് ചൂസ് തിരഞ്ഞെടുത്തത്. അതിനകത്ത് രാജ്പൂത്ത് അല്ലെങ്കിൽ ഇവിടെ രജപത് എന്ന് പറയുന്ന ആ റെജിമെന്റ് തന്നെയായിരുന്നു. 14 Rajputs എനിക്ക് കമ്മീഷൻ കിട്ടിയത്. ആ റെജിമെന്റ് തന്നെയാണ് പിന്നീട് ഞാൻ കമാൻഡിങ് ഓഫീസറായി മാറുകയും ചെയ്തത്.
0: അങ്ങനെ ചെറുതിലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് അത് പരിവപ്പെടുത്തി ഉള്ളിൻ്റെ ഉള്ളിലെ ആ മോഹങ്ങളൊക്കെ ഇങ്ങനെ പരിവപ്പെടുത്തി വന്ന ഒരു ട്രാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റർ പൈലറ്റിലേക്ക് പോകാത്തത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ഒരുപാട് അറിവുകൾ തന്ന് നല്ലൊരു സിവിലിയൻ അങ്ങനെയായി നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ നമുക്ക് സാറിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിയത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ്
1: തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ ഈ തോൽവികളിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം എനിക്ക് ഈ ചെറുതിലെ കിട്ടിയ കുറെ തിരിച്ചടികൾ തന്നെയാണ്. അപ്പം നമ്മൾ ആഗ്രഹിച്ച് അത് കിട്ടിയില്ല. അപ്പം അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഫൈറ്റർ പൈലറ്റ് ആയില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ദൈവം എങ്ങനെയാണ് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചത്, ആ രീതിയിൽ ഈ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു ഇൻഫൻട്രി ഓഫീസർ ആവുക, അതും എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. അതായത് ജമ്മു കശ്മീരിൽ ഏകദേശം ഒരു 8 വർഷം 3 tenures ആയിട്ട് രാഷ്ട്രീയ റൈഫിൾസിലും അല്ലാതെയും പിന്നെ നോർത്ത് ഈസ്റ്റിൽ അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ മിലിറ്ററി ഒബ്സർവർ ആയിട്ട് പോവുക, പിന്നെ സ്വന്തം ബറ്റാലിയൻ ലഡാക്കിൽ കമാൻഡ് ചെയ്യുക, ഇതെല്ലാം പറ്റിയത് ഞാൻ ഇന്ത്യൻ ആർമിയിൽ വന്നുകൊണ്ടാണ്.
0: സാറിനോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അഭിമാനകരമായ ഒരു ഫയർ ഡിഫൻസ് മാനേജ്മെന്റിലേക്ക് 2 വർഷം സാറ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അതാണ് നമുക്ക് ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ വെച്ചിരുന്നത്. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിലെ നമുക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ, അതിൻ്റെ അറിവുകളൊക്കെ ഇങ്ങനെ വരുന്ന തലമുറയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ

0: ായിട്ട് അത്രയും അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സമാഗമത്തിലൂടെ ഇരുന്ന് നമുക്കൊക്കെ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയൂ
1: മാഡം. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ പലരും വിചാരിക്കും ഈ പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിത്തമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ടൊക്കെ പറയാറുന്ന പഠിക്കാൻ പറ്റാത്ത ഒരു പട്ടാളത്തിൽ പോയി ജോയിൻ ചെയ്യുന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലം അല്ലെങ്കിൽ പണ്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഠിത്തം ഉള്ള ഒരു കാര്യമാണ് ഈ മിലിറ്ററി എന്ന് പറഞ്ഞത്. കാരണം അവിടെ എല്ലാ നമ്മുടെ ടാക്ടിക്സും നമ്മൾ വെപ്പനെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നു അത്രമാത്രം. അപ്പൊ ഞാൻ ആക്ച്വലി പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പുറത്ത് ഫിസിക്സിൽ പഠിച്ചതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അകത്ത് അവിടെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കോഴ്സുകളും ചെയ്യുകയും ആ കോഴ്സസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പം നമ്മൾ ബെറ്റർ. പിന്നെ നമ്മളെ ഒരു 10-15 വർഷത്തിന്റെ സർവീസ് അതിന്റെ ഒരു വിലയിരുത്തലിന്റെ ബേസിലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഡിഫൻസ് മാനേജ്മെന്റ് കോഴ്സിലൊക്കെ പേര് വരിക. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അടുത്ത പ്രൊമോഷന് വേണ്ടി യോഗ്യത ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിലാണ് അത് കാണുന്നത്. പക്ഷെ ഞാൻ ഇതെല്ലാം ആണെങ്കിലും എൻ്റെ ഒരു 20 വർഷ സർവീസ് കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിൽ വരണമെന്നും നാട്ടിൽ എനിക്ക് കുറച്ച് സോഷ്യൽ സർവീസ് എന്നുള്ള നിലയിൽ ചെയ്യണമെന്നും എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് ഈ നാടിന് വേണ്ടി, കൊല്ലത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് വന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അത് ഡെഫിനറ്റ്ലി പുറത്ത് വന്നപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ധാരാളം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മളെ ഒരു നോളജ് എന്ത് ചെറിയൊരു നോളജ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അതൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നിമിത്തമായി എന്നാണ് ഞാൻ പറയുന്നത്.
0: അതെ അതെ. നമുക്ക് സർ ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അത്തരം ഒരു അനലിസ്റ്റ് കൂടിയാണ് സർ. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് സാറിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മോട്. അപ്പം നമുക്ക് ആദ്യം ഞാനിങ്ങനെ കത്ത് സൂക്ഷിച്ചു വെച്ചൊരു കാര്യമാണ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നിർത്തില്ലാതെ പറയാൻ സാറിന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാലും നമുക്ക് അതൊന്ന് കേൾക്കാം.
1: എന്റെ കരിയറിൽ ഏറ്റവും വിലപ്പെട്ട എന്ന് ഞാൻ കാണുന്നത്, ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ ബറ്റാലിയനിലേക്ക് പോകും. ഓരോ ഓഫീസറിന് ട്രെയിനിങ് കഴിയുമ്പോൾ അവരവരുടെ ബറ്റാലിയൻ അലോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ബറ്റാലിയനാണ് എനിക്ക് 14 രാജ്പൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു 15-16 വർഷം നമ്മൾ ലെഫ്റ്റനന്റ് ആയിട്ട് കയറി, പിന്നെ ക്യാപ്റ്റനായി, പിന്നെ മേജറായി, പിന്നെ ലെഫ്റ്റനന്റ് കേണലായി. ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആ റാങ്കാണ് ലെഫ്റ്റനന്റ് കേണലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കേണൽ എന്നുള്ള, അതായത് കേണൽ ഒരൊറ്റ കേണലെ അതിനകത്ത് ആ ബറ്റാലിയനിൽ കാണും. ആ കേണലാണ് ആക്ച്വലി അതിന്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം 14 ജൂൺ 2014 എനിക്ക് ഒന്ന് പ്രൈം മിനിസ്റ്റർ മോദിജി അന്ന് 2014 ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെയാണ്, ഏകദേശം അതേ പീരീഡിലാണ് ഞാനും സിഒ കമാൻഡിങ് ഓഫീസർ ആവുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭഗവാന്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളത് അത് ഞാൻ അവർ കമാൻഡിങ് ഓഫീസർ ആവും. കാരണം കമാൻഡിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കീഴിൽ ഏകദേശം ഒരു 800+ ജവാന്മാരുണ്ട്. അവരുടെ എല്ലാ കാര്യവും നമ്മൾ അവരുടെ എന്താ പറഞ്ഞ ജീവൻ പോലും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന നമ്മളെ ഡിസിഷനിലാണ്. അവരുടെ വെൽഫെയർ, അവർക്ക് വേണ്ടിയുള്ള നന്മകൾ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു 3 വർഷത്തിനടുപ്പിച്ചുള്ള ഒരു പീരീഡ് ആയിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചോളം ഈ ആർമിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള. അതല്ലാതെ ധാരാളം ഓപ്പറേഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനിന്റെ ബോർഡർ ആയിട്ട് ഊരി പോലത്തെ സ്ഥലത്ത് ഊരി സിനിമ ഒക്കെ നിങ്ങൾ കണ്ടാണ്. ആ സ്ഥലത്ത് ഞാൻ അവിടെ സെർവ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനിന്റെ നമ്മൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. 50 മീറ്റർ ദൂരെ അവരുടെ ബങ്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപായിട്ട് കുപ്വാഡയിൽ അവിടെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ഗാത്തക് പ്ലട്ടൂണിന്റെ കമാൻഡറായിരുന്നു ഞാൻ. അപ്പൊ എന്റെ സ്വന്തം ബോയ്സ് ജവാന്മാർ ഞങ്ങൾ ഓപ്പറേഷനിൽ പോയി. ഞങ്ങളുടെ ബറ്റാലിയൻ അന്ന് ഏകദേശം 70 മുകളിലുള്ള ഭീകരവാദികളെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തിരുന്നു. അതിനകത്തൊരു വില നമ്മളും കൊടുക്കേണ്ടി വന്നു. എൻ്റെ കൂടെയുള്ള വേറെ ഓഫീസറും കോസ്മേറ്റ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് നവനീത് എന്ന് പറഞ്ഞ നവനീത്രായി, അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ജവാൻസ്, അവരും അവിടെ എൻ്റെ സ്വന്തം ബറ്റാലിയനിൽ അവരവിടെ ഏറ്റവും അവരുടെ ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഫാക്ടേഴ്സാണ്. ഇതുപോലെ തന്നെ പിന്നീട് രാഷ്ട്രീയ റൈഫിൾസിൽ ചെന്നപ്പം ഞാൻ അവിടുത്തെ സെക്ടർ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അത് ഈ അമർനാഥ് യാത്രയുടെ ഓവറോൾ ഇൻചാർജ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമർനാഥ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് അമർനാഥ് ഗുഹയിൽ പോയി തൊഴുവാനും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യവും കിട്ടി. അതിൻ്റെ സെക്യൂരിറ്റി, അപ്പോൾ അതിൻ്റെ ആത്മീയതയിലും കൂടെ ഒരു ഇതായിട്ട്. ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും മാഡം, നോർത്ത് ഈസ്റ്റിലും അസാമിലും അരുണാചൽ പ്രദേശിലും അവിടെയൊക്കെ സർവീസ് ചെയ്യാനും അവിടുത്തെ സാധാരണക്കാർ ആളുകളുടെ ഓരോ വിഷയത്തിലും നമുക്ക് ഇടപെടാനുള്ള ഒരു ചാൻസ് കിട്ടി. കാരണം അവിടെയൊക്കെ വളരെ പാവപ്പെട്ട എന്താ പറഞ്ഞ ട്രൈബൽ ആളുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ അവരുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റി. കാരണം നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലീവിന് വരുമ്പോൾ അവർ കുറേ തേയില ഒക്കെ കൊണ്ടുതരും. കാരണം തേയിലത്തോട്ടമാണ്, അപ്പോൾ നമുക്ക് വേണ്ടി അവർക്ക് വേറെ ഒന്നും ഇല്ല. തേയില നമുക്ക് നാട്ടിൽ വരുമ്പോൾ തേയില ഇതിനായിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ നമ്മളൊക്കെ തിരിച്ച് അവിടുന്ന് പോസ്റ്റിംഗ് പോകുന്ന സമയത്ത് അവരൊക്കെ വന്നിട്ട് പോകരുത് എന്നൊക്കെ, അതൊക്കെ എന്നെ മനസ്സിൽ

0: ഇങ്ങനെ നിൽക്കുന്നൊരു. അപ്പം അതുപോലെ തന്നെ ഞാൻ ആർമിയിൽ തന്നെ ഉണ്ടായിട്ടാണ് ആഫ്രിക്കയിൽ പോകാൻ പറ്റിയത്, കോങ്കോയിൽ. അപ്പോൾ അവിടെയും വലിയൊരു സംഘർഷാവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അതായത് മിലിറ്ററി പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇന്ത്യയെ പ്രതിനിധിച്ചാണ് അവിടെ പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു കുറച്ച് ഓഫീസേഴ്സ് മാത്രമാണ് മിലിറ്ററി ഒബ്സർവേഴ്സ് ആയിട്ട് പോകുന്നത്. യുണൈറ്റഡ് നേഷൻ ഡെപ്യൂട്ടേഷനിലാണ് പോകുന്നത് ഒരു വർഷം. അവിടെയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം പാകിസ്ഥാനിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ്, എല്ലാ യു കെയുടെ എല്ലാ രാജ്യത്തിൻ്റെയും ഓഫീസേഴ്സിൻ്റെ കൂടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് നിൽക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ. നമ്മൾ വളരെ പ്രൊഫഷണൽ ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ ബറ്റാലിയന് കമാൻഡിങ് ഓഫീസറായിട്ട് നിൽക്കുന്നതാണ് ഞാൻ എക്കാലവും ദൈവത്തിനോട് നന്ദി
1: പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വാക്കുകളല്ല, നമുക്ക് ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ നമ്മളിലൊക്കെ അത്ഭുതങ്ങൾ ഉണർത്തുന്ന നമുക്കറിയാത്ത ഒരുപാട് മേഖലകൾ, ഡിഫൻസിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെയാണ്. നമുക്ക് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ പട്ടാളക്കാരുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. കാരണം കൂടെയുള്ള ഓരോ മഞ്ഞു മലകൾ താണ്ടി, എത്രയോ കാതങ്ങൾ താണ്ടി നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി ഇവർ ഇങ്ങനെ കാതോർത്തിരിക്കുന്നു, അവരുടെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്ന ആ നിമിഷങ്ങൾ, അതിനിടയിൽ ഉണ്ടാകുന്ന മാനുഷിക ബന്ധങ്ങൾ, ചില ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ കണ്ട് മനസ്സ് മനോവീര്യം തകരാതെ അത് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഇത്തരം പട്ടാളക്കാരുടെ കുറേയധികം, അതും ആർമി ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം, പരിമിതമായ സാഹചര്യങ്ങൾ, ചിലപ്പം നമ്മുടെ കാലാവസ്ഥ അനുകൂലമായിരിക്കില്ല, അതിനിടയിലൊക്കെ തന്നെ ഇത്രയധികം ജീവനുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. നമുക്ക് ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല പരിചയപ്പെടുത്തലിൻ്റെ. കാരണം നമ്മുടെ എല്ലാ ചാനൽ ചർച്ചകളിലും ഇന്ന് നമുക്കേറെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീ കേണൽ എസ് ഡിന്നി സാർ. അദ്ദേഹം ഇങ്ങനെ അനുഭവങ്ങൾ നിർത്തില്ലാതെ നമ്മോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം. സർ, കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, നേതൃത്വവും പ്രവർത്തന പരിചയവും ഒക്കെ അതൊക്കെയുണ്ട്, എന്നാലും ചിലയിടത്തു നിന്ന് കിട്ടുന്ന പരിമിതമായ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ ഓഫീസറാണ്. അപ്പം മാതൃരാജ്യത്തെയും പ്രൊട്ടക്ട് ചെയ്യണം, കൂടെയുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ചെറിയ ആൾക്കാരല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, അതിനെ കുറിച്ചൊക്കെ പറയൂ.
2: തീർച്ചയായിട്ടും മാം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ അവരെ ഓഫീസർ എന്നുള്ള നിയമനം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്, ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രാപ്തിയാക്കുക എന്നുള്ളത്. ട്രെയിനിങ്ങിലൂടെയും അവരുടെ അങ്ങനത്തുള്ള സൈക്കോളജി ടെസ്റ്റും മറ്റു ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു രീതിയിലേക്ക് വന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പം നമ്മളിലുള്ള വിശ്വാസം നമ്മളെ സബോർഡിനേറ്റ്സിൽ കാണണം. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ആണെങ്കിൽ 1000 ആളുകൾ, 800+ എല്ലാം കൂടെ ചേർത്തൊരു 1000 ജവാന്മാരുടെ വിശ്വാസമാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. അപ്പം അത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ ലഡാക്കിലാണ്. ലഡാക്കിൽ ഏറ്റവും എന്താ പറഞ്ഞ വളരെ പാട് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പെങ്കോങ്സും ഒക്കെ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നോർത്ത് പെങ്കോങ്സിലൊക്കെ ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം പോകും. പക്ഷെ അന്ന് അവിടെയൊക്കെ നല്ല സംഘർഷമുള്ള സമയമാണ്. അപ്പൊ അവിടെ ഈ 16,000 അപ്പൊ അവിടെ ഓക്സിജന്റെ പ്രോബ്ലം ഉണ്ട്, മറ്റ് പല ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. എപ്പോൾ വേണമെങ്കിലും ഒരാൾ കൊലാപ്സ് ആവുന്നുള്ള രീതിയിലാണ്. കാരണം ഓക്സിജൻ ഉള്ളി 50% അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മളെ നമുക്കൊരു പെട്ടെന്ന് ഓടാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും പറ്റത്തില്ല. ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാ ബോഡി ഫുൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചേഴ്സ് -30, -35 degrees ഒക്കെ വരെ പോകും. അതിനോടെ വിൻഡ് ഉണ്ടെങ്കിൽ അത് അത് ഇനിയും കുറയും. അപ്പൊ ടെമ്പറേച്ചേഴ്സ് ലോ ആണ്, ഓക്സിജൻ ഇല്ല, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പം ഇത് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിലേക്ക് വണ്ടികളിൽ തന്നെ വരണമെങ്കിൽ ഏകദേശം 5-6 hours എടുക്കും. അതായത് ഞാൻ എന്റെ ബറ്റാലിയനിൽ 6 ഉണ്ട്. ആ 6 ഒരു പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏകദേശം ചിലപ്പോൾ 5-6 എടുക്കും. അത് റോഡൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് വൈകുന്നേരം ചിലപ്പോൾ അവിടുന്ന് കോള് വരും, സർ ഒരാൾക്ക് വയ്യ, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണെങ്കിൽ പിന്നീട് അവരെ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെയ്യണം. അപ്പം പകൽ സമയമാണെങ്കിൽ, രാവിലെ ആണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റേഴ്സ് വിടാം. അത് ഹെലികോപ്റ്റേഴ്സ് ഈ ക്ലൗഡ്സ് ഒന്നും ഇല്ല എങ്കിൽ അവർ പോയി പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും. ക്ലൗഡ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രാവിലെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വൈകിട്ടാണ് ഇങ്ങനത്തെ റിപ്പോർട്ട് വരുന്നെങ്കിൽ ഇനി എൻ്റെ ഡിസിഷനാണ് ഞാൻ ഇത് രാത്രി ഇവാക്വേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഞാനത് ഡിസിഷൻ എടുക്കുകയാണ്, ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഒരു 10 കൂടെ ഈ വണ്ടിയിൽ വരണം. അപ്പൊ ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ റോഡ് ഭയങ്കര ചില സ്ഥലത്ത് നല്ല സ്ലോപ്പ് ഉള്ള സ്ഥലമാണ്, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചില വണ്ടി താഴോട്ട് പോകും. അപ്പൊ രാത്രി പക്ഷെ അയാൾ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വരെ സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ടൈമിലാണ് നേരത്തെ മാഡത്തിന്റെ ചോദ്യം, നമ്മൾ ഡിസിഷൻ ഒരാളുടെ ജീവന്റെ നമ്മളെ ഒരു ഡിസിഷന്റെ പുറത്താണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുത്ത് ഒക്കെ ഇവാക്വേറ്റ് ചെയ്യൂ, ഈ 10 പോവാണ് പക്ഷെ രാത്രിയാണ്, ഒരു മിസ്റ്റേക്ക് പറ്റി വണ്ടി താഴെ പോയി, അപ്പൊ ഈ 10 പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഇനി അഥവാ നമ്മൾ എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഡിസിഷന്റെ കൂടെ

0: തന്നെ ഞാനതാ പറഞ്ഞ ഈ ദൈവത്തിന്റെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൈനികരിൽ കൂടുതൽ ആളുകളും വളരെ ഭക്തിയും വളരെ ദൈവത്തെ, കാരണം നമ്മൾ അത്രയും അടുത്ത് അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധിക്കപ്പുറം മനുഷ്യനൊന്നും അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവിടെ ഏതോ അദൃശ്യമായിട്ടുള്ള ശക്തി, അത് ഏത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ലഡാക്കിൽ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ലാമമാരുടെ പ്രാർത്ഥനകൾ പോലും ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അത് അവ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ വളരെ നല്ലൊരു ഇന്റൻഷനോടെ എടുക്കുമ്പോൾ അത് 99% ശരിയാവാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്
1: ജീവിതത്തിലുണ്ട്. അപ്പം നമുക്ക് ഇത്രയും മനോവീര്യം കളയാതെ തന്നെ കൂടെയുള്ളവരെ സംരക്ഷിക്കുകയും വേണം. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു വൈറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അപകടകരമായ ആ മേഖലയിലൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അത് രാജ്യവിരുദ്ധമാകാൻ പാടില്ല. രാജ്യത്തോട് അത്രയും ജീവൻ ബലിയർപ്പിച്ചാണ് നമ്മളെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, രക്ഷപ്പെടുത്തിയ അനുഭവം ഒക്കെ തന്നെ. അപ്പം ഈ ഉയർന്ന സമ്മർദ്ദവും അപകടകരമായ സാഹചര്യവും ഒക്കെ ആയിട്ടാണ് ഈ ടീമിനെയൊക്കെ നയിക്കേണ്ടത്. കേണൽ എന്നാൽ ചെറിയൊരു പോസ്റ്റല്ല. അപ്പം ഇത്രയും ബറ്റാലിയൻസിൽ ഇത്രയും ജീവനുകളുടെ ഏക പ്രതീക്ഷ കേണലിലാണ്. അപ്പൊ അത്തരം ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെയുണ്ടോ പങ്കുവയ്ക്കാനായിട്ട്, അങ്ങനെ ഒരു ടീമില് അപകടകരമായ അങ്ങനെ ഒരു ഘട്ടത്തില് ഒരു ഡിസിഷൻ എടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരു കാര്യം എനിക്ക് വളരെ എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ മാഡം, എന്റെ അണ്ടറിൽ, ഞാൻ എന്റെ സർവീസിൽ എനിക്ക് ഒരു ലൈഫ് പോലും ലൂസ് ചെയ്തിട്ടില്ല. അതായത് എന്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു ജവാൻ, ഞാനത് ആദ്യം കാത്തക് പ്ലട്ടൂൺ കമാൻഡർ ആയിരുന്നു. ഇപ്പം ചെറിയൊരു ടീമാണ്, ഒരു 20-25 പേരെ ഉള്ളൂ. ഞങ്ങൾ പല ഓപ്പറേഷൻസ് ചെയ്തിരുന്നു, പക്ഷെ എന്റെ കമാൻഡിൽ ഒരു ജവാൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കമ്പനി കമാൻഡറായ സമയത്ത് ഉറിയിൽ ഇരുന്നപ്പോൾ ഏകദേശം 100 ആളുകളുണ്ട്. അന്നും നമുക്ക് ആരും ലൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ ബെറ്റാലിയൻ ഉണ്ടാവും. ഇതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക്. അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ് അത് തന്നെയാണ്. ഞാൻ എന്നെ കാണുന്ന, അതായത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെ ഓപ്പറേഷനിൽ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടോ അത്രയും പേരെ തിരിച്ച് എന്ന് പറഞ്ഞ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സഹി സലാമത്ത് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ അതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഞാനത് മുൻപും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 99-2000 കാലഘട്ടത്തിൽ കാശ്മീരിലായിരുന്നു. അന്ന് ഞാൻ ഈ ഖാതക് പ്ലട്ടൂൺ കമാൻഡ്, അതായത് നമ്മുടെ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു സെർച്ച് ഓപ്പറേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സെർച്ച് ഓപ്പറേഷൻ ഒരു മലയുടെ അവിടെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ ടെററിസ്റ്റ് ഒക്കെ ഉണ്ട് എന്നറിയാം. അന്നത്തെ കാലത്ത് ഈ ടെററിസ്റ്റുകൾ ഈ വയർലെസ് ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്, വോക്കി ടോക്കി പോലത്തെ. അപ്പൊ അവരുടെ ഫ്രീക്വൻസിയിൽ ഞങ്ങൾ കയറി അവരുമായിട്ട് സംസാരിക്കും. അപ്പൊ അവരെന്തോ സംസാരിക്കുന്നൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏരിയയിൽ ആ റേഞ്ച് അനുസരിച്ച് നമുക്കറിയാം ഇത്ര ഇത്ര ആളുകൾ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. മൊബൈൽ, ഇപ്പൊ മൊബൈൽ ടവർ വെച്ച് പറയുന്ന പോലെ അന്നത്തെ ആ ഫ്രീക്വൻസി വെച്ച്, അല്ലെങ്കിൽ അതിന്റെ, കാരണം അതിന് 3-4 കിലോമീറ്റർ റേഡിയസേ ഉള്ളൂ. അപ്പൊ ആ റേഡിയസ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവരടുത്തുണ്ടെന്നുള്ളത്. ശത്രുക്കൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഭീകരവാദികൾ. അപ്പൊ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇന്ന ഇന്ന, അതായത് ഇവിടുന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കറിയാം ഇന്ന ഇന്ന ആളുകളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഓരോ സമയം അനുസരിച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് ഇന്റലിജൻസ് വെച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ആളുകൾ വന്നത്. അപ്പൊ അവരുടെ ട്രാക്ക് ആ ഭാഗം അതിനെ അവരുടെ നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്നപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ ഒരു മലയിൽ നിന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ജവാൻ, അദ്ദേഹം താഴെ പോയി, ഒരു 10-30 താഴെ പോയി. ആ 30 താഴെ പോയി ഞങ്ങളെല്ലാം പിന്നെ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്നു, പിടിച്ചെന്ന് വെച്ചാൽ പൊക്കിയെടുത്തോണ്ട് വന്നു. വളരെ പെട്ടെന്ന് തന്നെ താഴെ നേരെ താഴെ കൊണ്ടുപോയി. താഴെ അവിടെ ഒരു ചെറിയ ഒരു കുടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുടിലിൽ നിന്ന് ഒരു കട്ടിൽ നമുക്ക് അവരെ ബോറോ ചെയ്ത് അതിനകത്ത് വെച്ച് അപ്പോഴത്തേക്ക് മെസ്സേജ് പോയി, ഹെലികോപ്റ്ററും മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഡോക്ടറൊക്കെ വന്ന്, ഒരു മലയാളി ഡോക്ടർ വന്ന്, ആ ഡോക്ടറിനെ അവരെ ഞങ്ങൾ ആ പയ്യനെ വിട്ടു. ആൻഡ് പിന്നീട് ആ പയ്യൻ ഓക്കെ ആയിരുന്നു, പക്ഷെ നല്ല സിവിയർ ഇഞ്ചറി ആയിരുന്നു, ഹെഡ് ഇഞ്ചറി ആയിരുന്നു. അപ്പോൾ അന്ന് ആക്ച്വലി പറഞ്ഞാൽ വളരെ സ്ലിം ചാൻസേ ഉള്ളായിരുന്നു സർവൈവ് ചെയ്യുന്നു, പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതേപോലത്തെ ഒരു റേഡിയോ സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞു നേരത്തെ ടെററിസ്റ്റ് എന്ന് പറയുന്ന അവർ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ പറയാം നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
1: കമ്മ്യൂണിക്കേറ്റ്
0: ചെയ്യാറുണ്ട് ഹിന്ദിയിൽ തന്നെ, കാരണം അവർ ഹിന്ദിയിൽ തന്നെയാണ്. അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ എന്താ ഇവിടെ എന്തിനാ ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുന്ന, ചിലവർ അസഭ്യ ഭാഷയൊക്കെ പറയും, പക്ഷെ ചിലവർ വളരെ ശാന്തമായിട്ട് ഞങ്ങൾ കേൾക്കും. അപ്പം ഞാനിങ്ങനെ, അപ്പം അവർക്കും അറിയാം ഇത് ഈ സംസാരിക്കുന്നത് ഇന്ന പോസ്റ്റിലെ കമാൻഡറാണെന്ന് അവർക്ക് അവർക്കും അറിയാം, അവർക്കും അറിയാം, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു, സാബ് ബാക്കിയെല്ലാം കുഴപ്പമില്ല, ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് പയ്യൻ? അപ്പൊ ആ പയ്യൻ പറഞ്ഞു, അല്ല അന്ന് മെനെ ഞാൻ താഴെ വീണ പയ്യൻ. ഞാൻ പറഞ്ഞു, ചോദിച്ചപ്പം നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ മുകളിൽ ഇരിക്കാല്ലായിരുന്നു അന്ന്. നീ എവിടെ ഇരിക്കായിരുന്നു? ഞാൻ പറഞ്ഞു, സാറ് താഴെ വീണ, നിങ്ങളെ താഴെ വീണ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തുകൊണ്ട് ഫയർ?

0: എന്തിനാ ഫയർ ചെയ്യുന്നത് സാറ് സാറ് സാറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, പയ്യന് അങ്ങനെ ഉണ്ട്, പയ്യൻ കുഴപ്പമില്ല, എന്തായാലും ദൈവത്തിന് അനുഗ്രഹമായി, ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
1: ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്.
0: അപ്പം നമ്മള് എല്ലാ ഭീകരവാദികളും മനുഷ്യത്വം ഇല്ലാത്തവരല്ല എന്ന് പറയും. അതായത് അന്ന് ചിലവര് അവര് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സൊന്നും ഈ തോക്കും ഇതൊന്നും ഇല്ല, അവർക്ക് തിരിച്ചു വരണം. പക്ഷെ അവർക്ക് ഭയം കാരണം അവർക്ക് തിരിച്ചു വരാനും വയ്യ, സൈന്യത്തിന് കൂടെ അവരും ഇല്ലാതാക്കും, മറ്റവരും, അങ്ങനെയുള്ള ഒരു ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ആർമി കുറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു ഒരു ഇതാണ്, അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫയർ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഫയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മാഡത്തിന്റെ അടുത്ത് ഇതുപോലെ സംസാരിക്കാൻ ഞാൻ ഇല്ലായിരുന്നു. കാരണം അത് വളരെ ഓപ്പൺ ആയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ പോയിന്റഡ് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരുന്നത്. തൊട്ട് മേളി ഇരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിയാണ്, പുള്ളിയുടെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഇല്ല, പുള്ളി ഒന്നും ചെയ്തില്ല, എല്ലാം കണ്ടോണ്ടിരുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എന്റെ ഒരു
1: എത്ര കഥകൾ ഉണ്ടാകും പറയാൻ നമുക്ക്. അതാ ഞാൻ മുന്നേ പറഞ്ഞ ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ്. ജീവന്റെ ഒരു നേരിയ ഒരു നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ ഒരു നേരിയ കിരണം പതിച്ചിട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പം ഒരു പട്ടാളക്കാരന്റെ മനോവീര്യം അത് വളരെ വലുതാണ്. കാരണം 0°C മഞ്ഞു മലകളിലാണ് അവര് ഇരിക്കുന്നത്. നമുക്കൊന്നും ഒരുപക്ഷെ ഈ നാട്ടിൽ നമ്മളിരുന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇരുന്ന് ഒരുപാട് അഹങ്കാരമൊക്കെ പറയുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന അത്തരം പട്ടാളക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സാറ് വന്നിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയകരമായാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സാറിന്റെ യൂണിറ്റിന് എപ്പോഴും ഒരു സൗഹൃദം ഉണ്ടാകും, യൂണിറ്റിൽ അല്ലെ, നമ്മൾ തമ്മിലായാലും വീട്ടുകാര്യങ്ങള് ബാക്കി ഈച്ച് ആൻഡ് എവറി ന്യൂക്കൻ കോർണറിൽ ഓരോ വ്യക്തിയെ കുറിച്ചും സാറിന് അറിയായിരിക്കും അല്ലെ, അങ്ങനെയുള്ള ഒരു അനുഭവം ഒക്കെ എന്താണ്?
0: അതാണ് ഏറ്റവും വലിയ ഈ ഒരു ഇൻഫൻട്രിയുടെ ഒരു പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഞാൻ ഏത് ബറ്റാലിയനിലും ജോയിൻ ചെയ്യുന്നു, ഞാൻ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഓഫീസർ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്, ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ജവാന്മാരും അവിടെ വരും അതേപോലെ തന്നെ സിപ്പായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് വളർന്നത്. അപ്പം ഞാൻ പിന്നെ ക്യാപ്റ്റനാവും, അവർ അടുത്ത റാങ്ക്, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ അതിന്റെ കമാൻഡിങ് ഓഫീസർ ആകുമ്പോൾ എന്റെ കൂടെ കളിച്ച് ഫുട്ബോൾ കളിച്ച് അവിടെ വോളിബോൾ കളിച്ച് എന്നാ ചിലപ്പോൾ ഫുട്ബോളിൽ തള്ളിയിട്ട ആളുകളൊക്കെ തന്നെ ആയിരിക്കും എന്റെ കൂടെ ഇത് വരുന്നത്. അപ്പം അവരുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ് ഒരുമിച്ച് ചെയ്യും, എന്താ പറഞ്ഞ ഗെയിംസ് ഒരുമിച്ച് കളിക്കും, പിന്നെ എവിടെയെങ്കിലും മൂവ് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞാനിപ്പോൾ പോസ്റ്റിംഗ് പോയാലും തിരിച്ച് വീണ്ടും അതേ യൂണിറ്റിൽ വരുന്നത്. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ ജവാന്മാർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഇദ്ദേഹം ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഏത് കാര്യത്തിൽ അദ്ദേഹം ചൂടാവും, ഏത് കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറയത്തില്ല, അദ്ദേഹത്തിന് അടുത്ത് പോയാൽ ഏതൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കും ഒരാളുടെ മുഖം കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും എന്ത് പറ്റിയെന്ന്. അപ്പം പലപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം അവരൊന്നും പറയത്തില്ലെങ്കിൽ തന്നെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളൂ. കാരണം 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ വളരെ സൗകര്യമായിട്ട് ചോദിക്കുമ്പോൾ അവർ പറയും സാർ ഇന്ന പ്രശ്നമുണ്ട്. അപ്പം അതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും, അത്രമാത്രമേ. അപ്പം അതിൻ്റെ ഒരു നന്മ അല്ലെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഇന്നും ഞാനിപ്പോൾ റിട്ടയറായിട്ട് ഏകദേശം 6-7 വർഷമായി, ഇന്നും എൻ്റെ ബറ്റാലിയനിൽ നിന്ന് എന്നെ ആളുകൾ വിളിക്കാറുണ്ട്. റിട്ടയറായതും ഇപ്പോഴും സർവീസ് ചെയ്യുന്ന ആളുകൾ പണ്ടത്തെ കഥകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഒന്ന് വിളിക്കാൻ, ദിവാലി ആയാലും അല്ലെങ്കിലും ഒക്കെ വെറുതെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് സാർ എങ്ങനെയുണ്ട് എന്ന്. ആ ആത്മബന്ധമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീണ്ടും അടുത്ത ഒരു റിവാർഡ്. അപ്പം ആ ഒരു അങ്ങനത്തെ ഉള്ള ഒരു ഇമോഷണൽ കണക്ട്, അതായത് എൻ്റെ ജീവിതം കഴിഞ്ഞാലും എൻ്റെ ബറ്റാലിയനിലൂടെ എൻ്റെ ആ പേര് എൻ്റെ ആ ബന്ധം എപ്പോഴും കാണും. അതാണ് ഒരു ഇൻഫൻട്രി ബറ്റാലിയനും ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ആ ഒരു ടീം, അതൊരു ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കുടുംബത്തെക്കാട്ടി കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കത് അവിടെ. അപ്പം എൻ്റെ കുടുംബത്തിനെ എൻ്റെ കുട്ടികളെ ഒക്കെ അവർക്ക് അത്രമാത്രം രീതിയിലാണ് അവരും കാണുന്നത്. നമ്മളും തിരിച്ച് അതേപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു ബന്ധമാണ് മാഡം.
1: നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോഴൊരു ജീവൻ ബലിയർപ്പിച്ച് ഓരോ നിമിഷവും ഇരിക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സാറൊരു പക്ഷേ കേണലാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ഒരു സാധാരണ പട്ടാളക്കാരന് ജീവനും അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം ഹയർ ഓഫീസേഴ്സിൻ്റെ അടുത്തുള്ള കുറേ കാര്യങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ടാകാം, ഇവരുടെ ജീവനും രക്ഷിക്കണം. അങ്ങനെ ചില അപര്യാപ്തമായ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ സാറിന് കടന്നു പോയിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ നമുക്ക് കൗതുകമുണർത്തുന്ന ഒരുപാട് കാര്യങ്ങളും സാറിന് പറയാറുണ്ടാകും. ഒരു സൈനികന്റെ സിവിലിയൻ അനുഭവം ഉണ്ടാകും. അതിന് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിന്റെ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അപര്യാപ്തമായ ചില പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാകാം, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കേൾക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇടവേളയ്ക്കും കൂടെ ഉള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കേട്ടിട്ട് തിരികെ വരാം.
0: ഞാന് വലിയൊരു കിഷോർ കുമാർ ഫാനാണ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ പൽ പൽ ദിൽ കെ പാസ് ആ ഒരു പാട്ട് കേൾക്കാം.
1: നമുക്ക് ആ പാട്ടൊക്കെ

ഒന്ന് കേൾക്കാം. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ നമുക്ക് കേണൽ എസ് ഡിന്നി സാറ് നിരവധി അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും അടുത്ത ആഴ്ചയിലെ സമാഗമത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ കേണൽ എസ് ഡിന്നി സാറിന്റെ വാക്കുകൾ കേൾക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ രജനി ഗിരീഷ്.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, ഋതുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം വീഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിന്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ്.

0: programs that resonate with the heart.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ആകാശഗംഗ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ രജീഷ് പാലവേള. ആധുനിക ജ്യോതിർശാസ്ത്രത്തിൻ്റെ രഥചക്രങ്ങൾ, 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ജൈത്രയാത്രയെക്കുറിച്ചും കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് കോപ്പർനിക്കസിനെ കൂടാതെ ആധുനിക ജ്യോതിർശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെ ചുക്കാൻ പിടിച്ച ഗലീലിയോ ഗലീലിയും ടൈക്കോ ബ്രാഹയും ജോഹന്നാസ് കെപ്ലറും ഐസക് ന്യൂട്ടനുമൊക്കെ നൽകിയ മഹത്തായ സംഭാവനകളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായും ഗലീലിയോ ഗലീലിയെക്കുറിച്ചാണ് ഈ അധ്യായം. സൗരയുദ്ധത്തിൻ്റെ കാണാ കാഴ്ചകളെക്കുറിച്ചും കൗതുകങ്ങളെക്കുറിച്ചും അതിനെ നിലനിർത്തുന്നതും നിയന്ത്രിക്കുന്നതുമായ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ആധികാരികമായ വിവരണങ്ങളും നൽകി പരിധികളില്ലാത്ത പ്രപഞ്ച മഹാത്ഭുതങ്ങളിലേക്ക് മനുഷ്യ ജിജ്ഞാസയെ ഉണർത്തി ജ്യോതിർശാസ്ത്രത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തിച്ച ശാസ്ത്രമഹാരഥന്മാരാണ് ഗലീലിയോ ഗലീലിയും ടൈക്കോ ബ്രാഹയും ജോഹന്നാസ് കെപ്ലറും ഐസക് ന്യൂട്ടനുമൊക്കെ. അവരുടെ നിർണായകമായ കണ്ടെത്തലുകളും സ്ഥിരീകരണങ്ങളും പരാമർശിക്കാതെ ജ്യോതിർശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കുമാകില്ല. നിക്കോളാസ് കോപ്പർനിക്കസ് തൻ്റെ വിഖ്യാതമായ സൗരകേന്ദ്രീകൃത സിദ്ധാന്തം അത് കണ്ടെത്തി ഏതാണ്ട് 36 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 1543 തൻ്റെ 70-ാം വയസ്സിൽ മരണപ്പെടുന്നതിന് 2 മാസം മുൻപാണ് സ്വർഗീയ ഗോളങ്ങളുടെ വിപ്ലവങ്ങളെക്കുറിച്ച് എന്ന പേരിൽ തൻ്റെ കയ്യെഴുത്തു പ്രതികൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത്. തികച്ചും ഗണിതശാസ്ത്ര രീതിയിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ആദ്യകാലത്ത് പരക്കെ വായിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ കോളിളക്കങ്ങളും ആദ്യം ഉണ്ടാക്കിയില്ല. സർവകലാശാലകളുടെ ഗ്രന്ഥപ്പുരകളിലോ ജ്യോതിർശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലോ ചുരുക്കം അക്കാദമിക്കുകളുടെ ഇടയിൽ മാത്രമായിരുന്നു ആ പുസ്തകം ആദ്യ നാളുകളിൽ വായിക്കപ്പെട്ടത്. അരിസ്റ്റോട്ടിലിൻ്റെയും ടോളമിയുടെയും ഒക്കെ ഭൂകേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പങ്ങളിലും അതിനോടൊത്തുനിന്ന വിശുദ്ധ വെളിപാടുകളിലുമൊക്കെ അഭിരമിച്ചു കിടന്ന ലോകത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അഗ്നിപർവ്വതമായി അത് പുകഞ്ഞു പൊട്ടാൻ തുടങ്ങിയത് പ്രധാനമായും ഗലീലിയോയുടെ കാലത്താണ്. കോപ്പർനിക്കസ് തൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച് 70-ലേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മതഭരണകൂടത്തിൻ്റെ കടുത്ത സെൻസർഷിപ്പാണ് അതിനെ തേടി വന്നത്. ഏതാണ്ട് 200-ലേറെ വർഷം കോപ്പർനിക്കസിൻ്റെ പുസ്തകം ലോകത്ത് നിരുപാധികം നിരോധിക്കപ്പെട്ടു. കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രത്തെ പിന്തുണച്ചതിന് ബ്രൂണോയ്ക്ക് കിട്ടിയത് മരണദണ്ഡനമായിരുന്നു. ഗലീലിയോ ആകട്ടെ വിചാരണ നേരിട്ട് വീട്ടുതടങ്കലിലും. ജ്യോതിർശാസ്ത്രം അതിൻ്റെ വഴികളിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളുടെ കാലമായിരുന്നു അത്. വസ്തുതകളോടും ശാസ്ത്രത്തോടും പുറംതിരിഞ്ഞ്, പക്ഷെ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം കോടിക്കണക്കിന് സൂര്യനെപ്പോലെ ജ്വലിച്ചു നിന്നത് എത്ര നാൾ മതകോടതികൾക്കും പൗരോഹിത്യ ശാസനകൾക്കും ധിക്കരിക്കാനാവും. ഗലീലിയോയുടെ കഥ ജ്യോതിർശാസ്ത്രത്തിൻ്റെ കൂടി കഥയാവുന്നത് അങ്ങനെയാണ്. ആ കഥയിലേക്ക് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. പോളണ്ടുകാരനായിരുന്ന കോപ്പർനിക്കസ് മരണപ്പെട്ട് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലിയിൽ ഗലീലിയോ ജനിക്കുന്നത്. പ്രകൃതിയുടെ ഭാഷ ഗണിതമാണ് എന്ന് കരുതിയ ഗലീലിയോ ഗണിതശാസ്ത്രത്തെ വല്ലാതെ സ്നേഹിച്ചു. പിസാ സർവകലാശാലയിൽ വൈദ്യശാസ്ത്രം പഠിക്കാൻ പോയ ഗലീലിയോ തൻ്റെ അച്ഛൻ്റെ എതിർപ്പ് അവഗണിച്ച് ഗണിതശാസ്ത്രത്തിന് ചേർന്നതും കണക്കിനോടുള്ള ആ കലശലായ പ്രേമം കൊണ്ടായിരുന്നു. അങ്ങനെ ഗണിതവും തത്വചിന്തയും ഗലീലിയോയുടെ പാഠ്യവിഷയങ്ങളായി. പഠനം പൂർത്തിയാകാതെയാണ് അദ്ദേഹം കോളേജ് വിട്ടത്. അതിനിടയിൽ അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ തീപ്പൊരികൾ അദ്ദേഹത്തിൽ ജ്വലിച്ചു. വളരെ ചെറിയ ഭാരമളക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ്, ഗുരുത്വകേന്ദ്രത്തെക്കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങളൊക്കെ കണ്ടെത്തി അവ കയ്യെഴുത്തു പ്രതികളായി പ്രചരിപ്പിക്കാൻ ഗലീലിയോയ്ക്ക് കഴിഞ്ഞത് ഗണിതശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. പിസ സർവകലാശാലയിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി ജോലിക്ക് കയറാൻ അത്തരം അംഗീകാരങ്ങൾ വഴിയൊരുക്കുകയും ചെയ്തു. പിസയിലെ ചരിത്രപ്രസിദ്ധമായ ചെരിഞ്ഞ ഗോപുരത്തിൽ നിന്ന് വ്യത്യസ്ത ഭാരങ്ങളിലുള്ള വസ്തുക്കൾ താഴേക്കിട്ടുകൊണ്ടുള്ള വിഖ്യാതമായ പരീക്ഷണങ്ങൾ ഗലീലിയോ നടത്തുന്നത് ആ ഇടയ്ക്കാണെന്ന് പറയപ്പെടുന്നു. വസ്തുക്കൾ അവയുടെ ഭാരമനുസരിച്ചാണ് വേഗത കൈവരിക്കുന്നതെന്ന അരിസ്റ്റോട്ടിലിൻ്റെ തത്വത്തിനുമേലായിരുന്നു ഗലീലിയോ ഗോപുരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞതെല്ലാം പതിച്ചത്. പിൽക്കാലത്ത് നാസയുടെ ചന്ദ്രയാത്രകളിലൊന്നിൽ അപ്പോളോ 15 ബഹിരാകാശ യാത്രികൻ ഡേവിഡ് സ്കോട്ട് ഗലീലിയോയെ അനുസ്മരിക്കുകയും ആ പരീക്ഷണം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു ചുറ്റികയും തൂവലും ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഒരേ സമയം താഴേക്കിടുകയും ഗുരുത്വബലമില്ലാത്ത ചന്ദ്രമണ്ഡലം അതിനെ ഒരേ സമയം സ്വീകരിക്കുന്നതും ദൃശ്യവൽക്കരിച്ചത് ഇവിടെ സാന്ദർഭികമായി ഓർത്തുപോകുന്നു. ഏതായാലും അരിസ്റ്റോട്ടിൽ വക്താക്കൾ ഗലീലിയോയെ ശത്രുവായി കാണാൻ തുടങ്ങിയതും വസ്തുക്കളുടെ ഭാരവും വേഗതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഗലീലിയോ പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. ഗലീലിയോ ക്രമേണ അങ്ങനെ ഒരു നോട്ടപ്പുള്ളിയായി തീർന്നു എന്ന് പറയാം. 1609 ഒരു വസന്തകാലം ഗലീലിയോയുടെ മാത്രമല്ല ജ്യോതിർശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിറമുള്ള ഒരോർമ്മയാണ്. അകലെയുള്ള വസ്തുക്കളെ കൂടുതൽ വ്യക്തമായി അടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു ഉപകരണം നെതർലാൻഡിൽ കണ്ടെത്തി എന്നറിഞ്ഞ ഗലീലിയോ അവിടെ എത്തിച്ചേരുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. കണ്ണട വ്യാപാരികളിൽ നിന്ന് വിൽപ്പനയ്ക്കായി വച്ചിരുന്ന ലെൻസുകൾ വാങ്ങി തൻ്റെതായ നിലയിൽ ഒരു ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. നെതർലാൻഡിൽ കണ്ട ഉപകരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും കൂടുതൽ അകലെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതുമായിരുന്നു ഗലീലിയോയുടേത്. ആ ഉപകരണം ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി എന്ന് വിളിക്കപ്പെട്ടു. 1609 December 3 തൻ്റെ പരിഷ്കരിച്ച ഏറ്റവും പുതിയ ദൂരദർശിനി ആകാശത്തേക്ക് തിരിച്ച ഗലീലിയോ വിസ്മയങ്ങളുടെ പുതിയ പ്രപഞ്ചം കണ്ടു. സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണത്തെ കൂടുതൽ മികവുള്ളതാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. ജ്യോതിർശാസ്ത്രത്തിലെ വിപ്ലവമായിരുന്നു ഗലീലിയോയിലൂടെ സംഭവിച്ചത്. ചന്ദ്രമണ്ഡലമായിരുന്നു ഗലീലിയോയുടെ ദൂരദർശിനിയുടെ കണ്ണുകൾ ആദ്യം ഒപ്പിയെടുത്തത്. ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദൃശ്യാനുഭവം ചിത്രങ്ങളായി വരച്ചപ്പോൾ കവികളും സാഹിത്യകാരന്മാരും വർണ്ണിച്ചതുപോലെയുള്ള മിനുസമായ അമ്പിളി അമ്മാവനായിരുന്നില്ല ലോകം കണ്ടത്. കുണ്ടും കുഴിയും നിറഞ്ഞ ചന്ദ്രൻ്റെ പല ഘട്ടങ്ങൾ അദ്ദേഹം പകർത്തിയെടുത്തു. ഗലീലിയോയിലെ ശാസ്ത്രകാരൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിലെ ചിത്രകാരൻ വരച്ചു വെച്ചു. അർത്ഥസുതാര്യമായ പൂർണ്ണഗോളമാണ് ചന്ദ്രനെന്ന അരിസ്റ്റോട്ടീലിയൻ ആശയം അബദ്ധമാണെന്ന് ഗലീലിയോ തൻ്റെ കണ്ണുകളിൽ കണ്ടു. ഇംഗ്ലണ്ടിലെ ജ്യോതിർശാസ്ത്രകാരനായിരുന്ന തോമസ് ഹാരിയതും അക്കാലത്ത് ഒരുപക്ഷെ ഗലീലിയോയേക്കാൾ കുറച്ച് മാസം മുൻപ് സമാനമായി ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ പഠിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്താദ്യം പ്രസിദ്ധീകരിച്ചത് ഗലീലിയോയായിരുന്നു എന്നതാണ് ഗലീലിയോയുടെ പ്രസക്തി. ചന്ദ്രനിൽ നിന്ന് ഗലീലിയോ തൻ്റെ ദൂരദർശിനി വ്യാഴത്തിലേക്കാണ് തിരിച്ചത്. നക്ഷത്രങ്ങളായി മുൻപ് ലോകം കരുതിയ 3 ഉപഗ്രഹങ്ങൾ വ്യാഴത്തെ ചുറ്റുന്നതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. നിർണായകമായ ഈ വിവരം സൂര്യകേന്ദ്രീകൃത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഗലീലിയോയ്ക്ക് നൽകിയത്. പിന്നീട് ശനിയെ നോക്കിയ ഗലീലിയോ അതിൻ്റെ പ്രകാശവളയങ്ങൾ കണ്ട് വിസ്മയചിത്തനായി. അദ്ദേഹം ആദ്യം കരുതിയത് ശനിയുടെ രണ്ടറ്റത്തും ഓരോ ചന്ദ്രന്മാരുണ്ടെന്നാണ്. ശനിയുടെ പ്രകാശവളയങ്ങളുടെ നിഗൂഢത നീങ്ങാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ശുക്രനെക്കുറിച്ചും സൂര്യകളങ്കങ്ങളെക്കുറിച്ചുമൊക്കെ ഗലീലിയോ തൻ്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും തുടർന്നുകൊണ്ടിരുന്നു. പരിപൂർണവും മാറ്റമില്ലാത്തതുമാണ് ആകാശമെന്ന പരമ്പരാഗത വിശ്വാസങ്ങളെ മുഴുവൻ ഗലീലിയോ സംശയിക്കാൻ ആരംഭിച്ചു. ദൂരദർശിനിയിലൂടെ അദ്ദേഹം കണ്ട ഓരോ കാഴ്ചയും കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്ര സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടിപ്പിച്ചു. അതോടെ ഗലീലിയോയുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഇടയ്ക്ക് ഗലീലിയോ തന്റെ ഒരു വിദ്യാർത്ഥിക്ക് കോപ്പർനിക്കസ് സിദ്ധാന്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് അയച്ച കത്ത് എങ്ങനെയോ മതകോടതിക്ക് ലഭിച്ചു. തുടർന്ന് കോപ്പർനിക്കസിനെ പഠിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യരുത് എന്നൊരു താക്കീതാണ് ഗലീലിയോയ്ക്ക് ആദ്യം ലഭിച്ചത്. ധൂമകേതുക്കളുടെ സ്വഭാവത്തെയും ഭൂമിയുടെ വേലിയേറ്റങ്ങളെയും ഒക്കെ കുറിച്ചുള്ള ഗലീലിയോയുടെ കണ്ടെത്തലുകളും വാദങ്ങളും അദ്ദേഹത്തെ പിന്നെയും കുഴപ്പത്തിലാക്കി. കോപ്പർനിക്കൻ സിദ്ധാന്തത്തിന് ഉപോൽബലമായും പരമ്പരാഗത ഭൂകേന്ദ്രീകൃത പ്രപഞ്ചശാസ്ത്രത്തിനും അരിസ്റ്റോട്ടിലിനും ടോളമിക്കുമൊക്കെ വിരുദ്ധമായുമല്ലാതെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു സത്യവും ഗലീലിയോയ്ക്ക് പറയാനായില്ല. അതെല്ലാം അദ്ദേഹത്തെ ആത്യന്തികമായി വിചാരണയ്ക്ക് വിധേയനാക്കി. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മതകോടതി ജീവപര്യന്തം വീട്ടുതടങ്കൽ വിധിച്ചു. ദൂരദർശിനിയിലൂടെ കണ്ട പ്രപഞ്ചഗോളങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞതിനുള്ള ശിക്ഷയായിരുന്നു അത്. പച്ച ജീവനോടെ കത്തിക്കപ്പെട്ട ബ്രൂണോയെ അപേക്ഷിച്ച് ഗലീലിയോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം റദ്ദു ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ജീവിതാന്ത്യം വരെ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലും പഠനങ്ങളിലുമായിരുന്നു അദ്ദേഹം. ആധുനിക ശാസ്ത്രത്തിന്റെ പിറവിയുടെ ഉത്തരവാദിത്വം മറ്റാരെക്കാളും ഗലീലിയോ വഹിക്കുന്നു എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഗലീലിയോയെ ഓർത്തുകൊണ്ട് പറഞ്ഞത്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവെന്നും നിരീക്ഷണ ജ്യോതിർശാസ്ത്രത്തിന്റെ പിതാവെന്നും ഒക്കെ ഗലീലിയോയെ ലോകം ഓർക്കുന്നു. ജ്യോതിർശാസ്ത്രത്തിന്റെ ചരിത്രത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ഗലീലിയോ ഗലീലിക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ. രചന അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഒരിക്കൽ മരങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് കേട്ട മനുഷ്യൻ അല്പം പരിഹാസത്തോടെ മരത്തോട് ചോദിച്ചു, നീ ശരിക്കും ഞങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇത് കേട്ട മരം ചിരിച്ചുകൊണ്ട് ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ ജനിച്ചപ്പോൾ നിന്നെ താലോലിക്കാൻ തൊട്ടിൽ ഒരുക്കിയത് ഞാനായിരുന്നു. വളർന്നപ്പോൾ നിനക്ക് തണലേകി, വിശന്നപ്പോൾ ഭക്ഷണമായി എൻ്റെ ഫലങ്ങൾ തന്നു. നിനക്ക് പാർക്കാൻ വീടും ഇരിക്കാൻ കസേരയും ഉറങ്ങാൻ കിടക്കയും ഒരുക്കിയത് ഞാനല്ലായിരുന്നു. നിനക്ക് പഠിക്കാനും എഴുതാനുമുള്ള കടലാസായി മാറിയതും ഞാൻ തന്നെ. നിന്റെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ തന്നതും ഞാനല്ലേ. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിന്നോടൊപ്പം നടന്ന ഞാൻ നിന്റെ അവസാന യാത്രയിലും കൂടെയുണ്ടായിരുന്നു. നീ കിടന്നത് എൻ്റെ മരത്തിൽ തീർത്ത പെട്ടിയിൽ, ഒടുവിൽ നിന്റെ ചിതയ്ക്ക് വിറകായതും ഞാൻ. എൻ്റെ ജനനം മുതൽ മരണം വരെ നിനക്കായി ഞാൻ ജീവിച്ചു. മരത്തിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ മനുഷ്യൻ്റെ തല താഴ്ന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നത് ആ മരം തന്നെയായിരുന്നു എന്ന് അവൻ അന്ന് തിരിച്ചറിഞ്ഞു. മരങ്ങൾ നിറഞ്ഞ കാടുകൾ ഭൂമിയുടെ ശ്വാസമാണ്. നദികളോ അതിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതവും. പക്ഷേ ഇന്ന് ആ ശ്വാസത്തിന് കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സംഗീതത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നാം ഓർക്കണം, പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ ദ്രോഹവും ഒടുവിൽ തിരിച്ചെത്തുന്നത് മനുഷ്യനിലേക്ക് തന്നെയാണ്. മലിനമാകുന്ന ഓരോ നദിയും ഇല്ലാതാകുന്ന ഓരോ മരവും നശിക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയെ ദുർബലമാക്കുകയാണ്. ഭൂമി നമ്മോട് ഒരിക്കലും പരാതി പറയുന്നില്ല. എന്നാൽ ഓരോ വരൾച്ചയും ഓരോ വെള്ളപ്പൊക്കവും ഓരോ ഉഷ്ണതരംഗവും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിക്കായി വരും തലമുറകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു മരം നട്ടുപിടിപ്പിക്കാം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, പ്രകൃതിയെ മലിനമാക്കാതിരിക്കാം, ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കരുതലുകളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളുടെ ഭാഗമാകാം. പ്രകൃതിയെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, പച്ചപ്പാർന്നൊരു ഭൂമി വരും തലമുറയ്ക്ക് കൈമാറാം. June 5 ഈ ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിനെയും കൂടിയാണ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: வெண்ணக்கல்.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: கைக்கூட்டு வீட்டம்மமார்க்கு ஒரு கைக்கூட்டு. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846

മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല വാർത്തകളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ പാർവതി.
0: നമ്മളോടൊപ്പം ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് ആരാണ്?
1: ഹരിച്ചേട്ടനാണ്.
0: യെസ്. അപ്പം നമ്മൾ മൂന്നുപേരും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് വളരെ മനോഹരമായൊരു ദിവസമാണ് അല്ലെ? ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുണ്ട്. അപ്പം നിങ്ങൾക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പൊ എല്ലാരും വിശേഷങ്ങളൊക്കെ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കുക.
0: അതെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എല്ലാരും അയച്ചോളൂ. നമുക്ക് ടൈം 10:07 അല്ലെ? അപ്പൊ ഇന്നത്തെ പ്രാധാന്യത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ, നമ്മുടെ നമ്മുടെ ജീവിതവുമായിട്ടും നമ്മുടെ ഭൂമിയുമായിട്ടും എല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസമാണ്. പച്ചപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവെക്കുന്നത്, നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലെ. ഇന്ന് എൻവയോൺമെന്റൽ ഡേ ആണ്, വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഹരിത ഭംഗിയെക്കുറിച്ചും നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന നല്ല നല്ല സൗഭാഗ്യങ്ങൾ അല്ലെ, പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷ വെക്കുക, അല്ലെങ്കിൽ ആ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ സമ്മാനിക്കുന്ന ആ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമെങ്കിലും നമുക്ക് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു പ്രതിജ്ഞയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ ഇന്ന് എൻവയോൺമെന്റൽ ഡേ ആയിട്ട് നമ്മുടെ കുട്ടികളെല്ലാം വളരെ സജീവമായിട്ട് സ്കൂളുകളിലെല്ലാം പോയി. ഇന്ന് പൊതുവെ നമ്മളൊക്കെ പഠിച്ചിരുന്ന ടൈമിലും ഇപ്പൊ എല്ലാം കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരു തൈ നൽകുക എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി, അല്ലെങ്കിൽ ഭാവിയിൽ ഉള്ള കുട്ടികളെ ആണെങ്കിലും ഭാവിയിലുള്ള തലമുറകളെ ആണെങ്കിലും പ്രകൃതിയാണെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ് ഒരു തൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തൈ നടുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അതെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടല്ല, വരും തലമുറയ്ക്ക് അവകാശപ്പെട്ടതും കൂടിയാണ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത് അല്ലേ. ഒരു മരം വെട്ടുമ്പോൾ നമുക്ക് ഒരു പ്രകൃതിയുടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവുന്നുണ്ട്. നല്ല ഓക്സിജൻ, പക്ഷി മൃഗാദികൾക്കുള്ള ഫലപുഷ്ടമായ സമ്പത്ത് എല്ലാം നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഒരു മരം, എന്തായാലും മരം മുറിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, നമ്മുടെ പർപ്പസ് നമുക്കത് വേണം. അപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ അനേകം മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിക്കുക. ഇന്നേ ദിവസം അത് ഓർത്ത് എല്ലാവരും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി ശ്രമിക്കുക അല്ലേ.
0: അതെ, തീർച്ചയായും. ഈ 2026 തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ

0: നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന് തന്നെയാണ്. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നൊരാശയത്തോടു കൂടിയാണ് ഇന്നത്തെ 2026 ഒരു തീമോട് കൂടിയാണ് ഇന്നത്തെ എൻവയോൺമെൻറ്റൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു പ്രതിജ്ഞയോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിനൊപ്പവും എല്ലാ പ്രിയപ്പെട്ടവരും ആ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, നമ്മൾ മുതിർന്നവരും അതിനുവേണ്ടി ഒരു പങ്ക് വഹിക്കുക. കുട്ടികളോടൊരു കാര്യം ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കാണിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളത് ചെയ്യൂ അല്ലേ. അപ്പോൾ ഒരു ഒരു വൃക്ഷം നടന്ന ഒരു തൈ നടന്നു അല്ലെങ്കിൽ നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, അതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് കുട്ടികൾ കൂടി ആ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെ, പ്രകൃതിയെ നോവിക്കരുത്, പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് കുട്ടികളോടത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കും, ഒരിക്കലേ ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചുവടുവയ്പ് നൽകുക, നമ്മൾ തന്നെ മാതൃകയായി മാറുക എന്നത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിലൊക്കെ തന്നെ ആണോ എന്നൊക്കെ ഉള്ള മെസ്സേജ് അയച്ചോളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ചിരി വരാറുണ്ട് അല്ലെങ്കിൽ സന്തോഷം വരാറുണ്ട്. പക്ഷെ തിരിച്ച് അവർ ചിരിക്കുന്നുണ്ടോ അവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അവരെ വേദനിപ്പിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം പതുക്കെ പതുക്കെ ഉണ്ടാവുക. പാർവതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരിക്കലും മരങ്ങളെ വെട്ടി നശിപ്പിക്കാതെ അല്ലെങ്കിൽ മുറിക്കാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ ഡെവലപ്പായിട്ടുള്ളൊരു ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മരങ്ങൾ മുറിക്കാനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലം വേണം, രീതികളെല്ലാം എങ്കിൽ ഉണ്ടെങ്കിൽ കൂടിയും ഒരു മരം മുറിക്കുമ്പോൾ അതിൽ കൂടുതൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു.
1: പരിസ്ഥിതി ദിനത്തിൽ മരം വെച്ചു പിടിപ്പിക്കുക മാത്രമല്ല അതിര, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. കാരണം ഇതെല്ലാം ഭൂമിയിൽ ആവശ്യമായ ഒരു ഘടകമാണ്, നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. പ്രകൃതിയെ സ്നേഹിക്കുക, അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ തിരിച്ച് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ തരുള്ളൂ. ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ നമ്മൾ നോക്കിയാൽ മതി, ചൂടാവുമ്പോൾ അതികഠിനമായ ചൂട്, മഴയാവുമ്പോൾ അതികഠിനമായ മഴ. പ്രകൃതിക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, കാര്യം അത്രയ്ക്കായി നമ്മളെ പ്രകൃതി ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മളും പ്രകൃതിയെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
0: തീർച്ചയായും സ്കൂളുകളുടെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് ഒരുപാട് മത്സരങ്ങൾ ഇന്ന് അല്ലേ, ക്വിസ് കോമ്പറ്റീഷൻ ആണെങ്കിലും ചിത്രരചനാ മത്സരങ്ങളാണെങ്കിലും പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ അധ്യാപകരാണെങ്കിലും കുട്ടികൾക്ക് നൽകുന്നു. ഇനി അധ്യാപകർ മാത്രമല്ല, കുട്ടികൾക്കും സന്ദേശങ്ങൾ നൽകാമെന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ മണിക്കൂറുകളിലെല്ലാം ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ പരിസ്ഥിതി ദിനം റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നതും നിങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും എന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ
1: 8848558785. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചടപടാന്ന് മെസ്സേജ് അയക്കൂ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെയുള്ള അമ്മമാർ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ചാർട്ടൊക്കെ തയ്യാറാക്കണം, ചെടികൾ കൊടുത്തു വിടണം ഇല്ലേ. നമ്മുടെ ആയാലും നമ്മൾ, ഞാനിന്ന് രാവിലെ ബസ്സിൽ വരാമെന്നെടുത്ത് ബസ്സിൽ നിൽക്കെ തന്നെ ടീച്ചേഴ്സിന്റെ കയ്യിലും ചാർട്ട്, കുട്ടികളുടെ കയ്യിലും ചാർട്ട്, പ്ലക്കാർഡ്സ്. അപ്പൊ ഈ ഒരു ദിവസം എല്ലാവരും മനോഹരമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
0: അതെ, അപ്പോൾ തീർച്ചയായും മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാവരും അങ്ങനെ നല്ല പ്രകൃതിയൊക്കെയുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
2: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദാണ്. അപ്പോൾ തീർച്ചയായും പ്രകൃതിയെ സ്നേഹിക്കുക തന്നെ ചെയ്യുക. അവരോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിക്കുമ്പോൾ അവരത് അതിൽ കൂടുതലാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസിൽ നമ്മൾ സ്നേഹിച്ചില്ല എങ്കിൽ കൂടിയും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുമാണ് പ്രകൃതി നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭംഗി എപ്പോഴും നമ്മൾ പുറത്തു പോകുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല എന്തെങ്കിലും കാണണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന എന്താണ്, നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ. അപ്പോൾ അങ്ങനെ ഇനി വരും തലമുറയ്ക്ക് കൂടി അങ്ങനെ ഒരു ഭാഗ്യം കൊടുക്കാൻ നമ്മളായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വേൾഡ് എൻവയോൺമെൻ്റൽ ഡേ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രകൃതി ദിനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു മെസ്സേജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും പങ്കുവയ്ക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പാർവതി, അപ്പൊ അതിലേക്കൊക്കെ പോവാം അല്ലേ. അപ്പൊ നമ്മുടെ ശിവകാമി ചേച്ചി രാവിലെ അയച്ചിട്ടുണ്ട്, സുപ്രഭാതം ആതിര, പാർവതി, ഹരി, എനിക്കൊരു സോങ് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചി പറയാണ്, ഞാൻ പലപ്പോഴും മരങ്ങളോട് സംസാരിക്കാറുണ്ട്, അവയ്ക്ക് സമയമില്ലെന്ന് ഒരിക്കലും പറയില്ലല്ലോ. അപ്പൊ വളരെ എന്താ പറയുക, ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് ഒരു മനുഷ്യന്മാർക്ക് സമയമില്ല, എപ്പോഴും ധൃതിയാണ്. രാവിലെ ധൃതിയാണ്, ഉച്ചയ്ക്ക് ധൃതിയാണ്, വൈകിട്ട് ധൃതിയാണ്, രാത്രി ഇനി ഉറങ്ങാനുള്ള ധൃതിയാണ് അല്ലേ, എല്ലാത്തിനും ധൃതിയാണ്. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു പ്രകൃതിയോട് സംസാരിക്കാൻ അവർ ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാർവതി എങ്ങനെ
3: ചെയ്തിട്ടുണ്ട്? എന്നെ അമ്മ അടിക്കുമ്പോൾ ഞാൻ കൂടുതലും
2: പരാതി പറയുന്നത്,
3: എല്ലാ ദേഷ്യവും സങ്കടവും എല്ലാം നമ്മൾ ചെടിയിലൂടെ
2: തീർക്കുന്നതെന്ന് അതെ അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഞാൻ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയത് എന്തെങ്കിലും വിഷമം വരുമ്പോ ഇങ്ങനെ ടെറസിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മരങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനെ നോക്കി ഇങ്ങനെ കാര്യം പറഞ്ഞു. എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അന്നെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, മൈൻഡൊക്കെ വളരെ ക്യൂട്ട്, ചെറിയ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ പ്രശ്നം വന്നാലും മരങ്ങളോടും ഇലകളോടൊക്കെയാണ് പറയാം. ഇലയൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു എന്റെ അവസ്ഥ, അല്ലെ ഈ മാത്സ് ടീച്ചർ എന്നെ ഇന്ന് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ കാറ്റ് വീശണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാറ്റിങ്ങനെ വീശുമ്പോൾ, ആ കാറ്റ് വീശുമ്പോൾ അത് അതെ ഓക്കെ വിഷമിക്കേണ്ടെന്ന് അത് പറയുന്ന പോലെ നമ്മൾ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ ഒന്ന് പതുങ്ങും, അയ്യോ കണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ അവർ ചോദിക്കും വട്ടാണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ റെയറായിട്ട് പറയുന്ന ആളാണോ എന്ന്. പിന്നെ പിന്നെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ കുറെ ആൾക്കാരോട് മിണ്ടിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പതിവുകളാണ്. നമ്മുടെ സുഗതകുമാരി ടീച്ചറൊക്കെ എപ്പോഴും പറയും ഞാൻ ഇങ്ങനെയാണ് പരാതി പറയും, ഞാൻ ചെടികളോടാണ് പരാതി പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മുടെ ശിവഗാമി ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവർക്ക് എപ്പോഴും സമയമുണ്ട്, നമ്മളെ കേൾക്കാനാണെങ്കിലും നമ്മളെ ഒന്ന് ലാളിക്കാനാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർക്ക് സമയമുണ്ട്. പക്ഷെ നമുക്കാണ് സമയം ഇല്ലാത്തത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക അല്ലേ.
3: അതെ, നമ്മളാണെങ്കിലും ഇപ്പൊ കളിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോ ടീച്ചേഴ്സും കുട്ടികളും കളിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെടികളായിരിക്കും എപ്പോഴും, നമ്മൾ അവരോടായിരിക്കും ക്ലാസ് ഒക്കെ എടുക്കുന്നത്. കളിക്കാൻ ആളില്ലെങ്കിൽ തന്നെ നമ്മൾ ചെടികളെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുക അല്ലേ. കാരണം നമ്മൾ 2 ദിവസം മുമ്പ് ONV സാറിന്റെ എടുത്തപ്പോ ONV സാർ പറഞ്ഞിട്ടുണ്ട്, ONV സാറ് പൂക്കളോടാണ്, കളിക്കാൻ കൂട്ടാറില്ലാത്തതുകൊണ്ട് പൂക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അതെ, അതേപോലെ തന്നെ എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക, അപ്പോൾ കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ ആളുകളെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും.
2: തീർച്ചയായും. അപ്പോൾ ഇന്ന് സ്കൂളുകളിലെല്ലാം വളരെ സജീവമായിട്ട് നമ്മുടെ പാർവതി പറഞ്ഞ പോലെ കുട്ടികളെല്ലാം സന്ദേശങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് ലെറ്റേഴ്സ് ഈ എഴുത്തിലൂടെ ആണെങ്കിലും അവർ നല്ല മനോഹരമായിട്ട് പ്ലക്കാർഡ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഭംഗിയായിട്ട് പോകുന്നൊരു ദിവസമാണ്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു ടൈമിൽ ഓ ഇതൊക്കെ ചാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കളർ പേപ്പർ വാങ്ങണം, ഇത് നല്ലപോലെ സ്കെച്ച് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് എഴുതണം.
3: എനിക്ക് എനിക്ക് കൂടുതലും കൗതുകം എന്ത് ചെടിയാണ് എനിക്കിന്ന് കിട്ടുന്നത് എന്നാണ് എന്റെ ഏറ്റവും വലിയ കൗതുകം. കാരണം ഞാൻ പഠിച്ച കാലങ്ങളിൽ അത്രയും എനിക്ക് ജൂൺ 5 ഒരു ചെടി
2: കിട്ടും.
3: അത് കൗതുകം ഇന്ന് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്.
2: ഇത് ഒരു നമുക്ക് സാധാരണ ഒരു ബണ്ടിൽ കണക്കിന് ചെടികളാണ് സ്കൂളിലേക്ക് വരുന്നത് അല്ലെ. ആ ഒരു ടൈമിൽ ചിലതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒന്ന് വാടിയൊക്കെ ഇരിക്കും. അപ്പൊ നല്ലത് നോക്കി എടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് അല്ലെ. കുട്ടികളെല്ലാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഒരു 10-22 സമയമായിരിക്കാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ തീർച്ചയായും ഇതിന്റെ ഒരു എൻവയോൺമെന്റൽ ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി റിലേറ്റഡ് ആയിട്ട് റാലി ആണെങ്കിലും പച്ചപ്പ് റിലേറ്റ് ചെയ്ത റാലി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ട് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഇതാണ്, നമ്മളൊക്കെ അന്ന് റൈറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഒന്ന് പോയി ഒരു പ്ലക്കാർഡൊക്കെ അതൊന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ. അപ്പൊ നമ്മുടെ നെൽസൺ ചേട്ടൻ നമുക്ക് വേണ്ടി സ്വന്തം കൈപ്പടയിൽ ആ കൈയക്ഷരത്തിൽ എഴുതി ഒരു ലെറ്റർ ഇട്ടിട്ടുണ്ട്. ഹായ്, ഞാൻ നെൽസൺ. ഇന്ന് പരിസ്ഥിതി ദിനം, മരത്തെക്കുറിച്ച് ഒരു വാക്ക്. ഞാൻ നിനക്ക് തൊട്ടിൽ തന്നു, ജീവൻ നിലനിർത്താൻ നിനക്ക് എന്റെ ഫലങ്ങൾ തന്നു, നിനക്ക് ശ്വസിക്കാൻ നിനക്ക് ഓക്സിജൻ തന്നു, അവസാനം മരണപ്പെടുമ്പോൾ നിനക്ക് മരണപ്പെട്ടിയും ഞാൻ തന്നു. ഓർമ്മിക്കുക, ഒരു തൈ നട്ടു പിടിപ്പിക്കുക. സ്നേഹാശംസകൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ലെറ്റർ എഴുതി അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിനോടൊപ്പം ആ ഒരു സന്ദേശത്തിനൊപ്പം അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് വിഷസ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കരമുത്തുകൾക്ക് ഗുഡ് മോർണിംഗ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം നല്ല രീതിയിലൊരു ഒരു വോം എന്ന രീതിയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേച്ചി അയച്ചിരിക്കുന്നു. രാജൻ ചേച്ചി അയക്കുന്നു, ഞാനൊരു തുളസി ആൻഡ് പപ്പായ തൈ നട്ടു, സുഖമാണ് എല്ലാവർക്കും എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം രാജൻ ചേച്ചി പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി ഒരു മാതൃക എന്ന രീതിയിൽ പറയാണ്, ഇന്നത്തെ ദിവസം നമ്മളങ്ങനെ വെറുതെ അല്ലേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നോക്കാമെന്ന രീതിയിലുള്ളൊരു വാക്ക് മാത്രമാവാതെ നിങ്ങളൊരു ചെടി നടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക അല്ലേ. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ശിവകാമി ചേച്ചി പറയുന്നു, എൻ്റെ വീട്ടിൽ മാവ്, പേര, സപ്പോട്ട, ഇലുമ്പം പുളി, സീതപ്പഴം, ആത്തി, ചാമ്പ, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചി. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ തുടരുക അല്ലേ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ ശ്രോതാക്കളും വളരെ സജീവമായിട്ട് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു ആഘോഷത്തിലാണ്. ഒരു നോർമൽ നമ്മൾ പല ആഘോഷങ്ങളും ഇപ്പോൾ വിഷു, ഓണം, ക്രിസ്മസ്

0: യെസ്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും കൂടി ഇരുന്ന് അല്ലെങ്കിൽ സൗഹൃദം അങ്ങനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഇത് പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി അതിനെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക.
1: മരം നട്ടുപിടിപ്പിക്കുക മാത്രമല്ല, നമ്മളുടെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുക, അതായത് വൈദ്യുതി കുറയ്ക്കുക,
0: കാര്യങ്ങൾ
1: നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കുറയ്ക്കുക, പെട്രോള്, ഇതൊക്കെ നമുക്ക് ഭാവിക്ക് വേണ്ടി കരുതി വെക്കേണ്ടതാണ് അല്ലേ? കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന സന്ദേശം. കാലാവസ്ഥയിലൂടെ എല്ലാ പരിസ്ഥിതിയും നമ്മൾ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്.
0: തീർച്ചയായും. അപ്പൊ ഇന്നത്തെ ഈ June 5 എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തതാണ് UNEP. അതായത് 1974 തൊട്ടാണ് ഈ ഒരു ദിവസം June 5 എന്ന രീതിയിൽ എൻവയോൺമെന്റൽ ഡേ നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പോൾ അത് ഓരോ വർഷങ്ങളിലും ഓരോ തീം എന്ന രീതിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ തീമായിട്ട് നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ ആ ഫ്യൂച്ചർ എന്നത് തന്നെയാണ്. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുമ്പോൾ കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രകൃതിയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഭാവിക്ക് വേണ്ടിയും കൂടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം എന്ന രീതിയിൽ. ഈ 2026 ആതിഥേയത്വം വഹിച്ചിരിക്കുന്നത് അസർബൈജാനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അപ്ഡേഷൻസിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവാണ്.
1: അതെ, അതേപോലെ തന്നെ ജനസംഖ്യയുടെ 41% കുടിവെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭാവിക്ക് വേണ്ടിയിട്ട് ഇനി ഒരു ജലസ്രോതസ് ഇല്ല. അപ്പം നമ്മൾ കരുതണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളിലെ ഫലങ്ങളൊക്കെ തന്നെ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളതാണല്ലേ. നമ്മൾ ഇനി നമ്മുടെ തലമുറയ്ക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം മരം മുറിക്കലായാലും നമുക്ക് ആ പർപ്പസിന് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതി ഒരു മരം മുറിക്കുമ്പോൾ ഒരു തൈ നടുക അല്ലേ, അതൊരു സന്ദേശമായി മനസ്സിൽ ഉൾക്കൊള്ളുക. June 5 എന്നുള്ള ദിവസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക.
0: തീർച്ചയായും. അങ്ങനെ നമ്മളിങ്ങനെ പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ഇങ്ങനെ അവരുടെ വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. ഇതാ ഒരു സൂപ്പർ സോങ് കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്ര നേരം ഒത്തിരി കാര്യമായിട്ട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങളായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതി പ്രസാദ് ആണ്. എന്റെ ഒപ്പം
3: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു. നമ്മളിങ്ങനെ ലോക പരിസ്ഥിതി ദിനം വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംസാരത്തിൽ മാത്രം നിൽക്കാതെ അത് പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരാൻ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ചെറിയൊരു മഴയൊക്കെ കൊണ്ട് പുറത്ത് എങ്കിൽ കൂടിയും ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചെടി നടാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെ ഇന്നത്തെ ദിവസം തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് തുടർ ദിവസങ്ങളിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻ കേസിൽ നിങ്ങൾക്ക് ഇന്ന് ബിസിയാണ് അല്ലെങ്കിൽ പുറത്തു പോകണം, ജോലി തിരക്കുകളുണ്ടെങ്കിൽ കൂടി അടുത്ത ദിവസം എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രതിജ്ഞ എടുക്കുക കൂടി ചെയ്യുക എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പൊ നമ്മളിലേക്കും ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടി കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ പാർവതി?
2: അതെ, അതേപോലെ നിങ്ങൾ എന്താണ് വെച്ച് പിടിപ്പിച്ചതെന്നും എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വാട്സ്ആപ്പ് നമ്പർ 8848558785. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കും അല്ലേ?
3: അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. അതിനുശേഷം നമ്മുടെ വിശേഷങ്ങളിലേക്കും അപ്ഡേഷനിലേക്കും പോകുന്നതാണ്. നമ്മുടെ സനോജ് അയച്ചിരിക്കുന്നു, ഹായ് ജിൽ, ജിൽ ആൻഡ് പാർവതി. അപ്പൊ താങ്ക് യു സോ മച്ച് സനോജ്, പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ സനോജിനെ എന്താ
2: ജിൽ ജിൽ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല,
3: അത് ഇങ്ങനെ വെറുതെ ആൾക്കാർ എന്നെ വിളിക്കുന്നതാണ്. അപ്പൊ സന്തോഷമാണ്. അപ്പൊ സനോജ് നല്ലൊരു ദിവസം നേരുന്നു. ജോബ് ചേട്ടൻ രാവിലെ തന്നെ നമുക്കൊരു ശുഭദിനം നേർന്നിട്ടുണ്ട്. ജനിച്ചു കിടന്ന ദിവസവും മരിച്ചു കിടക്കുന്ന ദിവസവും എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലതേ പറയൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറയണമെന്നും നിങ്ങളെങ്ങനെ മറ്റുള്ളവരാൽ ഓർമ്മിപ്പിക്കപ്പെടണമെന്നും നിങ്ങൾ തീരുമാനിക്കണം. അത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ് എന്ന രീതിയിൽ ഒരു ശുഭദിനം ഒരു കോട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം എന്ന രീതിയിൽ കൂടി അദ്ദേഹം അയച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു മെസ്സേജാണ്. പല സമയത്തും നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ്. നമ്മുടെ മാധവിക്കുട്ടി ആമി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആമി പറയുന്നത്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി പുഷ്പങ്ങൾ സമ്മാനിക്കേണ്ട അല്ലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രകടമായ എനിക്ക് സ്നേഹം വേണമെന്നാണ് നമ്മുടെ ആമി പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും, നല്ലൊരു പയ്യനായിരുന്നു, നല്ലൊരു കുട്ടിയായിരുന്നു, പക്ഷെ ഒരിക്കലും നമ്മൾ ജീവിച്ചിരുന്ന ടൈമിൽ നമ്മുടെ മുഖത്ത് നോക്കി പറയില്ല നീ നല്ലൊരാളാണ് അല്ലെങ്കിൽ നീ ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് അല്ലെങ്കിൽ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും നമ്മൾ പറയാറില്ല. അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നല്ല ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ജോബി ചേട്ടാ ഗുഡ് മോർണിംഗ്. ആശ് ചേച്ചിയും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുകയാണ്. നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ കടങ്കഥ വന്നിട്ടുണ്ട്, നമുക്കത് വായിക്കാം അല്ലേ. അപ്പോൾ ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്ന കടങ്കഥ, ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ കടങ്കഥ,
2: കേട്ടിട്ടുണ്ടോ പറഞ്ഞത് ഒരിക്കൽ കൂടി?
3: അതെ, ചോദ്യം ഇതാണ്. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നതാണ് കടങ്കഥ. അപ്പൊ ഈ കടങ്കഥയുടെ ഉത്തരം പെട്ടെന്ന് തന്നെ അയച്ചോളൂ.

0: നമ്മൾ ആലോചിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഒരു കടങ്കഥ. അപ്പം എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവരും അയച്ചോളൂ, അയക്കണം. വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785.
0: യെസ്. അപ്പം നമ്മുടെ സാധാരണ നമ്മൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കാറുണ്ടല്ലേ. സനോജിൻ്റെ മെസ്സേജ് വന്നപ്പോഴാണ് കുസൃതി ചോദ്യത്തിൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിച്ചത്. അപ്പം എന്തായാലും
1: ഞങ്ങളാണെങ്കിൽ ഇന്നലെ പറയുകയും ചെയ്തു, ആതിരയായിരുന്നെങ്കിൽ ഇപ്പൊ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചേന.
0: അതെ, ഞാൻ യഥാർത്ഥത്തിൽ കുസൃതി ചോദ്യത്തിൻ്റെ ഒരു മെയിൻ ഒരു ഹെഡ് എന്ന് പറയുന്ന പ്രീതി ടീച്ചറാണ്. ഞാനിങ്ങനെ നൈസായിട്ടൊക്കെ ഇങ്ങനെ കുസൃതി ചോദ്യം സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
1: വളർന്നു വരുന്നത്
0: പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ കുസൃതി ചോദ്യത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഇന്നത്തെ ഞാൻ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കണ്ടുപിടിച്ചൊരു ചോദ്യമാണ്. പക്ഷെ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു എന്താ പറയാ തലപ്പത്തൊക്കെ നിൽക്കുന്ന നമ്മുടെ കുറെ ശ്രോതാക്കളുണ്ട്. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യുന്ന നമ്മുടെ കുറെ ശ്രോതാക്കളുണ്ട്. അവരിലേക്കാണെങ്കിലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതാണ്. ഒരപ്പൂപ്പൻ, കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഇങ്ങനെ നടന്നൊരു കടയിലെത്തുകയാണ്. കടയിലെത്തിയിട്ട് കടക്കാരനോട് ഒരു സാധനം ചോദിക്കുന്നു. അപ്പം തന്നെ തൊട്ടടുത്തിരുന്ന ഒരാൾ എന്താ പറയുക സമയം എന്തായി എന്നുള്ളത് കൂടെ ചോദിക്കുകയാണ്. അപ്പം ഇതിന് രണ്ടിനും കൂടെ പെട്ടെന്ന്, അപ്പൂപ്പനാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, പെട്ടെന്ന് ക്വിക്കായിട്ട് രണ്ടിനും കൂടെ ഒരു ആൻസർ പറഞ്ഞു. അതെന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ സാധനത്തിന് വേണ്ടി പറഞ്ഞത് എന്നുള്ളതും, അതുപോലെ ഒരു ടൈം ചോദിച്ചപ്പോൾ ആ ടൈം പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: രാവിലെ തന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണല്ലേ.
0: അതെ, ഒരുപാട് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചാണ്. പെട്ടെന്ന് ആരും അയക്കല്ലേ, എല്ലാം പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും.
1: അപ്പൊ അയക്കേണ്ട നമ്പർ 8848558785. എല്ലാരും ഇങ്ങനെ ആതിരയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ കൊടുക്കുക അല്ലേ.
0: യെസ്. അപ്പൊ എൻവയോൺമെന്റൽ ഡേ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാരും വൃക്ഷങ്ങൾ നടുന്നതിനെ പറ്റിയാണെങ്കിലും അത് ഏത് മരങ്ങളാണ് എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മെസ്സേജിലേക്കൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അല്ല, പാർവതി, അപ്ഡേഷൻസിന്റെ കാര്യം പറയുമ്പോൾ നല്ല മഴയായിട്ട് നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലവർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വേനൽ മഴ കഴിഞ്ഞതിന് ശേഷം കാലവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്.
1: അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് നമ്മളൊരു പ്രത്യേക പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, സെന്റ് ജോൺ യു പി സ്കൂളുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ആ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 11:30 റിപ്പീറ്റ് 3 മണിക്കും രാത്രി 9 മണിക്കും ഉണ്ട്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക അല്ലേ.
0: യെസ്. അപ്പോൾ ആ പ്രോഗ്രാം തീർച്ചയായും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഈ ഒരു സമയത്തിൽ 11:30 നമ്മുടെ ലൈവ് കഴിയുന്നതോടുകൂടി പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ വളരെ മനോഹരമായ സന്ദേശത്തിലൂടെയും അവരുടെ പാട്ടുകളിലൂടെ എല്ലാം സജീവമായിട്ട് സെന്റ് ജോൺ തിരുമലാവരം സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ അവർ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. 11:30 കഴിഞ്ഞ ഉടനെ തന്നെ വേറെ എന്താ പറയുക തിരക്കുകളിലേക്ക് പോകാതെ അതിനുവേണ്ടി ടൈം കണ്ടെത്തുക. അത് കൂടാതെ ഉച്ചയ്ക്ക് 3 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്, രാത്രി 9 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക എന്ന് കൂടി പറയുകയാണ്. ഈ ദിവസം നമുക്ക് മനോഹരമായിട്ട് തന്നെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം തന്നെ ആഘോഷിക്കാം എന്ന് കൂടി ഞാൻ പറയുന്നു.
1: കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ. അവരൊരുപാട് കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഒരു പരിപാടിയാണ്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം.
0: അതെ. അപ്പോൾ കാലവർഷത്തെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായും പാർവതി, കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂട്. ഇപ്പോൾ മഴ ആയിരിക്കുമ്പോൾ പാർവതി പറഞ്ഞ പോലെ നല്ല മഴയുണ്ട്, രാത്രിയാണെങ്കിലും രാവിലെയാണെങ്കിലും. പക്ഷേ ഈ മഴ കഴിയുന്നതോടുകൂടി വളരെ ചൂട് അധികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി എത്തിയിട്ടുണ്ട്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സേഫായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ, തീർച്ചയായും ഈ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ സേഫായിട്ടിരിക്കേണ്ട പല പ്രദേശങ്ങളുണ്ട്. അവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, സേഫായിട്ട് തന്നെ ഇരിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ.
1: എല്ലാവരും സേഫായിട്ടിരിക്കുക. മത്സ്യബന്ധനത്തിലൊക്കെ പോകുന്ന ഒരു അലേർട്ടൊക്കെ അനുസരിച്ച് വേണം പോകാനായിട്ട് അല്ലേ. ഇപ്പോൾ എല്ലാവരും നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടിരിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ദൂരെ ടൂറിനൊക്കെ പോകുന്നു, അല്ലെങ്കിൽ മലമുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസ്റ്റിനേഷനൊക്കെ കാണാൻ പോകുന്നവർ അലേർട്ടും കാലാവസ്ഥ ന്യൂസും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
0: അതെ, തീർച്ചയായും. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ. സമയം 10:39 ആയിരിക്കുന്നു.
1: അതേപോലെ എല്ലാവരും ചോദ്യത്തിന്റെ ഉത്തരവും കണ്ടുപിടിച്ച് എല്ലാവരും മെസ്സേജ് അയക്കുക.
0: നമ്മുടെ എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം, അത് വായിക്കാം. നല്ലൊരു പാട്ട് കേട്ട് ഒരു തമിഴ് സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് ഞാൻ പാർവതിയാണ്, എൻ്റെ ഒപ്പം
2: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പൊ നമ്മൾ നല്ലൊരു തമിഴ് സോങ് കേട്ടു. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 10:44 ആയിരിക്കുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമുക്ക് നമ്മുടെ മെസ്സേജസിൽ പേര് പറയാത്തൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട്, അതായത് മണി പ്ലാൻ, സ്നേക് പ്ലാൻ, സ്പൈഡർ പ്ലാൻ, അലോവേര, തെച്ചി, റോസ്, 4 മണി, അങ്ങനെ. അപ്പം നമുക്കിങ്ങനെ വളരെ സന്തോഷമാണ് ഇത്രയും ചെടികളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷെ ലെങ്തിൽ അത് വന്നിട്ട് ഇതൊന്നും എൻ്റെ വീട്ടിലില്ല, വച്ച് പിടിപ്പിക്കണമെന്ന് ഉണ്ട്, പ്രാർത്ഥിക്കണേ എന്ന രീതിയിൽ അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ഫണ്ട് എന്ന രീതിയിലാണെങ്കിലും ഒരു ആഗ്രഹം എന്ന രീതിയിലാണെങ്കിലും അദ്ദേഹം ആ ഒരു മെസ്സേജ് അയച്ചതാണ്.
1: അദ്ദേഹത്തിന് ഉടനെ സാധിക്കട്ടെ അല്ലേ?
2: തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ റീജ ചേച്ചി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, ഞാൻ റീജ, ആൻസർ പുളിമരം എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് മരങ്ങളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുക തോന്നുന്നു. അപ്പോൾ ആൻസർ അതല്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ കറക്റ്റ് ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ലീലാമണി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് പാർവതി, ആതിരക്കുട്ടി, ഹരി, 3 പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ. എൻ്റെ മക്കൾ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനത്തിൽ കൊണ്ടുവന്ന നെല്ലിമരവും വേപ്പുമരവും നന്നായി വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. എൻ്റെ കൊച്ചുമോൾ മിഹിക്കയ്ക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലീലാമണി ചേച്ചി പ്രഭാതം എന്ന രീതിയിൽ ഒരുപാട് നമുക്ക് നല്ല വിഷസ് അയച്ചു. അതുപോലെ തന്നെ നല്ലൊരു പരിസ്ഥിതി ദിന സന്ദേശം എന്ന രീതിയിലൊരു കൊട്ടേഷൻ കൂടി അയച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൊച്ചുമോളെ കൊണ്ടൊരു പേരമരം നടിച്ചു എന്ന് കൂടി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ലീലാമണി ചേച്ചി നമുക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അതെല്ലാ പ്രിയപ്പെട്ടവരും എന്താ പറയുക, ഒരു മാതൃകയാക്കുക അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം പ്രകൃതിക്ക് വേണ്ടി ചെയ്യുക എന്ന് കൂടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം കടങ്കഥ, നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ച കടങ്കഥ, ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ ആൻസറിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും കറക്റ്റ് ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ നമുക്ക് തീർച്ചയായും വരാവുന്നതാണ്.
1: അതോടൊപ്പം നമ്മൾ നേരത്തെ കാലാവസ്ഥയുടെ കാര്യം സംസാരിച്ചു അല്ലേ. അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് 4 ദിവസങ്ങളായിട്ട് മഴ കാരണം ആർക്കും മത്സ്യബന്ധനത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല. 52 ദിവസം നീളുന്ന ട്രോളിംഗ് തുടങ്ങാറായിട്ടുണ്ട്. അതായത് June 9 തുടങ്ങുന്നത്, July 31 വരെയാണ് ട്രോളിംഗ് പോകുന്നത്. അതേപോലെ തന്നെ അവരുടെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. 1st ട്രോളിംഗ്, 2nd പെട്രോൾ ഡീസൽ വില കൂടുതലാണ്. അപ്പോൾ മത്സ്യബന്ധനത്തിന് തൊഴിലാളികളുടെ ഒരു ഭയങ്കരമായ ഒരു വിഷമ സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലേ.
2: അപ്പം നമ്മൾ പല ശ്രോതാക്കളും, നമ്മുടെ പല ശ്രോതാക്കളും പറയാണ് ഞങ്ങൾ ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ. നമ്മൾ പല സമയത്തും ഈ ചുമരുകളിലൊക്കെ കൂടുതലും എന്താ പറയുക, നോർമലായിട്ട് എന്താ കുറേ പരസ്യവാചകങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ചില വീടുകളുടെ ചുമരുകളിൽ നമ്മളത് ചെയ്യാൻ അനുവദിക്കാറില്ല, അവിടെ പരസ്യം പതിക്കരുത് എന്ന രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ മനോഹരമായിട്ട് നമ്മൾ പോലും കാണാതെ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് ഇങ്ങനെ നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടി സമ്മാനിക്കാറുണ്ട്. അദ്ദേഹത്തിന് അറിയോ പാർവതിക്ക്, നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും റീലുകളിലൊക്കെ വളരെ സജീവമായിട്ട് തുടരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആർട്ടിസ്റ്റായിട്ടുള്ള വിഷ്വൽ ആർട്ടിസ്റ്റും. ഒരുപാട് നല്ല നല്ല, അതായത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഭംഗി തോന്നാത്ത സ്ഥലങ്ങളെ അതിമനോഹരമായിട്ട് വിഷ്വലില് ഭംഗിയാക്കുന്ന ഒരു വ്യക്തിയാണ് ആർട്ടിസ്റ്റായിട്ടുള്ള നിഷാന്ത് എന്നുള്ളൊരു വ്യക്തി. അപ്പൊ അദ്ദേഹം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു എൻവയോൺമെന്റൽ ഡേയുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചുമരുകളിലാണെങ്കിലും പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ട്രെൻഡായിട്ട് നിലനിന്നിരുന്നത് ഒരു കുട്ടിയുടെ ഒരു പിക്ചർ ഇങ്ങനെ ചെയ്തിട്ട് എന്താ പറയുക, ചെടികൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ മുടിഭാഗം ചെടികൾ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു കുട്ടിയുടെ ഒരു പിക്ചർ ഇങ്ങനെ വരച്ച് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താണ്, ഈ പ്രകൃതിയോട് ഇണങ്ങി നിന്ന്, അതായത് ഈ ഒരു ദിവസം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പേ തന്നെ, ഒരു പടി മുമ്പേ തന്നെ അദ്ദേഹം ആ ഒരു ചുവടുവയ്പ് നടത്തി അതിനെ ഇണക്കി ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വളരെ സജീവമായിട്ട്

0: തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് പ്രചോദനം തന്നെയാണ്. അപ്പം അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വ്യക്തികളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഇപ്പം നമ്മുടെ
1: അദ്ദേഹത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ചെടികളൊന്നും നശിപ്പിക്കുന്നില്ല. അതിനെ എങ്ങനെ അതിലേക്ക് ഇണങ്ങി ചിത്രം വരയ്ക്കാം എന്ന് അദ്ദേഹം ഒരുപാട് ശ്രമിക്കാറുണ്ട്. അതെല്ലാം നമുക്ക് പുതിയൊരു കാഴ്ച തന്നെയാണ്
0: ചിത്രം. അതായത് ഈ ചെടികളാണെങ്കിലും പുഷ്പങ്ങളാണെങ്കിലും എപ്പോഴും നമുക്ക് മനോഹാരിതയാണ്, കണ്ണിന് കൂടുതൽ ഇമ്പം നൽകുന്നതാണ് അതൊക്കെ. പക്ഷെ എങ്കിൽ കൂടിയും അതിനോടൊപ്പം ചേർന്ന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനാണ് ഈ വിഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നിഷാന്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. പല ചുമരുകളാണെങ്കിലും വളരെ കാട് പിടിച്ച് നടക്കുന്നു. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഇതൊന്ന് വെട്ടിക്കളയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹം അറിയാതെ, ആ വീട്ടുകാരറിയാതെ തന്നെ അവിടെ ഒരു മനോഹാരിതയാണ് അദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേജൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ദിവസം അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ. അതെ. അപ്പോൾ ഇന്നത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് സ്റ്റാർട്ട് ഓവർ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ദിവസം നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത് പാർവതി?
1: കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കുന്നതിലല്ല, പുതിയ പ്രതീക്ഷകളെ മുന്നോട്ട് നടക്കാനാണ് ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: അതെ, തീർച്ചയായും നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഒരു 5 മിനിറ്റിനുള്ളിൽ കഴിയുമ്പോൾ തന്നെ ഇത് വേണ്ടായിരുന്നു, ഒരു റിഗ്രറ്റ് നമുക്ക് അടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ലൈഫാണല്ലേ, നമ്മുടെ ലൈഫാണ്. അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാം, പരാജയങ്ങൾ എല്ലാം സംഭവിക്കാം. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു ലൈഫ് നമ്മൾ ചുവട് വയ്പ്പിക്കുക എന്നുള്ളൊരു ദിവസം, അല്ലെങ്കിൽ അങ്ങനൊരു ഫോക്കസിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവരെ മാതൃകയാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്കും പാർവതിക്കും പറയാനുള്ളൊരു കാര്യം അല്ലേ.
1: നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നു, അതിൽ ഒരു അധ്യായം നമുക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അതിലൊരു അധ്യായം മോശമായാൽ നമ്മൾ ആ പേജ് വലിച്ചു കയറി കളഞ്ഞിട്ടല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എപ്പോഴും സന്തോഷം മാത്രമല്ല, ഒരു ദുഃഖവും എന്തെങ്കിലുമൊക്കെ ഒരു വേണം, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളെ അതിജീവിക്കുക അല്ലേ, എടുക്കുന്ന വിഷമങ്ങൾ സന്തോഷമായി മാറ്റാനായിട്ട് ശ്രമിക്കുക.
0: തീർച്ചയായും ഇപ്പോൾ ദുഃഖങ്ങൾ ചിലർ പരാതികൾ പറയുന്ന ടൈമിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ അല്ലേ. ഇപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ കൂടുതൽ വിഷമങ്ങളും സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മുകളിലല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിൻ്റെ ഒന്നും അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുക എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും വിഷമത്തിൽ ഇങ്ങനെ തകർന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു റീസ്റ്റാർട്ട് ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതെ, ഇന്നൊരു സ്റ്റാർട്ട് ഓവർ ഡേ, അതേപോലെ പരിസ്ഥിതി ദിനത്തോട് നമുക്കൊരു തീരുമാനം അങ്ങ് എടുക്കാം. മനസ്സിലുള്ള ഭയങ്ങളെയൊക്കെ അങ്ങ് മാറ്റി വെക്കുക, എന്നിട്ട് പുതിയ കാര്യത്തിലേക്ക് അങ്ങോട്ട് ചുവട് വെക്കുക. ഇതാണ് നമ്മളെ മനസ്സിൽ ഇന്ന് മുതൽ നമ്മളെടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. കൂടെ ഒരു മരവും കൂടെ അങ്ങ് നട്ടുപിടിപ്പിക്കുക അല്ലേ.
0: തീർച്ചയായും അവരൊരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കും. അവർക്ക് വേണ്ടി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിജ്ഞ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നമ്മുടെ സമയം 10:53 ആയിരിക്കുന്നു. കുസൃതി ചോദ്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കടങ്കഥയുടെ ഉത്തരങ്ങളൊക്കെ സജീവമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കൊക്കെ എത്താം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി കാര്യമായിട്ട് ഞാൻ പാർവതി പ്രസാദ് ആണ്. എന്റെ ഒപ്പം
1: ആതിര, നമ്മളോടൊപ്പം
0: ഹരിപ്രസാദ് ആണ്.
1: യെസ്, അപ്പൊ സമയം 10:59 ആയിരിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടു. അപ്പൊ ഈ ഒരു മഴ സമയത്തൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഒരു മെസ്സേജ് അയച്ചോളൂ, അയക്കണം. വാട്സ്ആപ്പ് നമ്പർ 8484857785. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവ് അയച്ചിരിക്കുന്നു, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നാൽ വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ സമ്മാനിക്കുക എന്നാണ് അർത്ഥം. പ്രകൃതിയെ മുറിവേൽപ്പിക്കുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഭൂമി നമുക്ക് തന്നത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിനെ നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഗുഡ് മോർണിംഗ് എന്ന രീതിയിൽ നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന്. അപ്പൊ ചേച്ചി, നല്ലൊരു മെസ്സേജ്, അതുപോലെ തന്നെ നല്ലൊരു ദിവസം കൂടി നേരുന്നു. പിന്നെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ കുറേ ആൻസേഴ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്ന് അയക്കുന്നു, 3 കുട്ടികൾക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്നുള്ളത്.
0: താങ്ക്
1: യു സോ മച്ച്. അപ്പോൾ രാജൻ ചേട്ടനും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് പാറയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു
0: ചോദ്യം ഒരിക്കൽ കൂടി ആവാം.
1: അതെ, ചോദ്യം ഇതാണ്, നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്. ഒരു അപ്പൂപ്പനാണെങ്കിൽ ഒരു കടയിൽ പോയി. അപ്പൊ അപ്പൂപ്പനാണെങ്കിൽ നല്ല വ്യക്തമായിട്ടൊക്കെ പറയാൻ, അങ്ങനെയല്ലേ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയാറില്ലേ. അപ്പൂപ്പന കടയിൽ ചെന്നിട്ട് പറഞ്ഞു ഇന്ന സാധനം വേണം. അതുപോലെ തന്നെ അപ്പ തൊട്ടെടുത്തിരുന്ന ഒരാള് ചോദിച്ചു എത്ര മണിയായി എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് രണ്ടിനും കൂടി അപ്പൂപ്പനാണെങ്കിൽ ഒരു ആൻസറെ പറഞ്ഞോളൂ. കാര്യം എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വയ്യാത്തൊരു ടൈപ്പാണ് അപ്പൂപ്പൻ, നമ്മളെ പോലല്ല, സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ആൻസർ പറഞ്ഞു, അതായത് ആ ഒരു സാധനത്തിന്റെ പേരും പറഞ്ഞു, അതുപോലെ തന്നെ സമയം എന്തായി എന്നുള്ളതും പറഞ്ഞു. അപ്പൊ എന്താണ് ആ ഒരു ആൻസർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടോ എന്നോട് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് അയച്ചോളൂ. ഒരുപാട് പേര് വേറെ വേറെ കുറെ ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, എങ്കിലും നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ബാബുരാജൻ സാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കടങ്കഥ ഇതാണ്. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നുള്ള ഒരു കടങ്കഥ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസറും എല്ലാവരും അയച്ചോളൂ. അതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മുടെ റഷീദ് കുരീപ്പുഴ, റഷീദ് പറഞ്ഞിരിക്കുന്നു ആൻസർ കുടയാണോ എന്നുള്ളത്. അപ്പോൾ ആൻസർ ഒന്ന് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്, കറക്റ്റ് ആൻസറിന് വേണ്ടി ട്രൈ ചെയ്തോളൂ അല്ലേ. അപ്പൊ റഷീദ് ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരെയാണ്. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്. 3 പേർക്കും കവിതയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പരിസ്ഥിതി ദിനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പ്രീതി ടീച്ചർ മനോഹരമായി കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നൽകി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ധാരാളം മരങ്ങളുണ്ട്, ഫലങ്ങൾ തരാത്ത ഒരാളുണ്ട്, ഒരു പ്ലാവ്. അതിനോട് ഞാൻ ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട്, എന്താ ഒരു ചക്കയെങ്കിലും നിനക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട് എന്ന രീതിയിൽ. പക്ഷെ ഇപ്രാവശ്യം അവൾ 3 ചക്കകൾ തന്നു, അവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി കവിത പറയട്ടെ, പച്ചിലകൾ പാടും കാറ്റിൻ ഗാനം, പുഴകൾ ചൊല്ലും ജീവന്റെ താളം, മരങ്ങൾ നൽകും നിഴലായി നമ്മൾക്ക്, പ്രകൃതി അമ്മയെ കാക്കാം ഹൃദയത്തിൽ എന്ന രീതിയിൽ കവിത ചേച്ചി വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കവിത നമുക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, പണ്ട് നമ്മുടെ മുത്തശ്ശിമാരാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വൃക്ഷങ്ങൾക്ക് ഫലം നൽകിയില്ലെങ്കിൽ അവരെ വഴക്കു പറയാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കാനും ഒക്കെ പറയാറൊക്കെ ഉണ്ട്.
0: എപ്പോഴും അതൊരു വിശ്വാസമാണ്,
1: അത്
0: ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫലം
1: തരും എന്നുള്ളത്. അപ്പൊ അവരെ ഉപദ്രവിക്കേണ്ട കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മള് വെറുതെ പറയാണ്, ഉപദ്രവിക്കാതെ ചെന്ന് സ്നേഹമായിട്ട് എനിക്ക് തന്നൂടെ. ഇപ്പൊ കവിത ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് തന്നൂടെ എന്നാ. അപ്പൊ അവളെന്ന് തന്നെയാണ്, ഇപ്പൊ നമ്മള് അവൾ അവൻ എന്നൊക്കെ പറയാൻ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കാണുകയാണ് അല്ലെ. പ്രകൃതിയെ അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കവിത ചേച്ചിയുടെ ഒരു മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കവിത ചേച്ചി നല്ലൊരു ദിവസം തന്നെ നേരാണ്. അപ്പോ
0: കവിത ചേച്ചിയുടെ ആ മെസ്സേജിലൂടെ പ്രകൃതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മള് ഒരു പരിപാടി, ഞാൻ പറഞ്ഞായിരുന്നു, പ്രത്യേക പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11:30 നമ്മുടെ കൊച്ചുകുട്ടികൾ ഇതേപോലെ തന്നെ ഒരു മനോഹരമായ കവിതകളൊക്കെ പാടുന്നുണ്ട്. എല്ലാവരും അത് കേൾക്കുക. ഉച്ചയ്ക്ക് 11:30, വൈകിട്ട് 3 മണിക്കും രാത്രി 9 മണിക്കുമാണ് എല്ലാവരും അത് കേൾക്കുക, ആസ്വദിക്കുക അല്ലേ.
1: അതെ, തീർച്ചയായും എല്ലാവരും കേട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ്, അപ്പം അതിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെ ആയിരിക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം 11:04 ആയിരിക്കുന്നു. നമ്മുടെ കവിത

പറ്റി കവിത ചേച്ചി ഒരു കുട്ടി കവിതയൊക്കെ പറഞ്ഞ ടൈമിലാണ് എനിക്ക് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനെ പറ്റി ഓർക്കാൻ പറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്നുള്ളത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ട് ചെറിയ ചെറിയ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ കവിതകളിലൂടെ വലിയ മെസ്സേജ് തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പൊക്ക കുറവാണ്, പക്ഷെ എത്ര എത്ര വ്യക്തികളാണ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ

0: സജീവമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിത്താരാണ് ആള്. ആളുടെ ഒരു പൊക്കം കാണുമ്പോൾ കുട്ടിയാണെങ്കിൽ കൂടിയും ആള് പ്ലസ് ടുവിന്റെ എക്സാം ഒക്കെ എഴുതി ഫുൾ മാർക്കോട് കൂടി, അല്ലെ, എ പ്ലസ്, ഫുൾ എ പ്ലസ് നേടി, അതും ഗ്രേസ് മാർക്കുകൾ ഇല്ലാതെ തന്നെ എ പ്ലസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു കാര്യം, ഉയരം കുറവുണ്ടെങ്കിലും ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ലാത്തൊരു കുട്ടിയാണ് നമ്മുടെ എസ്തർ മരിയ. കുറച്ച് ഉയരക്കുറവുണ്ട് അപ്പോൾ, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ ആണ് നമ്മുടെ എസ്തർ മരിയ. വെള്ളയാംകുടി സ്കൂളിലാണ് ഈ ഒരു വിജയം ഒരു കുട്ടി കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കേസാണ്, പക്ഷെ വളരെ പ്രൗഡായിട്ട് യെസ് ഞാൻ എസ്തർ മരിയ ആണ്, ഞാൻ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വളരെ പ്രൗഡായിട്ട് ആ കുട്ടി അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അപ്പോൾ എസ്തർ മരിയയ്ക്ക് ഒരു വലിയൊരു ബിഗ് കൺഗ്രാജുലേഷൻ.
1: പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നാണ് എസ്തർ തെളിയിച്ചിരിക്കുന്നത്. വീണ്ടും,
0: അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ ഒരു വാക്യം വീണ്ടും എന്താ പറയുക, ആ ഒരു ചുവടുവയ്പ്പിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് കൂടി പറയുന്നു. അപ്പോൾ എസ്തർ മരിയയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും നമുക്കൊരു ചെറിയ ബ്രേക്ക്, നല്ലൊരു പാട്ടും കൊടുത്താലോ?
1: കൂടാതെ ആ പാട്ട് നമ്മുടെ എസ്തറിന് വേണ്ടി നമ്മൾ റേഡിയോ
0: സന്ദർശിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാം, അതിനുശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്, എൻ്റെ ഒപ്പം ആതിരയാണ്, നമ്മുടെ ടെക് ഹരിപ്രസാദ് ആണ്.
2: യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ പാർവതി, 11:11 ആയിരിക്കുകയാണ്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോളൂ, ഒരു ലക്കി ടൈമാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും പറയുന്നു 11:11 സമയം. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്ന് അയക്കുകയാണ്. ഇവിടെ മഴയോട് മഴ, മഴ മഴ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം, ചേട്ടൻ വളരെ ഹാപ്പി ആയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ വളരെ സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രാജൻ ചേച്ചി ഇങ്ങനെ ആൻസർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻസർ കുറേ അയക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പക്ഷേ എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ കടങ്കഥ ഇതായിരുന്നു. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നുള്ളതാണ് ബാബുരാജൻ സാറിൻ്റെ ചോദ്യം. നമ്മുടെ കുസൃതി ചോദ്യം ഇതായിരുന്നു. ഒരപ്പൂപ്പൻ ഇങ്ങനെ കട, പെട്ടെന്ന് പറയാം, ആ കടയിൽ ചെന്ന് സാധനം ചോദിച്ചപ്പോൾ ആ സാധനത്തിൻ്റെ പേരും അടുത്തിരുന്നൊരാൾ ഒരു ടൈം ചോദിച്ചപ്പോൾ അതും കൂടെ ഒരുമിച്ചാണ് ഒരു ആൻസറാണ് പറഞ്ഞത്. അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം വളരെ വലിയ രീതിയിൽ ചിന്തിച്ച് വേറെ വേറെ ആൻസറിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ബിനീഷ് ഏട്ടൻ പറയുന്നു, ലീലാമണി ചേച്ചിക്ക് ശുഭദിനം നേരുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. തീർച്ചയായും ലീലാമണി ചേച്ചി കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മെസ്സേജ് എല്ലാം വായിക്കാം. നമ്മൾ എല്ലാ മെസ്സേജസും നമ്മൾ വായിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ മെസ്സേജും അയച്ചുകൊണ്ടേയിരിക്കും അല്ലേ.
3: പുറത്ത് നല്ല മഴയാണ്, എല്ലാവരും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. റേഡിയോ സാന്ത്വനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക അല്ലേ. നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആതിരയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മോഡിഫിക്കേഷൻ ഒക്കെ ഇഷ്ടമാണോ
2: വണ്ടികളിൽ അല്ലേ? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ, നമ്മൾ ഈ യാത്രയൊക്കെ പോകുന്ന ടൈമിൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ കോളേജ്, സ്കൂൾ അങ്ങനെയൊക്കെ പോയി യാത്ര പോകുമ്പോൾ ഇച്ചിരി ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ ഒരു ഭംഗിയുണ്ട് എന്നൊക്കെ നമുക്ക് അന്നത്തെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഇന്ന് പൊതുവെ നമ്മുടെ വൈബിന് ചേഞ്ച് വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇന്ന് എനിക്ക് അത്ര മോഡിഫിക്കേഷനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതെന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമല്ല. പക്ഷെ ചെറിയ രീതിയിലൊക്കെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിൽ ഇഷ്ടമാണ്. പക്ഷെ വലിയ രീതിയിൽ ഒരു ആർഭാടമാകുന്ന രീതിയിൽ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ എനിക്കിഷ്ടമല്ല. അതെ,
3: അപ്പൊ ആതിരയുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പുതിയ മോഡിഫിക്കേഷൻ റൂൾ ഇറക്കിയിട്ടുണ്ട്. അനുമതി ഇല്ലാതെ 18 മോഡിഫിക്കേഷനുകൾ വാഹന മോഡിഫിക്കേഷനിൽ.
2: ഞാൻ പറഞ്ഞായിരുന്നു
3: ആതിരയുടെ റിക്വസ്റ്റ്. അതെ, കേൾക്കുന്ന ശ്രോതാക്കൾ ഇത് ചെയ്യുക, ആതിരയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് മോഡിഫിക്കേഷൻ.
2: ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവജനങ്ങൾ വന്നിട്ട് എനിക്ക് ജെൻഡർ ഹാരം എന്നൊന്നും നൽകണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഒരു കേൾക്കാൻ പോകുന്നില്ല അല്ലേ. അല്ലെ, നമ്മുടെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂത്തിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് നല്ല രീതിയിൽ, നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഓരോ രീതിയിൽ വണ്ടികൾ കൊണ്ട്, വണ്ടി എന്ന് പറയുന്നത് സ്വപ്നമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന കുറേ കുട്ടികളും യുവജനങ്ങളുണ്ട് അല്ലെ. അപ്പോൾ അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഫോക്കസിലേക്ക് പോകുമ്പോൾ കുറേ രീതികളിലേക്ക് പോകാതെ കുറേ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അല്ലെ, എങ്ങനെയൊക്കെ വരാം എന്നുള്ള രീതി.
3: അതെ, നമുക്ക് ആ ലിസ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാം, പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാനാവുന്ന മാന്യമായ സ്റ്റിക്കറുകൾ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. വാഹനത്തിനുള്ളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കാം, റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, കൂടുതൽ സ്റ്റിക്കറുകൾ, റൂഫ് കാരിയറുകൾ എന്നിവ സ്ഥാപിക്കാം, കുഴപ്പമൊന്നുമില്ല. 50% ദൃശ്യം ഉറപ്പാക്കുന്ന സൺ ഫിലിമും നമുക്ക് വാഹനത്തിൽ ഒട്ടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലോപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർമേറ്റിംഗ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഡോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ നമ്മളുടെ ഗവൺമെന്റ് ഇപ്രാവശ്യം നമുക്കായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ നിങ്ങളുടെ വണ്ടിയെ മോഡിഫിക്കേഷൻ ചെയ്യൂ അല്ലേ.
2: അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്, നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടി പൂക്കി മന്ത്രി അല്ലെങ്കിൽ പൂക്കി CM എന്ന രീതിയിൽ അദ്ദേഹത്തിന് വിളിക്കാനുള്ള കാരണം തന്നെ ഈ മോഡിഫിക്കേഷൻ ആണ് അല്ലേ. മോഡിഫിക്കേഷൻ ചെയ്യുമോ അല്ലെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തരുമോന്ന് അതിൻ്റെ ഒരു റുട്ടീൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഓക്കെ ആക്കുക എന്ന രീതിയിൽ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മന്ത്രിയെ പൂക്കി മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ മാറ്റം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്ന മോഡിഫിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല, പക്ഷേ എങ്കിലും അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ?
3: അതെ, റൂളുകളൊക്കെ അനുസരിച്ച് മാത്രം മോഡിഫിക്കേഷൻ ചെയ്യുക, ചെയ്യരുതെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ റൂൾ നമ്മൾ പാലിക്കേണ്ടതായിരിക്കുന്നു. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് ആവശ്യപ്രകാരം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്.
2: യെസ്, തീർച്ചയായും. അപ്പോൾ അതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എന്നെ വന്ന് യൂ ഇനി പറഞ്ഞൊന്നും പറയല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, എനിക്ക് അത്ര താല്പര്യമില്ല ഈ മോഡിഫിക്കേഷൻ കളറിങ്, അതൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് മാത്രം.
3: ഇനി ഇവിടുന്ന് പോകുമ്പോൾ ജെൻഡ് മാല കാതിരക്ക് കിട്ടുമായിരിക്കും.
2: അതെ, തീർച്ചയായും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. അപ്പോൾ നമ്മുടെ മെസ്സേജസിൽ നമുക്കിങ്ങനെ ലാസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നു രാജൻ ചേട്ടൻ ചോദിക്കുന്നു, ആതിരക്കുട്ടി സുഖമല്ലേ? ജിൽ ജിൽ, യെസ് സുഖമാണ്. നമ്മുടെ
3: അതെന്താ, എനിക്ക് മാത്രം സുഖമൊന്നും ഇല്ലേ? എന്നോട് ആരും ചോദിക്കുന്നില്ല, ഞാൻ വന്നതായി ഇവിടെ ആരും അറിയുന്നില്ല.
2: അപ്പൊ എന്തായാലും ഞാൻ രാജൻ ചേട്ടൻ അസുഖമായിട്ടിരിക്കുകയാണ്,
3: ആതിരൊന്നും ഒരു പൊടിക്ക് പൊങ്ങിയിട്ടില്ല.
2: അതെ, അപ്പൊ നമ്മുടെ പാർവതിയും ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം, അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആൻസേഴ്സ് എല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്, എൻ്റെ ഒപ്പം
2: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പൊ നല്ലൊരു മഴപ്പാട്ട് തന്നെ ആയിരുന്നു. നമ്മുടെ രാജൻ ചേട്ടനാണെങ്കിൽ മഴ മഴ മഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മഴപ്പാട്ട് തന്നെ പ്ലേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ചോദ്യത്തിൻ്റെയൊക്കെ ആൻസർ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഞാൻ മറന്നുപോയി. പല രീതിയിലുള്ള ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതാണോ കറക്റ്റ്, ഇതാണോ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇന്ന് പോയിന്റ് കൊടുക്കുക. അതിരി ആ രീതിയിലാണ് എല്ലാവരും ആൻസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസിലേക്കും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484855785. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരുന്ന ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇതായിരുന്നു ചോദ്യം: ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ച ചോദ്യം. അപ്പോൾ അതിന് ആൻസർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മുടെ എല്ലാ ശ്രോതാക്കളും ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവ് നമ്മളെ വിളിച്ച ആൻസർ പറഞ്ഞിരിക്കുകയാണ്, കാവനാട് എന്ന സരസ്വതി അമ്മ. നമ്മളെ കോൾ ചെയ്ത് മിക്ക സമയത്ത് നമ്മൾ കോൾ ചെയ്തിട്ടാണ് ആൻസറൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്ന ആൻസർ ഇതാണ്, പുളിമരം എന്നുള്ളതാണ്. കറക്റ്റ് ആൻസറാണ് പുളിമരം. അപ്പോൾ ഈ പുളിമരം എന്ന് വരാനുള്ളൊരു കാരണം എന്താണ് ശ്രീലക്ഷ്മി പാർവതി?
3: എനിക്കാണെങ്കിൽ തോന്നുന്നു പുളിയുടെ ഇലയെ സംബന്ധിച്ചായിരിക്കും. നമ്മുടെ ബീനച്ചേച്ചി നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പുളിമരമാണെന്നും പറഞ്ഞു.
2: അതെ, അതിൻ്റെ ആൻസർ അങ്ങനെ വരാനുള്ളൊരു കടങ്കഥ, അങ്ങനെ ആൻസറിലേക്ക് പോകാനുള്ളൊരു കാരണം പുളിയുടെ ഇല വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ചെറിയ ജീരകം എന്നാണ് ചെറുതാണ് അതുപോലും പൊതിയാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ മരം എന്ന് പറയുന്നത് വലുതാണല്ലേ, അപ്പോൾ അതിൻ്റെ നിഴൽ കൊണ്ട് ആനയ്ക്ക് തണലായിട്ട് നിൽക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഇങ്ങനത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ആൻസർ അറിയില്ലായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബുരാജൻ സാർ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ നമുക്കൊരു തംസപ്പ് തരേണ്ടിയിരിക്കുന്നു അല്ലേ. ബാബുരാജൻ സാറാണ് ആ ചോദ്യം ചോദിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഒരു ശ്രോതാവ്, നമ്മുടെ ആശിച്ചേച്ചി പറഞ്ഞിരുന്നത് ആദ്യം പുളിമരം എന്ന് പറഞ്ഞു, പിന്നെ തെങ്ങെന്ന് പറഞ്ഞു. പുളിമരമാണ് കറക്റ്റ് ആൻസറിലേക്ക് വന്നിരിക്കുന്നത്.
3: ഡെയിലി കടങ്കഥ ചോദിച്ച് എല്ലാവരെയും ശ്രോതാക്കളെയൊക്കെ വലയ്ക്കുന്ന ആതിരയ്ക്ക് ഇന്ന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്.
2: അല്ല, യഥാർത്ഥത്തിൽ മറ്റൊരാൾ ചോദിക്കുന്ന കടങ്കഥകൾക്കും കുസൃതി ചോദ്യങ്ങൾക്കും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാറുണ്ട്. പ്രീതി ടീച്ചർ പലപ്പോഴും എന്നെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ വിഷമിപ്പിക്കാറുണ്ട് കുസൃതി ചോദ്യങ്ങൾ. അപ്പം നമ്മുടെ വനജ ചേച്ചി അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്, എല്ലാവർക്കും തണുപ്പിൽ കുതിർന്ന ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. എൻ്റെ രണ്ട് ഞാവൽ മരത്തിൻ്റെ തൈ, ഞാൻ രണ്ട് ഞാവൽ മരത്തിൻ്റെ തൈ വാങ്ങിയിരുന്നു. ഇന്നലെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പോയിരുന്നു. എല്ലാ വർഷവും തൈ, കൊന്നമരം, ചെമ്പകം, നെല്ലി അതെല്ലാം വയ്ക്കാറുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു പാട്ട് നമ്മുടെ വനജ അമ്മ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് കൊടുക്കുന്ന തന്നെയായിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നതിൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിലും വനജ അമ്മ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം തന്നെ നേരാണ്. അതുപോലെ നമ്മുടെ കലച്ചേച്ചി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു.

0: ജണ്ട് ഹാരം ഇതൊക്കെ തന്നെ എന്നെ ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അതൊന്നും കിട്ടില്ല, ഇടി വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കലചേച്ചി നല്ലൊരു ദിവസം നേരാണ്. നമ്മുടെ സുജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം അല്ലേ?
1: അതെ.
2: ഒരു

0: ഗ്യാസ്. അപ്പോൾ നമ്മുടെ സുജി ചേച്ചി ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടല്ലേ, നമ്മൾ മരങ്ങൾ വച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ചെടികളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ നല്ലൊരു പാട്ട് നല്ല രസമായിട്ട് പാടിയല്ലേ പാർവതി. അപ്പം നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് എന്ന് കൂടി പറയുന്നു. അപ്പോൾ സുജി ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരാണ്. നമ്മുടെ നെൽസൺ ചേട്ടനാണെങ്കിൽ എനിക്ക് ആതിരയ്ക്ക് എന്ന് പറഞ്ഞ് പൂക്കളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
1: എന്താ ചെയ്യാൻ, എല്ലാവർക്കും ആതിരയും മതി. ഞാനിവിടെ ചുമ്മാ ഇരിക്കാന്നാ എനിക്ക് തോന്നുന്നത്.
0: അല്ല, അത് സത്യം പറഞ്ഞാല് പാർവതി ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ പാർവതി എല്ലാരും എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ പറയാണ്, നമ്മുടെ പാർവതിക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എനിക്ക് വേണ്ടി മാത്രം എന്നുള്ളത്. അപ്പോൾ സനോജ് പുളിമരം ഒന്ന് കറക്റ്റ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സനോജ് പറയാണ്, സൈക്കിളിന്റെ വീലിൽ മുത്ത് പിടിപ്പിക്കാമോ, ആർടിഒ അനുവാദം തരുമോ എന്ന രീതിയിൽ.
1: അതിനിപ്പോ നമ്മളൊരു റിക്വസ്റ്റ് അയക്കേണ്ടി വരും.
0: അത് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, നടക്കുമെന്ന് അറിഞ്ഞൂടെ, ഞാൻ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നമ്മുടെ കവിത ചേച്ചി കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ ബെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റായ ആൻസറാണ്, സോറി, ക്ഷമിക്കണം. പിന്നെ നമ്മുടെ റീജ് ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ പുളിമരം കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം ഉണ്ടല്ലോ, അതിന് ചോദ്യം ഇതായിരുന്നു, ഒരു അപ്പൂപ്പനാണെങ്കിൽ കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് അടുത്ത് നിന്ന് ആൾ പറയുണ്ടായി എത്ര മണിയായെന്ന് ചോദിച്ചു. ഇതിന് രണ്ടിനും കൂടെ ഒരു ആൻസറാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് വെച്ച ആൻസർ എന്ന് പറയുന്നത് ഒരു മണി എന്നുള്ളതായിരുന്നു. ഒരു മണി അരി വാങ്ങുന്ന ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഈ റീജ് ചേച്ച ഓറഞ്ച് അല്ലേ. അപ്പോൾ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞു എന്ന രീതി, അതും കറക്റ്റ് ആൻസറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രോതാക്കളെല്ലാം വൈവിധ്യമാർന്ന ആൻസറിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും കൺഗ്രാജുലേഷൻ ഇന്ന് ആൻസർ അയച്ചിട്ടുള്ള എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. നമ്മുടെ റഷീദ കുട എന്ന് പറഞ്ഞിട്ടുണ്ട്, മുത്തുക്കുട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായ ആൻസറാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യത്തിലൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവരുടെയും മെസ്സേജുകൾ ഞാൻ വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതിരാവിലെ തന്നെ നമ്മുടെ എൽദോ പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ എന്ന രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ വീട് വനത്തിനടുത്താണ്, ആന ഞങ്ങളുടെ പറമ്പിൽ വരാറുണ്ട്, ഉപദ്രവമില്ല. ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനത്തിന് എല്ലാവർക്കും പരിസ്ഥിതി ആശംസകൾ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആനയെ പേടിയൊന്നും ഇല്ല, അത് ഉപദ്രവിക്കാറില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ വനത്തിൻ്റെ അടുത്താണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയുണ്ടെങ്കിൽ കൂടി നമുക്കൊരു സന്തോഷമാണ്, അത്രയും
1: കൗതുകമുണ്ട്.
0: അതെ അതെ, അപ്പോൾ തീർച്ചയായും. അപ്പോൾ എൽദോ നല്ലൊരു ദിവസം നേരാണ്, രാവിലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിഖിൽ അടിമാലി റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് അയച്ചിട്ടുണ്ട്. റേഡിയോ പരിസ്ഥിതി ആശംസകൾ എന്ന രീതിയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്ന തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ജോബി ചേട്ടൻ മെസ്സേജ് അയച്ചു, ശിവകാമി, വനജ ചേച്ചി, ബിനീഷ് അടിമാലി, നമ്മുടെ ആശ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു,

0: അഷീത, റീജ, കവിത ചേച്ചി, നെൽസൺ, അങ്ങനെ എല്ലാം. ലീലാമണി ചേച്ചി അയക്കുന്നു, മിഹിമോൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് വെയിറ്റിംഗ് ആണ്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. രാജൻ ചേട്ടൻ പറയുന്നു, പാറു മോൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതെ,
0: അപ്പൊ നമ്മുടെ രാജൻ ചേട്ടൻ പറയാണ് പാറു നല്ല കുട്ടിയാണോ എന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതെ, അപ്പൊ തീർച്ചയായും നമ്മുടെ പാർവതി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ എങ്കിലും അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: ടെസ്റ്റിൽ ഞാൻ പാസ്സാവട്ടെ?
0: അതെ, പാസ്സായോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയക്കുന്നു, എന്റേത് വായിച്ചിട്ടില്ല. യെസ്, നമ്മൾ വായിച്ചിട്ടുണ്ട്. ബാബുരാജൻ സർ പറയുന്നു, നളദമയന്തി ആ ഒരു കഥയിലെ അരയന്നം പോലെ, നളദമയന്തി കരയിലെ അരയന്നം പോലെ, ആ ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മളത് കേൾപ്പിക്കുന്നതായിരിക്കും. ഒരു മണി എന്നത് ശരിയല്ലേ ആതിര എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അതാണ് കറക്റ്റ് ആൻസർ, ഞാൻ ചിന്തിച്ച കറക്റ്റ് ആൻസർ അതാണ്. അതെ,
1: സമയം ഇപ്പോ 11:30 കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് പോകാൻ സമയമായി.
0: അതെ, മെസ്സേജസ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻ കേസിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ വായിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരു നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ 11:30 നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്, ആരും മെസ് ചെയ്യരുത്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര ആൻഡ് പാർവതി.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: റേഡിയോ സന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ആശയം അവതരണം ആതിര, ശ്രീലക്ഷ്മി, പാർവതി. സാങ്കേതിക സഹായം ആദർശ്, അജയ്.
1: നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ദിനം. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്ന 2026 പരിസ്ഥിതി ദിന സന്ദേശം വെറുമൊരു വാക്കല്ല, അതൊരു മുന്നറിയിപ്പാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയെ വീണ്ടെടുക്കാൻ വരും തലമുറയുടെ ഭാവിക്കായി ഇന്ന് തന്നെ പ്രവർത്തിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് ഈ ദിവസം ആരംഭിക്കുന്നത്. പ്രകൃതി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹങ്ങൾ നൽകാൻ അവൾക്കാവില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് റേഡിയോ സാന്ത്വനം 90.4 FM-ലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സുന്ദര ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ചേരുന്നു തിരുമുല്ലവാരം സെന്റ് ജോൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കീർത്തന. ഇന്ന് പരിസ്ഥിതി ദിനം. നമ്മുടെ ഭൂമിയിലെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയുന്ന ഒരു ചെറിയ സ്കിറ്റാണ് സംഭാഷണ രൂപത്തിൽ സെന്റ് ജോൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നത്. ശബ്ദം നൽകുന്നത് നദാശ കുട്ടി, ആന്റണി കുട്ടി, സുരഭി ഭൂമാതാവ്, ആദർശ് മരം.
3: അയ്യോ, എന്തൊരു ചൂട്! പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ ഫാൻ ഇട്ടിട്ടും സഹിക്കാൻ പറ്റുന്നില്ല.
4: ശരിയാണ്, മുൻപ് ഇത്രയും ചൂടുണ്ടായിട്ടില്ല. മഴയും കൃത്യമായി ലഭിക്കുന്നില്ല.
3: കാലാവസ്ഥ ആകെ മാറിപ്പോയി. ഇതിന് കാരണം എന്തായിരിക്കും?
5: മക്കളെ, ഞാൻ ഭൂമാതാവ്. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ?
4: പറഞ്ഞോളൂ.
5: ഇതിന് കാരണം മനുഷ്യരായ നിങ്ങൾ ഓരോരുത്തരുമാണ്.
3: അതുകൊണ്ടാണോ പ്രകൃതി ഇത്രയും മാറിയത്?
5: ഇതിന് കാരണം മനുഷ്യരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ മരങ്ങൾ വെട്ടിമാറ്റി, കാടുകൾ നശിപ്പിച്ചു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു, നദികളും കുളങ്ങളും മലിനമാക്കി.
6: ഞാനൊരു മരമാണ്. ഞാൻ നിങ്ങൾക്ക് തണൽ നൽകുന്നു, ശുദ്ധവായു നൽകുന്നു, പക്ഷികൾക്ക് വീടാകുന്നു. എന്നാൽ ഇന്ന് എന്റെ കൂട്ടുകാർ പലരും വെട്ടിമാറ്റപ്പെടുകയാണ്.
4: ഞങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല.
6: ഒരു വലിയ മരം ഒരു ദിവസം 100 ആളുകൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. മരങ്ങളില്ലാതെ ജീവൻ തന്നെ അപകടത്തിലാകും.
3: ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം?
5: അതെ, അതിന്റെ ഫലമാണ് കടുത്ത ചൂട്, വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ എന്നിവ.
4: ഞങ്ങൾ അതെല്ലാം പാലിക്കാം.
3: ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ഈ സന്ദേശം പങ്കുവെക്കും.
7: ഒരു മരം നട്ടുപിടിപ്പിക്കാം, ഭൂമിയെ പച്ചപിടിപ്പിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ഭാവി തലമുറയെ രക്ഷിക്കാം.
2: പരിസ്ഥിതി സംരക്ഷണം മറ്റാരുടെ

0: ഉത്തരവാദിത്തമല്ല, അത് ഓരോരുത്തരുടെയും കടമയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു മരം നട്ടു പിടിപ്പിച്ച് ഭൂമിയെ സംരക്ഷിക്കാം.
1: പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ഭൂമിയെ രക്ഷിക്കൂ.
2: താങ്ക് യു.
3: My name is Tamaniya Sunil. I am studying in 5th standard. Today is World Environment Day. It is a special day to remember that the earth is our home. We should keep it clean and green. The theme of this year Environment Day is inspired by nature for climate, for one future. Trees give us fresh air, rivers give us water, animals and birds make our earth beautiful. But today our earth is in trouble. There is too much plastic. The air is dirty. Many trees are being cut. So what can we do? We can do small things. Plant a tree and water it every day. Say no to plastic bags. Use cloth bags. Don't waste water. Close the tap after use. Throw garbage in the dustbin only. Remember friends, if we take care of nature, nature will take care of us. On this Environment Day 2026, let us promise to be Earth's best friends. Let's make our school, our home and our earth clean and happy. Thank you and happy Environment Day.
4: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ജീവന്റെ അത്യന്താപേക്ഷിതമായ വായു, ജലം, ഭക്ഷണം എന്നിവ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ കൃത്യമായ കാലാവസ്ഥകൾ നിലനിർത്തുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ നമ്മുടെ സ്വാർത്ഥതകൾക്കായി ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നശിപ്പിക്കുന്നവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്വന്തം ജീവനെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പരിസ്ഥിതിയെ ഒന്ന് ഓർക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു ദിനമാണ് പരിസ്ഥിതി ദിനം. ആഗോളതാപനം, കാലാവസ്ഥാ മാറ്റം, വംശനാശ ഭീഷണി, മലിനീകരണം തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടന്നുപോകുന്നത്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്നതാണ്. വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. നമ്മുടെ മരങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും പാടങ്ങളും നദികളും മലകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. നമ്മുടെ മരങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും പാടങ്ങളും നദികളും മലകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ സുന്ദരമായ ഈ ഭൂമിയാണ് മനുഷ്യർ അധിവസിക്കുന്ന ഏക ഗ്രഹം. അതിനാൽ വളർന്നുവരുന്ന പുതിയ തലമുറകളിലെ വിദ്യാർത്ഥികളായ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിവ് നേടുകയും വേണം. അതിനായി ഒരു ദിവസത്തിൽ മാത്രം ഒതുക്കാതെ അത് നമ്മുടെ ജീവിത ശൈലിയാക്കാം. നന്ദി, നമസ്കാരം.
5: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂർണിമ. ഞാൻ 7-ൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ തെങ്ങിനെക്കുറിച്ചാണ്. കേരളത്തെ തെങ്ങുകളുടെ നാട് എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരായ കേരളം പോലും കേരം എന്ന തെങ്ങിനെ സൂചിപ്പിക്കുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രധാന വൃക്ഷമാണ് തെങ്ങ്. തെങ്ങ് മനുഷ്യന് വളരെയധികം ഉപകാരപ്രദമാണ്. ഇളനീര് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു പാനീയമാണ്. തേങ്ങ ഭക്ഷണത്തിനും പാചകത്തിനും ഉപയോഗിക്കുന്നു. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ നിർമ്മിക്കുന്നു. വെളിച്ചെണ്ണ ഭക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. തെങ്ങിൻ്റെ ചിരട്ടയിൽ നിന്ന് കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നു. തേങ്ങയുടെ തോലിൽ നിന്ന് കയർ നിർമ്മിക്കുന്നു. ഓലകൾ, വീടുകൾ മെയ്യാനുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. അതിനാൽ തെങ്ങിനെ കൽപ്പവൃക്ഷവും എന്ന് വിളിക്കാറുണ്ട്. തെങ്ങ് കർഷകർക്ക് പ്രധാന വരുമാന മാർഗവുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ

0: വ്യവസ്ഥയിൽ പോലും തെങ്ങിന് വലിയ പങ്കുണ്ട്. അവ വായു ശുദ്ധീകരിക്കുകയും മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു. തെങ്ങ് ഒരു സാധാരണ വൃക്ഷം മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ചേർന്നു നിൽക്കുന്ന അനുഗ്രഹമാണ്. കൂട്ടുകാരെ, ഒരു തെങ്ങ് നട്ടുപിടിപ്പിക്കുന്നത് ഒരു വൃക്ഷം വളർത്തുക മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് ഒരു സമ്പത്ത് സമ്മാനിക്കുന്നതുമാണ്. തെങ്ങുള്ള മണ്ണ് സമൃദ്ധിയുടെ അടയാളമാണ്. തെങ്ങിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. പഴയ തലമുറ തെങ്ങിനെ ഒരു വൃക്ഷമായി മാത്രം കണ്ടിരുന്നില്ല, ജീവിതത്തിന്റെ ഭാഗമായാണ് കണ്ടിരുന്നത്. അവർ വീടുകൾക്ക് ചുറ്റും തെങ്ങ് നട്ട് പ്രകൃതിയെ സംരക്ഷിച്ചു. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ മൊബൈലിലും സാങ്കേതിക വിദ്യയിലും കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനാൽ പ്രകൃതിയോട് അല്പം അകന്നു പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് പഴയ തലമുറയുടെ പ്രകൃതി സ്നേഹവും പുതിയ തലമുറയുടെ അറിവും ഒന്നിച്ചാൽ നമുക്ക് കൂടുതൽ പച്ചപ്പുള്ള ഒരു നാളെ സൃഷ്ടിക്കാം. ഒരു തെങ്ങ് നട്ടാൽ ഒരു മരം വളരും, ഒരു തലമുറ പ്രകൃതിയെ സ്നേഹിച്ചാൽ ഒരു നാട് വളരും. നന്ദി, നമസ്കാരം.
1: നമസ്കാരം, എൻ്റെ പേര് സേറാ ജോസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മരം ആൽമരമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വൃക്ഷങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളരുന്ന വായവേർ ഏരിയൽ റൂട്ട് മണ്ണിലെത്തി പുതിയ തണ്ടുകളായി മാറുന്നു. അതുകൊണ്ട് ഒരു ആൽമരം കാലക്രമേണ വളരെ വലിയ പ്രദേശത്തേക്ക് വ്യാപിക്കും. ഇതിന് നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ കഴിയും. പക്ഷികൾക്കും ചെറുജീവികൾക്കും ഇത് നല്ല ആവാസ വ്യവസ്ഥ നൽകുന്നു. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽമരത്തിൻ്റെ തണലിൽ ഗ്രാമങ്ങളിൽ ആളുകൾ ഒത്തുകൂടുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗത സംസ്കാരവും ഇന്ത്യയിൽ കാണാം. ഇന്ത്യയുടെ സംസ്കാരത്തിലും പുരാണങ്ങളിലും ആൽമരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. പല സ്ഥാനങ്ങളിലും ഇത് വിശുദ്ധ വൃക്ഷമായി കാണപ്പെടുന്നു. വായു ശുദ്ധീകരണത്തിലും ആൽമര പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിൽ ആൽമരത്തിനു പ്രത്യേക സ്ഥാനമുണ്ട്. ഞാൻ പരിചയദിനമായി അനുയോജ്യപ്പെട്ട ഒരു പാട്ടാണ്

0: ഐശ്വര്യം നദിയെ കുരുതി കൊടുക്കരുതേ, മണലീനായി വിൽക്കരുതേ, അവദേവൻ തന്ന വരദാനം. കടലാസഞ്ചികൾ അനുയോജ്യം വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവനാധാരം.
1: എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺസ് യു പി സ്കൂളിലെ എൽ പി യു പി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം.

0: നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി പ്രവർത്തിക്കാം, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാം. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ആശയം അവതരണം ആതിര, ശ്രീലക്ഷ്മി, പാർവതി. സാങ്കേതിക സഹായം ആദർശ്, അജയ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
4: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന്

0: ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, ഋതുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം വീഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിന്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് റെസൊനേറ്റ് വിത്ത് ദ ഹാർട്ട്.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 PM. പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 PM. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: ഇരിക്കാൻ കസേരയും ഉറങ്ങാൻ കിടക്കയും ഒരുക്കിയത് ഞാനല്ലായിരുന്നു. നിനക്ക് പഠിക്കാനും എഴുതാനുമുള്ള കടലാസായി മാറിയതും ഞാൻ തന്നെ. നിന്റെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ തന്നതും ഞാനല്ലേ. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിന്നോടൊപ്പം നടന്ന ഞാൻ നിന്റെ അവസാന യാത്രയിലും കൂടെയുണ്ടായിരുന്നു. നീ കിടന്നത് എൻ്റെ മരത്തിൽ തീർത്ത പെട്ടിയിൽ, ഒടുവിൽ നിന്റെ ചിതയ്ക്ക് വിറകായതും ഞാൻ. എൻ്റെ ജനനം മുതൽ മരണം വരെ നിനക്കായി ഞാൻ ജീവിച്ചു. മരത്തിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ മനുഷ്യൻ്റെ തല താഴ്ന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നത് ആ മരം തന്നെയായിരുന്നു എന്ന് അവൻ അന്ന് തിരിച്ചറിഞ്ഞു. മരങ്ങൾ നിറഞ്ഞ കാടുകൾ ഭൂമിയുടെ ശ്വാസമാണ്. നദികളോ അതിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതവും. പക്ഷേ ഇന്ന് ആ ശ്വാസത്തിന് കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സംഗീതത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നാം ഓർക്കണം, പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ ദ്രോഹവും ഒടുവിൽ തിരിച്ചെത്തുന്നത് മനുഷ്യനിലേക്ക് തന്നെയാണ്. മലിനമാകുന്ന ഓരോ നദിയും ഇല്ലാതാകുന്ന ഓരോ മരവും നശിക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയെ ദുർബലമാക്കുകയാണ്. ഭൂമി നമ്മോട് ഒരിക്കലും പരാതി പറയുന്നില്ല. എന്നാൽ ഓരോ വരൾച്ചയും ഓരോ വെള്ളപ്പൊക്കവും ഓരോ ഉഷ്ണതരംഗവും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിക്കായി വരും തലമുറകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു മരം നട്ടുപിടിപ്പിക്കാം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, പ്രകൃതിയെ മലിനമാക്കാതിരിക്കാം, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കരുതലുകളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളുടെ ഭാഗമാകാം. പ്രകൃതിയെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, പച്ചപ്പാർന്നൊരു ഭൂമി വരും തലമുറയ്ക്ക് കൈമാറാം. June 5 ഈ ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിനെയും കൂടിയാണ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: രണ്ട് സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ച് മേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
1: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
1: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎംആർഎൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8th സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4th സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 1/5 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. 4/11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582, നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 1,14,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതി രഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഇറങ്ങി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാബയ്ക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6% നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
2: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
3: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിനാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഒരിക്കൽ മരങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് കേട്ട മനുഷ്യൻ അല്പം പരിഹാസത്തോടെ മരത്തോട് ചോദിച്ചു, നീ ശരിക്കും ഞങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇത് കേട്ട മരം ചിരിച്ചുകൊണ്ട് ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ ജനിച്ചപ്പോൾ നിന്നെ താലോലിക്കാൻ തൊട്ടിൽ ഒരുക്കിയത് ഞാനായിരുന്നു. വളർന്നപ്പോൾ നിനക്ക് തണലേകി, വിശന്നപ്പോൾ ഭക്ഷണമായി എൻ്റെ ഫലങ്ങൾ തന്നു. നിനക്ക് പാർക്കാൻ വീടും ഇരിക്കാൻ കസേരയും ഉറങ്ങാൻ കിടക്കയും ഒരുക്കിയത് ഞാനല്ലായിരുന്നു. നിനക്ക് പഠിക്കാനും എഴുതാനുമുള്ള കടലാസായി മാറിയതും ഞാൻ തന്നെ. നിന്റെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ തന്നതും ഞാനല്ലേ. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിന്നോടൊപ്പം നടന്ന ഞാൻ നിന്റെ അവസാന യാത്രയിലും കൂടെയുണ്ടായിരുന്നു. നീ കിടന്നത് എൻ്റെ മരത്തിൽ തീർത്ത പെട്ടിയിൽ, ഒടുവിൽ നിന്റെ ചിതയ്ക്ക് വിറകായതും ഞാൻ. എൻ്റെ ജനനം മുതൽ മരണം വരെ നിനക്കായി ഞാൻ ജീവിച്ചു. മരത്തിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ മനുഷ്യൻ്റെ തല താഴ്ന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നത് ആ മരം തന്നെയായിരുന്നു എന്ന് അവൻ അന്ന് തിരിച്ചറിഞ്ഞു. മരങ്ങൾ നിറഞ്ഞ കാടുകൾ ഭൂമിയുടെ ശ്വാസമാണ്. നദികളോ അതിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതവും. പക്ഷേ ഇന്ന് ആ ശ്വാസത്തിന് കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സംഗീതത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നാം ഓർക്കണം, പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ ദ്രോഹവും ഒടുവിൽ തിരിച്ചെത്തുന്നത് മനുഷ്യനിലേക്ക് തന്നെയാണ്. മലിനമാകുന്ന ഓരോ നദിയും ഇല്ലാതാകുന്ന ഓരോ മരവും നശിക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയെ ദുർബലമാക്കുകയാണ്. ഭൂമി നമ്മോട് ഒരിക്കലും പരാതി പറയുന്നില്ല. എന്നാൽ ഓരോ വരൾച്ചയും ഓരോ വെള്ളപ്പൊക്കവും ഓരോ ഉഷ്ണതരംഗവും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിക്കായി വരും തലമുറകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു മരം നട്ടുപിടിപ്പിക്കാം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, പ്രകൃതിയെ മലിനമാക്കാതിരിക്കാം, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കരുതലുകളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളുടെ ഭാഗമാകാം. പ്രകൃതിയെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, പച്ചപ്പാർന്നൊരു ഭൂമി വരും തലമുറയ്ക്ക് കൈമാറാം. June 5 ഈ ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ നിലനിൽപ്പ്.

0: ഒത്തുകൂടിപ്പിനെയും കൂടിയാണ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.

ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, ഋതുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം വീഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിന്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് റെസൊനേറ്റ് വിത്ത് ദ ഹാർട്ട്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, മൃദുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം വീഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിന്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് റെസൊനേറ്റ് വിത്ത് ദ ഹാർട്ട്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാം? മിക്കവാറും മാനേജ്മെന്റ് സെഷനുകളിലെ ഒരു സ്ഥിരം ചോദ്യമാണിത്. രണ്ട് ടയറുകളുള്ള സൈക്കിൾ ബാലൻസ് ചെയ്ത് എങ്ങനെ ചവിട്ടി മുന്നോട്ട് പോകുമോ, അതേപോലെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിലുള്ള ബാലൻസ് കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോകുക എന്നതാണ് ഈ ക്ലീഷേ ചോദ്യത്തിനുള്ള ഉത്തരം. കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അങ്ങനെ വ്യക്തിജീവിതം, കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, പൊതുജീവിതം, സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ പല ജീവിതമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, ഏത് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവിത വിജയത്തെ വിലയിരുത്താനാകൂ. അതിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ മാനദണ്ഡം ഏത് കാര്യത്തിലുമുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രതിബദ്ധത എന്ന സുപ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തെ പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് താറുമാറാകാതെ സംരക്ഷിക്കുന്നത്. ഒരു നദിയുടെ കരകൾ ഉറപ്പില്ലാത്തതാണെങ്കിൽ ജലം പരന്നൊഴുകി വെള്ളക്കെട്ടുകളായും മലിനജലമായും രൂപാന്തരപ്പെട്ട് ആർക്കും പ്രയോജനമില്ലാതെ പാഴായിപ്പോകും. എന്നാൽ നദിയുടെ കരകൾ ഉറപ്പുള്ളതാണെങ്കിൽ സ്വാഭാവികമായ ഒഴുക്ക് നിലനിൽക്കുകയും ഒട്ടും പാഴായിപ്പോകാതെ മറ്റുള്ളവർക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റെന്തെല്ലാം സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താനാകുമെന്ന് മാത്രമല്ല ആത്യന്തിക ലക്ഷ്യമായ സമുദ്രത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. ജീവിതമാകുന്ന നദിയുടെ ഉറപ്പുള്ള കരകളാണ് പ്രതിബദ്ധത. പ്രതിബദ്ധതയുള്ളവർ ജീവിത ലക്ഷ്യം നേടുന്നു, ജീവിത വിജയം കൈവരിക്കുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കാം. അല്പം കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു ജോലി, അതും വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛനെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഏതോ പൊതു ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടി. കുശല പ്രശ്നങ്ങൾക്കിടയിൽ മകൻ എവിടെയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അന്വേഷണം എന്നെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല നർമ്മബോധത്തിന് ഉടമയായിരുന്ന അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാണ് ആദ്യം എവിടെ വെച്ചെങ്കിലും കാണുന്നതെങ്കിൽ ഞാൻ അന്വേഷിച്ചെന്നുകൂടി പറയണം. ഞാനങ്ങനെ അച്ഛനെയും അമ്മയും കാണാതിരിക്കുന്ന ആളൊന്നുമായിരുന്നില്ല. പക്ഷേ മാതാപിതാക്കൾ മക്കളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജോലി തിരക്കും മറ്റും അവരുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഈ വികാരമാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ നർമ്മരൂപേണയെങ്കിലും പറയിപ്പിച്ചതെന്നും അല്ലാതെ എന്നോടുള്ള അതൃപ്തി അല്ലെന്നും അറിഞ്ഞിട്ടും അതെന്നെ വ്യാകുലപ്പെടുത്തി. കൂടുതൽ സമയം മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാൻ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും ഈ സംഭവം വഴിതെളിച്ചു. ഇതാണ് ജീവിതത്തിൽ ബാലൻസ് നിലനിർത്തുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ മാത്രമല്ല ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളും എല്ലാം നമ്മുടെ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണം. പൊതുവെ നമുക്ക് രണ്ട് റോളുകളാണുള്ളത്. വീട്ടിൽ അച്ഛൻ, ഭർത്താവ്, മകൻ, സഹോദരൻ എന്നിങ്ങനെയും ജോലി സ്ഥലത്ത് നമ്മുടെ ഉദ്യോഗ പേരനുസരിച്ച് MD മുതൽ CEO, GM, വിവിധ തരത്തിലുള്ള മാനേജർ, അക്കൗണ്ടന്റ്, സൂപ്പർവൈസർ, ക്ലാർക്ക്, വർക്കർ, അറ്റൻഡർ തുടങ്ങിയ പല റോളുകളും നമുക്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിന് രണ്ടിനും പുറമെയാണ് പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമുള്ള നമ്മുടെ ഇടപെടലുകൾ. വ്യത്യസ്തമായ റോളുകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന അഭിനേതാവിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നതിന് നിമിത്തമാകാൻ കഴിയണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷേ നമ്മുടെ മനസാക്ഷിയോടെങ്കിലും നീതി പുലർത്താൻ കഴിയേണ്ടതുണ്ട്. രണ്ട് വ്യത്യസ്ത റോളുകളോടും നീതി പുലർത്തിയേ മതിയാകൂ. ഭാര്യമാർ പരാതി പറയുന്നതിനെ കുറിച്ചാണ് പലർക്കും പരിഭവം. അവരുടെ പരാതി ന്യായമാണ്, അതുകൊണ്ട് തന്നെ പരിഹാരവും അർഹിക്കുന്നു. പല ഭാര്യമാർക്കും അവരുടെ പരാതിയും പരിഭവവും പരിദേവനവും പരിഹരിച്ചു കൊടുക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിർബന്ധബുദ്ധിയൊന്നുമില്ല. പക്ഷെ അതൊന്ന് കേൾക്കാൻ കൂടി ഭർത്താവ് തയ്യാറായില്ലെങ്കിലോ? അവരോട് നമ്മളോട് അവർ പറയുന്ന കാര്യങ്ങളോട് ഒരു അനുഭാവം, ഒരു സഹിഷ്ണുത, ഞാനുണ്ട് കൂടെ എന്നൊരു ആശ്വാസ വാക്ക്, അതുപോലും ഇല്ലാതെ ഓഫീസിലെ ജോലിയുടെ പേര് പറഞ്ഞ് അവരോട് കയർക്കുമ്പോഴാണ് പല ക്രമസമാധാന പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നത്. കിഞ്ചന വർത്തമാനത്തിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മാലയം എന്ന വാക്കിൽ തുടങ്ങുന്ന മൂന്ന് ഗാനങ്ങളാണ്. മാലയം എന്ന വാക്കിന്റെ അർത്ഥം ചന്ദനം എന്നാണ് എന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1995 പുറത്തിറങ്ങിയ തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിലെ മാലയം മാറോടലിഞ്ഞു എന്ന ഗാനമാണ് നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ശരത്, ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. തച്ചോളി വർഗീസ് ചേകവരുടെ സംവിധാനം നിർവഹിച്ചത് TK രാജീവ് കുമാറാണ്. മോഹൻലാൽ, വിനീത്, തിലകൻ, ഊർമിള മന്ദു

ദൗത്കർ, നെടുമുടി വേണു, കെ പി എസ് സി ലളിത, കൊച്ചിൻ ഹനീഫ, നീരവ് ഷാ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം മാലയം മാറോടലിഞ്ഞു.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓഫീസ് ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി വീട്ടിലെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ ഒരു കാര്യങ്ങളും മാറ്റിവെക്കരുത്. ഓഫീസും വീടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. അധികമൊന്നും വേണ്ട, അതേ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ അധികാരമുള്ള കസേരയിൽ നിന്നും അധികാരം കുറഞ്ഞ കസേരയിലേക്കൊന്ന് മാറിയിരുന്നാൽ മതി. ആ

സ്ഥാനം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ജോലിയുടെ തിരക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത്. മറിച്ച് ഇത്തരം തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്നും കരുതുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നുമുള്ള തോന്നൽ ഉളവാകുമ്പോൾ അവരുടെ മനസ്സിലും സ്നേഹവും സന്തോഷവും സമാധാനവും നിറയും. അവരത് പ്രകടിപ്പിക്കാനും മടിക്കില്ല. ഇത് ഓഫീസിലെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള ധാർമ്മിക പിന്തുണയായും ഊർജമായും പരിണമിക്കും. വീട്ടുകാരോടൊപ്പം നിർബന്ധമായും ചെലവഴിക്കാൻ സമയം മാറ്റിവെക്കേണ്ട ചില തീയതികളും ചടങ്ങുകളുമുണ്ട്. ഉദാഹരണം, ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയവ. ഓഫീസിലെ തിരക്കും ജോലിയും മീറ്റിങ്ങുകളും കാരണം ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പലരും വലിയ പൊങ്ങച്ചം പോലെയും മേനി നടിച്ചും പറയാറുണ്ട്. അവരോട് സഹതാപമല്ല, പുച്ഛമാണ് തോന്നുക. മക്കളുടെ അഡ്മിഷൻ, അവർ പങ്കെടുക്കുന്ന സ്കൂളിലെ പ്രധാന പരിപാടികൾ, രക്ഷകർത്താക്കളുടെ ഓപ്പൺ ഹൗസ്, മാതാപിതാക്കളുടെ ചെക്കപ്പ്, അവരുടെ മരുന്ന് സമയത്ത് വാങ്ങുന്ന കാര്യം, ഇതെല്ലാം മീറ്റിങ്ങുകളുടെയും മറ്റും തിരക്കിൽ മറന്നുപോയെന്ന് വീമ്പിളക്കി അവരുടെ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ശുഷ്കാന്തിക്ക് കയ്യടി നേടാൻ ശ്രമിക്കുന്നവരെയും അത് കേട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നവരെ ഭാര്യയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടർ ഒരു കാര്യം മറന്നുപോകുന്നു. ആത്യന്തികമായി ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇവർ വിജയിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വ്യക്തി ജീവിതത്തിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അനുഭവിക്കുന്നവർക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. വീട്ടിൽ ചില അസുഖകരമായ സംസാരങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടായാൽ ഓഫീസിലെത്തുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ചില ഉദ്യോഗസ്ഥർ വഴക്ക് പറയുമ്പോഴും തട്ടിക്കയറുമ്പോഴും അല്ലെങ്കിൽ ജോലിയിൽ തെറ്റുകൾ വരുത്തുമ്പോഴും അടക്കം പറയും, ഓ, ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ദേഷ്യവും പിരിമുറുക്കവും വീട്ടിലുള്ളവരോടായിരിക്കും പലരും തീർക്കുക. അതേസമയം അവർ കൂടുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ ഓഫീസ് ജോലിയുടെ കാര്യം പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും ചെയ്യും. പലർക്കും ഇത് രണ്ടും ഒരുമിച്ച് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമുക്ക് ഇന്നത്തെ അടുത്ത ഗാനം കേൾക്കാം. മാലേയമണിയും മാറിൽ രാവിൽ എന്ന അതിപ്രശസ്തമായ ലളിതഗാനമാണ്. യേശുദാസ് ആലപിച്ചിരിക്കുന്ന ഈ ലളിതഗാനം 1970 പുറത്തിറങ്ങിയ എന്തു മധുരം എന്ന ആൽബത്തിലാണ് ഉള്ളത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ബാബുരാജ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് രണ്ട് ചക്രങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനും മറിഞ്ഞു വീഴാതെ മുന്നോട്ട് സുഗമമായി പോകാനും സാധിക്കുന്നു. ഇതേപോലെ ജീവിതവും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വൈഭവം അഥവാ നൈപുണ്യം ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഉടൻ വരുന്ന മറുപടി അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും, സുഹൃത്തെ എനിക്കിതെല്ലാം അറിയാം, പക്ഷെ സമയം കിട്ടണ്ടേ, സമയം തികയുന്നില്ല. ഇതാണ് പൊതുവെ ലഭിക്കുന്ന മറുപടി. എന്നാൽ ഇതൊരു ന്യായീകരണമേ അല്ല എന്നതാണ് സത്യം. എല്ലാവർക്കും 24 മണിക്കൂർ സമയം മാത്രമാണ് കിട്ടുന്നത്. അത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. കിട്ടുന്ന സമയത്തെ ദുരുപയോഗപ്പെടുത്താതെ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ഏക പരിഹാരം. അതിനായി ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും സമയം ക്രമപ്പെടുത്തണം. ഏത് കാര്യത്തിനാണ് അനാവശ്യമായി സമയം ചെലവാക്കുന്നതെന്ന് സ്വയം വിലയിരുത്തണം. ഏതൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കിയാലാണ് സമയം മിച്ചം പിടിക്കാൻ സാധിക്കുക എന്നത് സ്വയം കണ്ടെത്തണം. കുടുംബത്തിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെക്കണം. ചെയ്യാനുള്ള കാര്യങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കണം. മുൻഗണന അനുസരിച്ച് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തും സാവകാശമുള്ള കാര്യങ്ങൾ അധികം താമസിക്കാതെ ചെയ്തും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ചും ഒക്കെ സമയം കണ്ടെത്താനാകും. ഔദ്യോഗിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വീട്ടുകാര്യങ്ങൾ അതിനുശേഷം മതിയെന്നുമല്ല ഈ മുൻഗണനാ തത്വത്തിന്റെ അർത്ഥം. ഔദ്യോഗിക കാര്യങ്ങളിൽ തന്നെ മുൻഗണന ആവശ്യമുള്ളതും അല്ലാത്തതും കാണും. വീട്ടുകാര്യങ്ങളിലും ഏറ്റവും അത്യാവശ്യമുള്ളതും ഒഴിവാക്കാനാകാത്തതും അത്ര അത്യാവശ്യമില്ലാത്തതുമായ ദൈനംദിന കാര്യങ്ങളും കാണും. ഒഴിവാക്കാവുന്നതും മാറ്റിവെക്കാവുന്നതുമായ വീട്ടുകാര്യങ്ങൾക്കുള്ള സമയത്തിൽ നിന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ള സമയം കണ്ടെത്താം. ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ രണ്ട് രംഗത്തോടും നീതി പുലർത്താനാകും. അടുത്ത ദിവസം ഏറ്റവും അത്യാവശ്യമുള്ള ഔദ്യോഗിക കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എന്തൊക്കെയാണെന്ന് തലേന്ന് തന്നെ ആലോചിച്ച് മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കാം. വീട്ടു സാധനങ്ങൾ പൂർണ്ണമായി തീർന്നിട്ടില്ലെങ്കിൽ ഷോപ്പിംഗ് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്നാൽ ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങി അന്ന് തന്നെ ആഘോഷിക്കേണ്ടത് മാറ്റിവെക്കാൻ പാടില്ല. മേലധികാരിയുടെ അവലോകന യോഗം, അതത് ദിവസം നൽകേണ്ട റിപ്പോർട്ടുകൾ, അന്ന് തന്നെ നോക്കി തീരുമാനമെടുക്കേണ്ട ഫയലുകൾ, മുൻകൂട്ടി ദിവസം നിശ്ചയിച്ചിട്ടുള്ള സന്ദർശനങ്ങൾ, യോഗങ്ങൾ, ഇവയൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. പക്ഷേ അത്യാവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒന്നോ രണ്ടോ ദിവസം മാറ്റിവെച്ചു എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായ വൈഭവവും നൈപുണ്യവും മെയ്വഴക്കവും ശീലിക്കണം. ഇതേതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ലഭിക്കില്ല. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും ജോലിയുടെ സ്വഭാവവും വ്യത്യസ്തമായതിനാൽ ആരിൽ നിന്നും അതേപടി പകർത്തിയാലും ശരിയാക്കണമെന്നില്ല. നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം തന്നെ അത്തരമൊരു ശൈലി രൂപപ്പെടുത്തണം. ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. ജോലിസ്ഥലത്തെ സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷത്തിന്റെ ഇരകളാകുന്നത് വീട്ടിലുള്ള പ്രിയപ്പെട്ടവരാണ്. അവർക്ക് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും

ത്തിന്റെയും അനർഘ നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി നീക്കിവെക്കുന്ന സമയം കൊണ്ട് ഓഫീസിൽ നാം കരുതുന്നത് പോലെയുള്ള വൻ ഭൂകമ്പങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർ കരുതുന്നത് അവർ ഒരു ദിവസം പോയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, പലർക്കും അവരുടെ അസാന്നിധ്യം സന്തോഷവും ആശ്വാസവും നൽകുന്നതായും കാണാറുണ്ട്. പ്രതീക്ഷിക്കാതെ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ മറ്റൊരാൾ വന്ന് നാം ചെയ്തുകൊണ്ടിരുന്ന ജോലി അതിനേക്കാൾ ഭംഗിയായി ചെയ്യുന്നത് കാണാം. ഒഴിവാക്കാനാവാത്തവരായി ആരുമില്ല തന്നെ. എന്നാൽ സ്വയം മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ്. പക്ഷേ വീട്ടിൽ അങ്ങനെയല്ല. വീട്ടിൽ നിങ്ങൾക്ക് പകരക്കാരില്ല. ഈ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തെ ഗാനം സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2000s. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം രാജു സിംഗ്, ആലപിച്ചിരിക്കുന്നത് PB ശ്രീനിവാസ്, KS ചിത്ര. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സ്നേഹപൂർവം അന്നയിലെ പ്രധാന അഭിനേതാക്കൾ വൈഭവി മർച്ചന്റ്, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു, ഷിജു AR, ബിന്ദു പണിക്കർ, സുധീഷ് തുടങ്ങിയവരായിരുന്നു. നമുക്ക് കേൾക്കാം മാലേയം മാറിലെഴും എന്ന മനോഹരം.

സമാധാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്ഥലവും പേരും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ

എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: മതിമൗനം വീണേ പാടൂ.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ജില്ലയിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലും ദുരന്ത പ്രതിരോധ നടപടികൾ സുശക്തമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് കളക്ട്രേറ്റിലും പരിസരത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ജില്ലാ കളക്ടർ ആനി ജുല തോമസ് നേതൃത്വം നൽകുന്നതിനൊപ്പം പരിസ്ഥിതി സന്ദേശം പകരുന്നതിനായി കളക്ട്രേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. രാവിലെ 9 തുടങ്ങിയ പരിപാടിയിൽ ADMTK വിനീത്, ഇതര ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ജീവനക്കാരും ശുചീകരണ അനുബന്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. www.cms.wcd.kerala.gov.in മുഖേന December 15 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474-2998-09 എന്ന നമ്പറിലോ തൊട്ടടുത്തുള്ള അംഗൻവാടികളിലോ ICDS പ്രൊജക്ട് ഓഫീസുകളിലോ ബന്ധപ്പെടാം. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് June 8 രാവിലെ 10 അഭിമുഖം നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് BTech ബിരുദമോ തത്തുല്യ യോഗ്യതയോ. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം പ്രിൻസിപ്പലിന് മുമ്പാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474-2484-068 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി: 0474-2484-068. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം June 11 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. വിജ്ഞാനം, കലാകായിക സാംസ്കാരിക രംഗം, സാമൂഹ്യ സേവനം, ധീരത, കണ്ടുപിടുത്തം എന്നീ മേഖലകളിൽ അസാധാരണമായി കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ബാലശക്തി പുരസ്കാരത്തിന് അപേക്ഷണിക്കുന്നു. കുട്ടികളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാം. September 15

ഇതിനകം ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് 0474-2791-597 മറ്റൊരു നമ്പർ 8281-899-461 നമ്പർ ഒരിക്കൽ കൂടി 0474-2791-597 മറ്റൊരു നമ്പർ 8281-899-461 സംസ്ഥാനത്ത് സീനിയർ അത്ലറ്റിക് താരങ്ങളുടെ കായിക മികവിന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഇന്നു മുതൽ സാക്ഷിയാകും. രണ്ടു ദിവസമായി നടക്കുന്ന കേരള അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തോടെയാണ് ആരംഭിക്കുന്നത്. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 12 രാവിലെ 10:30 നടക്കും. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSST ജൂനിയർ സുവോളജി തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം 8 ഉച്ചയ്ക്ക് 2 ഓഫീസിൽ നടക്കും. പള്ളിമൺ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്ക് ജൂനിയർ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകളുമായി 10 ഉച്ചയ്ക്ക് 2 സ്കൂളിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 9496-257004 നമ്പർ ഒരിക്കൽ കൂടി 9496-257004 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രകൃതിരക്ഷാ സുപോഷണ വേദി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്കൂളുകളിൽ പരിസ്ഥിതി സിനിമാ പ്രദർശനം, വൃക്ഷത്തൈ നടീൽ, സെമിനാർ ബോധവൽക്കരണ യാത്രകൾ, പരിസ്ഥിതി ശുചീകരണം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ ബോധവൽക്കരണ സന്ദേശ യാത്ര വൈകിട്ട് 4 ആരംഭിച്ചു. മങ്ങാട് പ്രകാശ് റീഡിംഗ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ 7 രാവിലെ 9 മുതൽ 1 വരെ സൗജന്യ അസ്ഥിരോഗ പരിശോധന ക്യാമ്പും പങ്കെടുക്കുന്നവർക്ക് സൗജന്യ രക്തപരിശോധനയും നടത്തും. അസ്ഥിരോഗ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ലബോറട്ടറികളിൽ സൗജന്യ നിരക്കിൽ പരിശോധനകളും ലഭിക്കുമെന്ന് പ്രസിഡന്റ് പി ആൻഡ്രൂസ് അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നേതാജി തരംഗ് സാംസ്കാരിക സമന്വയ വേദിക ഇന്ന് വൈകിട്ട് 6 കൊല്ലം വി പാർക്കിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. S ദിലീപ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
4: അദ്യദിനമപി ദ്വിതീയാ വിഭക്തി പശ്യാമഃ സ്ത്രീലിംഗേ ബഹുവചനെ. സ്ത്രീലിംഗ ബഹുവചന ദ്വിതീയാ വിഭക്തി വാക്യങ്ങളെ ഇന്നും നമുക്ക് പരിചയപ്പെടാം. കേശവഃ പത്രിക ആനയതി. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഃ പത്രികാഃ ആനയതി. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഃ പത്രികാഃ ആനയതി. ലതാ കുഞ്ചികാഃ സ്വീകരോതി. ലതാ താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലതാ കുഞ്ചികാഃ സ്വീകരോതി. ലതാ താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലതാ താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലതാ കുഞ്ചികാഃ സ്വീകരോതി. അഹം മഹിളാഃ ആഹ്വയാമി. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഃ ആഹ്വയാമി. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഃ ആഹ്വയാമി. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. രാമൻ പാവകളെ വാങ്ങുന്നു. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. രാമൻ പാവകളെ വാങ്ങുന്നു. രാമൻ പാവകളെ വാങ്ങുന്നു. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. പുരുഷഃ ദേവീ നമതി. പുരുഷൻ ദേവിമാരെ

0: പുരുഷ ദേവീഹി നമതി, പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷ ദേവീഹി നമതി. രാധാഭഗിനി ഇച്ഛതി, രാധാഭഗിനീഹി ഇച്ഛതി, രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധാ ഭഗിനീഹി ഇച്ഛതി, രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധാ ഭഗിനീഹി ഇച്ഛതി. വയം ഘടീഹി പശ്യാമഹ, ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഹ, ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഹ. അഹം പഞ്ചഭാഷാ ജാനാമി, ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഹ ജാനാമി, ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഹ ജാനാമി. ഉമാ ദ്രോണീഹി സ്ഥാപയതി, ഉമാ ബക്കറ്റുകളെ സ്ഥാപിച്ചു അല്ലെങ്കിൽ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി, ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി. ബാലകാഹ അംഗനീ അംഗനീഹി ക്രീതവന്തഹ, ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഹ അംഗനീഹി ക്രീതവന്തഹ, ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഹ അംഗാനീഹി ക്രീതവന്തഹ. സഹ ലേഖനീഹി നയതി, അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി, അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി. ഛാത്ര അധ്യാപികാഹ പൃച്ഛതി, കുട്ടി അധ്യാപകരോട് ചോദിക്കുന്നു. ഛാത്ര അധ്യാപികാഹ പൃച്ഛതി, കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു. കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു. ഛാത്ര അധ്യാപികാഹ പൃച്ഛതി. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി, നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി, നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി. വയം പ്രദർശിനീഹി ആയോജയാമഹ, ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ, ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ, മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ നമ്മെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ ഒരു മരത്തിന്റെ ഇലകളാവാം, ഒരു പക്ഷിയുടെ പാട്ടാവാം, ഋതുവായി വീശിയെത്തുന്ന കാറ്റാവാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. വീടിനോട് ചേർന്ന ഒരു കിണർ, ഒരു കുളം, കുറച്ച് മരങ്ങൾ, ചെറിയൊരു പച്ചക്കറി തോട്ടം, അവയൊക്കെ ആയിരുന്നു ജീവിതം നിലനിർത്തിയിരുന്നത്. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മരം മാത്രമല്ല, ഒരു പക്ഷിയുടെ കൂട്, ഒരു യാത്രക്കാരന്റെ തണൽ, മണ്ണിന്റെ ഒരു കാവൽക്കാരൻ, നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവിന്റെ ഒരു ഉറവിടം, ഇവയൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. ഒരു മരം വീഴുമ്പോൾ പ്രകൃതിയുടെ ഒരു ചെറിയ ലോകം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു കുളം മലിനമാകുമ്പോൾ വെള്ളം മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ആരോഗ്യവും ജീവചൈതന്യവും കൂടിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രത്യേക ദിവസത്തിന്റെ പരിപാടിയായി മാത്രം മാറരുത്, അതൊരു ജീവിത ശൈലിയാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുക, കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ അവയുടെ ഫലം വളരെ വലുതായിരിക്കും. ചെറിയ തുടക്കങ്ങളുടെ മഹത്വം പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാവൃക്ഷങ്ങൾ പോലും ചെറിയ വിത്തുകളിൽ നിന്നാണ് വളരുന്നത്. വലിയ നദികൾ പോലും ചെറിയ അരുവികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, അത് നാം ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ മനോഹര ഗ്രഹത്തോടുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. പ്രകൃതി നമുക്ക് എല്ലാം നൽകുന്നു. ശുദ്ധവായു, വെള്ളം, ആഹാരം, സൗന്ദര്യം, സമാധാനം, എല്ലാം. അതിനു പകരമായി പ്രകൃതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ: അല്പം കരുതൽ, അല്പം ഉത്തരവാദിത്വം. 2026 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ എ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനമാണ് കാലാവസ്ഥാ പ്രതിസന്ധികളെ നേരിടാനും ഭാവി തലമുറകൾക്ക് സുരക്ഷിതമായൊരു ലോകം സൃഷ്ടിക്കാനും വഴികാട്ടുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയെ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാമെന്നും കൂടുതൽ കരുതലോടെ സംരക്ഷിക്കാമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഭൂമി നമ്മുടെ വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടേതാണ്. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ പാർവതി ജീവൻ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ സോൾഫുൾ മ്യൂസിക്, ഇൻസ്പയറിംഗ് കോൺവെർസേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് റെസൊനേറ്റ് വിത്ത് ദ ഹാർട്ട്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 5. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഡെൻമാർക്ക് ഭരണഘടന ഭേദഗതി ചെയ്തതും സുവർണ ക്ഷേത്രത്തിലേക്ക് സൈനിക നടപടി ആരംഭിക്കുന്നതിന് ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടതും ഈജിപ്തിനെതിരെ ഇസ്രായേൽ സൈന്യം അപ്രതീക്ഷിത ആക്രമണം നടത്തിയതുമൊക്കെ ഒരു ജൂൺ 5-നായിരുന്നു. ജൂൺ 5-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 5. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഔറംഗസേബ് ഔദ്യോഗികമായി ഡൽഹിയുടെ സിംഹാസനത്തിൽ കയറിയത് 1659 ജൂൺ 5-നായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഡെൻമാർക്ക് ഭരണഘടന ഭേദഗതി ചെയ്തത് 1915 ജൂൺ 5-നായിരുന്നു. അറുപത് ദിവസത്തെ യുദ്ധത്തിന് ശേഷം സൂയിസ് കനാൽ ആദ്യമായി തുറന്നത് 1975 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. സെർബിയ മോണ്ടിനെഗോയിൽ നിന്ന് സെർബിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 2006 ജൂൺ 5-നായിരുന്നു. ജൂൺ 5-നായിരുന്നു സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എയ്ഡ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ശാസ്ത്രീയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുനം 90.4 FM.

വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അകീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

അധ്യായത്തിന്റെ തുടക്കത്തിൽ എട്ടാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചതിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യോഗശാസ്ത്ര വിഷയങ്ങൾ, അതിന്റെ ഭൂമികകളും അതിന്റെ അതിക്രമണ പദ്ധതികളും ഒക്കെ മനസ്സിലാക്കി പ്രാണായാമാദികളൊക്കെ ചെയ്യുന്നവര്, ചിലരൊക്കെ ഹഠയോഗമൊക്കെ ചെയ്യും, കേട്ടില്ലേ?

അങ്ങനെ അത് മുഴുവൻ അകത്താക്കിയതിനു ശേഷം പിന്നെ അത് പതുക്കെ പിടിച്ചു വലിക്കും. കേട്ടില്ലേ? അങ്ങനെ ആ ഭാഗം മുഴുവൻ ശുദ്ധാക്കും. ആദ്യം നാസികയെ ശുദ്ധമാക്കുന്ന വിദ്യകളൊക്കെ അത് ഒരു ഇതിലൂടെ കയറ്റി മറ്റേതിലൂടെ വലിച്ച് പുറത്തിറക്കും. ആദ്യം വെള്ളം വെച്ചൊക്കെ ചെയ്യും. ഇങ്ങനെ പല പ്രക്രിയകളുണ്ട്. ഹഠയോഗം അതൊക്കെ ശീലിക്കുന്നവർ ആ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യട്ടെ. നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഇതിനെന്നെ ഇപ്പൊ നേരം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തീവ്ര മോക്ഷ ഇച്ഛയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ആവുന്നത് ചെയ്യാം. സാധിക്കുന്നവരൊക്കെ ആ രീതിയിലൊക്കെ ചെയ്യട്ടെ. എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരിടത്തായിരിക്കും. ഓക്കെ, അക്കാര്യം ഭഗവത് പാദർ അടുത്ത അധ്യായത്തിൽ പറയുന്നത് നമുക്ക് വലിയ ആശ്വാസം തരും. ഇരിക്കട്ടെ. അപ്പൊ ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് സ്വസ്ഥമായിട്ടിരുന്ന് കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഹ ധാതാർ അനുസ്മരേദ്യഹ സർവസ്യ ധാതാരമചിന്ത്യരൂപം. ഈ പദങ്ങളുടെയൊക്കെ അർത്ഥത്തെ വിചിന്തനം ചെയ്തു നോക്കൂ. എന്നിട്ട് ആ പരമ ചൈതന്യമാണ് ഞാൻ എന്ന ഉപദേശത്തെ ഓർത്തുകൊണ്ട് ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അങ്ങനെ ശയിക്കും. പ്രയാണകാലേ എന്നുള്ളത് ഒട്ടുക്കം ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള നിലയിൽ തിരിച്ചറിയുന്ന പ്രക്രിയ വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ ദിവസവും അഭ്യസിക്കും. പിന്നെയോ ക്ലാസ്സുകളിൽ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രായോഗിക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ദിവസവും കിടക്കുന്നതിന് മുൻപ് ഈ ഒരു വിചാരത്തിൽ ഏർപ്പെട്ട് ശയിക്കാം. രാവിലെ ഉണരുമ്പോഴും താരതമ്യേന വളരെ ശാന്തമായിരിക്കും മനസ്സ്. അവിടെയും ചിന്തിക്കാം. എന്താ ചിന്തിക്കുക? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യസ്വപ്ന ജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മനിഷ്കളമഹം നച ഭൂതസംഘഃ അഹം ഭൂതസംഘഃ ന. ഞാൻ ഈ പഞ്ചഭൂതസംഘാതമല്ല. പിന്നെയോ ഹൃദി സംസ്ഫുരദാത്മതത്വം, ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വമാണ് ഞാൻ. ആ ആത്മതത്വത്തിന്റെ പ്രത്യേകത എന്താണ്? ജാഗ്ര സ്വപ്ന സുഷുപ്തികളെയൊക്കെ അറിയുന്നു. പ്രാതഃ സ്മരാമി, പ്രഭാതവേളയിൽ ഞാൻ സ്മരിക്കുന്നു. ഹൃദി സംസ്ഫുരദാത്മതത്വം, അതിന്റെ പ്രകൃതം എന്താണ്? സത്താണത്. സത്ത് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്. ചിത്താണത്, അഗൈൻ ആബ്സല്യൂട്ട് നോളജ്. നോവ, തിങ്സ് ടു ബി നോൺ, പ്രോസസ് ഓഫ് നോളജ്, ഇതൊക്കെ അസ്തമിച്ച ത്രിപുടി രഹിത ജ്ഞാനം. പിന്നെയോ സുഖം. സുഖം എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ബ്ലിസ്. നെവർ ഡിപ്പെൻഡിങ് അപ്പോൺ എനിത്തിങ്, ഒന്നിനെ ആശ്രയിച്ചിട്ടുള്ള സുഖമല്ല. അങ്ങനെയുള്ള തത്വമാണ് ഞാൻ. നജഭൂതസംഘ, പഞ്ചഭൂതാത്മക ശരീരാദിയല്ല എന്ന് ചിന്തിച്ചുറപ്പിക്കുക. ഇങ്ങനെ പ്രഭാതത്തിലും അതുപോലെ നിദ്രയ്ക്ക് മുമ്പും അഭ്യസിക്കുന്ന കാര്യം ആലോചിക്കൂ. ഇനി അതിന്റെ ഗൗരവം ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നു,
വേദവിത് വതനാദി വിശേഷ

ക്ഷണ വിശേഷസ്യ ബ്രഹ്മണഃ അഭിധാനം കരോതി ഭഗവാൻ. വേദവിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആരാധ്യമായ ധ്യേയമായ തത്വത്തിന്റെ നാമത്തെ പറയാണ്, ഉപദേശിക്കുകയാണ്. യദക്ഷരം വേദവിദോ വദന്തി യദിച്ഛന്തോ ബ്രഹ്മവിശന്തി യദ്യതയോ വിതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. യദക്ഷരം, യാതൊന്നാണോ നാശമില്ലാത്തതായിട്ട് പരിലസിക്കുന്നത്, അവിനാശി. വേദവിദഃ വേദാർത്ഥജ്ഞാഃ വദന്തി, വേദാന്തം അറിയുന്നവരൊക്കെ ഏതൊരക്ഷരത്തെ കുറിച്ച് പറയുന്നുവോ, വേദവിദഃ യദക്ഷരം വദന്തി, വേദവിത്തുക്കൾ വേദജ്ഞാനികൾ യാതൊരക്ഷരത്തെയാണോ പറയുന്നത്. വേദദ്വൈ തദക്ഷരം ഗാർഗീ ബ്രാഹ്മണാഃ അഭിവദന്തി ഇതി ശ്രുതേഹ. ഹേ ഗാർഗി, ഇതിനെയാണ് ബ്രാഹ്മണന്മാർ പറയുന്നത് എന്ന് യാജ്ഞവൽക്കിയ മഹർഷി ഭാര്യയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ആ തത്വം എന്ന്. സർവവിശേഷ നിവർത്തകത്വേന അഭിവദന്തി, എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്തുള്ളതാണ് അത്. വിശേഷണങ്ങളെ കൊണ്ടൊന്നും വിശേഷിപ്പിക്കാൻ പറ്റാത്തത്, അതാണ് അതിന്റെ സ്വരൂപം. ആ അക്ഷരത്തെ കുറിച്ച് പറയുന്നു. അസ്ഥൂലം അനണു ഇത്യാദി, അത് സ്ഥൂലമല്ല, അത് അണുവല്ല, തടിച്ചതുമല്ല, ചെറുതുമല്ല. ഇങ്ങനെ എല്ലാ കൽപ്പനകളെയും നിരാകരിക്കുന്ന പ്രക്രിയയിലൂടെ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. കിഞ്ച വിശന്തി യത് യതയഃ വീതരാഗാഃ, വീതരാഗികളായവർ, രാഗജയം സാധിച്ചിട്ടുള്ളവർ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിന് അപ്പുറത്ത് പോവാൻ കഴിഞ്ഞിട്ടുള്ളവർ, വീതരാഗാഃ യതയഃ, യത്നം കുറുവന്തഃ, യത്നം ചെയ്യുന്നവര്. യത്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിചാര ധ്യാന യത്നം. അത് മറ്റ് ഉത്തരവാദിത്വ നിർവഹണങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുമല്ല. അങ്ങനെ വേണം നമ്മൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ. നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുള്ളതൊക്കെ ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഇപ്പൊ എന്താ കിട്ടാനുള്ളത്. അങ്ങനെയുള്ള ഫലാസക്തി മുക്തിയൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എപ്രകാരമാണോ തേർ തെളിച്ചുകൊണ്ട് ജ്ഞാനോപദേശം ചെയ്തത്, അങ്ങനെ അലങ്കാരം കലർത്തി പറയില്ലേ. ആ രീതിയിൽ നമുക്ക് സാധിക്കുന്നു പറയാം. ഇപ്പൊ യതയഹ യത്നം കുറുവന്തഹ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യത്നമൊന്നും ഇല്ല. അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കർത്തൃത്വ ബുദ്ധിയാകട്ടെ ഭോക്തൃത്വ ബുദ്ധിയാകട്ടെ രണ്ടും ഇല്ല. അങ്ങനെയുള്ള യതയാഹ വീതരാഗാഹ രാഗജയം സാധിച്ചിട്ടുള്ളവര്, വിശന്തി യത് യാതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ, വിശന്തി പ്രവിശന്തി സമ്യക് ദർശന പ്രാപ്തോ സത്യാം യത് യതയഹ യതയശീലാഹ സന്യാസിനാഹ. ഇവിടെ പ്രവിശന്തി എന്ന് പറഞ്ഞ സമ്യക് ദർശനം സാധിക്കുന്നു എന്നാണ്, വാഗർത്ഥമനുസരിച്ച് പ്രവേശിക്കുന്നു എന്നാണ്. പക്ഷെ സമ്യക് ദർശനമാണ് പ്രവേശനം. അവഗതിരേവ ഗതിരിതി ഉപചര്യത്തെ എന്ന ആചാര്യസ്വാമികള് കഠോപനിഷത്തിൽ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയും. നോളജ് ഇറ്റ്സെൽഫ് ഇസ് ഗോയിങ്, അവഗതിരേവ ഗതിരിതി ഉപചര്യതേ. അവിടെ ഗതി എന്നുള്ളത് പോക്ക് എന്നുള്ളത് ഒരു ഫോർമാലിറ്റി സേക്ക് പറഞ്ഞതാണ്. അവഗതിരേവ ഗതി, അവഗതി തന്നെയാണ് ഗതി. യതികൾ യാതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ, പ്രവേശിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ സമ്യക് ദർശനം സാധിച്ചുവോ യാതൊന്നിനെ സംബന്ധിച്ച്. ഇതരാഗാഹ യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി യച്ച അക്ഷര

0: യാതൊരു അക്ഷരത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ ജ്ഞാതം ഇതി വാക്യശേഷ, അറിയാൻ വേണ്ടിയിട്ടാണോ, യാതൊരു അക്ഷരതത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണോ ബ്രഹ്മചര്യം, ബ്രഹ്മചര്യത്തെ. എന്താ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല്? ഗുരു ചരന്തി ആചരന്തി, ഗുരുവിൽ ചരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, ആചരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. എന്താ അർത്ഥമാക്കുന്നത്? യഹ ഉപനിഷത്സു ധർമാഹ തേമയി സന്തു. ഉപനിഷത് ശിഷ്യൻ എന്താ പ്രാർത്ഥിക്കുക? ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള യാതൊരു ധർമ്മങ്ങളുണ്ടോ അതൊക്കെ എന്നിൽ സംഭവിക്കട്ടെ. ഈ ധർമാചരണമാണ് ബ്രഹ്മചര്യം. അതാണ് ഗുരു നിർദ്ദേശിക്കുക, അത് ശിഷ്യൻ അനുസരിക്കുന്നു, അത് ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യമൊക്കെ എന്തിനു വേണ്ടി? യാതൊരു അക്ഷരത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നുവോ, പദം തദക്ഷരാഖ്യം പദം പദനീയം, ആ അക്ഷരം അതാണ് പദനീയം. പദനീയം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് പ്രാപിക്കേണ്ടത്. ഏതുഭ്യം സംഗ്രഹേണ സംക്ഷേപഹ തേന സംക്ഷേപേണ പ്രവക്ഷ്യേ കഥയിഷ്യാമി. ഇവിടെ ഭഗവാൻ വാഗ്ദാനം ചെയ്യാണ്, അർജുന വേദങ്ങളൊക്കെ യാതൊരു അക്ഷരതത്വത്തെ പാടി പുകഴ്ത്തുന്നുവോ, വിദ്വാൻമാര് യാതൊന്നിനെ ആത്യന്തികമായിട്ട് പ്രാപിക്കുന്നുവോ, യാതൊന്നിനെ ലക്ഷ്യമാക്കിയാണോ ശിഷ്യന്മാരൊക്കെ ബ്രഹ്മചര്യാദി വ്രതങ്ങളെയൊക്കെ അനുഷ്ഠിക്കുന്നത്, ആ തത്വത്തെ ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിതഭാവിയിലേക്ക് ലോകമൊന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പർ കൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്തൂർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി M. ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 28 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന Under-18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. Under-18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി

0: വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം ദീപു എസ് എൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞു. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Daim Şandaz.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക്

മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. Under-18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ये जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के top 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകുന്നു വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: चाहे पश्चिम बंगाल हो, चाहे बिहार हो, जनसांख्यिकी का परिवर्तन हम सीमा के छिद्रों के माध्यम से नहीं होने देंगे. ये हमारा अटल विश्वास है और अटल संकल्प भी है. ये जनसांख्यिकी के परिवर्तन को रोकने के लिए बाड़ लगाई गई है.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ഥൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4-ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. GDP വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
4: 1 June to 4 June के दौरान जो कि कल तक अमेरिका की तरफ से एक टीम यहां आई थी उनके नेगोशिएशन के लिए, और ये जैसा कि आपने देखा होगा प्रेस विज्ञप्ति जो कॉमर्स मंत्रालय की तरफ से जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US

0: തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫല പ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: നമസ്കാരം.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്നത്തെ താരത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ്, സാധാരണ നമ്മൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു താരങ്ങളുടെ പുതുമയാർന്ന വിശേഷങ്ങളും കലാവൈഭവങ്ങളും അടിപൊളി അടിപൊളി വിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊപ്പം ഇന്ന് കുറച്ച് മാസം കൂടി ചേരുകയാണ് എന്നെനിക്കൊരു തോന്നലുണ്ട്. യെസ്, അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ എതിരെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞു താരത്തിനോട് ചോദിക്കുകയാണ്, എന്നെ ഇടിക്കുവോ?
1: ഇല്ല.
0: അടിക്കുവോ? യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരമായിട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ചേർന്നിരിക്കുന്നത് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷ, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് കൗതുകത്തോടു കൂടി, ചെറിയൊരു പേടിയോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ദക്ഷ.
1: താങ്ക് യു.

0: ദക്ഷ, ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ സംസാരിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോ
1: നല്ല സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് പ്രത്യേകിച്ചും ഈ ഗേൾസ്, ഒരു ഗേളിഷ് എന്ന രീതിയിൽ പറയുമ്പോ ഈ ബോക്സിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മള് കുറച്ച് റെയർ ആണല്ലേ, ഈ ഒരു ഫീൽഡ് എന്നുള്ളത് റെയർ ആണ്. അപ്പൊ ഈ ബോക്സിംഗ് ഫീൽഡിലോട്ട് എങ്ങനെയാണ് ദക്ഷ എത്തുന്നത്? അതിന് ആ ഫസ്റ്റ് സ്റ്റാർട്ട് തൊട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
1: ഫസ്റ്റ് ബോക്സിംഗ് എന്തുവാന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു ആ സമയത്ത്. ബോഡി ഒന്ന് ഷേപ്പ് ആക്കണമെന്നൊക്കെ വന്നപ്പോ അച്ഛൻ പറഞ്ഞു നമുക്ക് ബോക്സിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്നെല്ലാം അറിഞ്ഞപ്പോ കിക്ക് ബോക്സിംഗ് ആ എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ വണ്ണമൊക്കെ അത്യാവശ്യം സ്ലിം ആവാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോച്ച് പറഞ്ഞു മത്സരത്തിന് ഇറങ്ങാം, പക്ഷേ കൊല്ലത്തിൻ്റെ മത്സരം തീർന്നായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കളിച്ചാലേ സ്റ്റേറ്റ് പോകാൻ പറ്റൂ. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. രണ്ട് പിള്ളേരുണ്ടായിരുന്നു, മൂന്ന് പിള്ളേർ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി കളിക്കാൻ പോയി. ഞങ്ങൾ കളിച്ചാൽ അതിന് ഗോൾഡ് കിട്ടി. ഇതൊക്കെയായിരുന്നു തുടക്കം.
0: കിക്ക് ബോക്സിംഗിൽ ഞാൻ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് ദക്ഷയുടെ ഭാഗത്ത് നീട്ടിയത്. വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് ഇപ്പൊ വന്നു വന്ന് ഈ ഒരു ഇത് ഒരു താല്പര്യമായ അല്ലെ, ഈ ഒരു വേദികൾ കയറുന്നതാണെങ്കിലും ഇതിന് ഫൈറ്റ് ചെയ്യാൻ, എതിരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജയിക്കുക, അല്ലെങ്കിൽ അതിനൊരു മിന്നൽ വേഗത്തിലൊക്കെ പഞ്ചിങ് അപ്പൊ അതൊക്കെ ഒരു ഒരു കൗതുകമാർന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പോ ദക്ഷയുടെ ഏതൊക്കെ വേദികളാണ് ദക്ഷ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എത്ര വർഷമായി ദക്ഷ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
1: ഒരു വർഷം ആവുന്നതേ ഉള്ളൂ.
0: ഒരു വർഷം ആവുന്നുള്ളൂ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ? അതിപ്പോ മൊത്തത്തിൽ ഒരു വർഷം ആവുന്നുള്ളൂ. പക്ഷെ ആളത്ര നിസ്സാരക്കാരിയല്ല. അപ്പൊ അതിനുള്ള കാരണം ദക്ഷ തന്നെ പറയണം. തുടക്കം തൊട്ട് ഏതൊക്കെ വേദികളാണ്, ഏതൊക്കെ മത്സരങ്ങളാണ്, ഏതൊക്കെ മെഡലുകളാണ് ദക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത്?
1: ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് പത്തനംതിട്ടയ്ക്ക് പോയായിരുന്നു, അതിന് ഗോൾഡ് കിട്ടി. പക്ഷെ അത് പക്കാക്കളിയല്ലായിരുന്നു, എന്നാലും എനിക്ക് ഗോൾഡ് കിട്ടി. കളിച്ചു തന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ സ്റ്റേറ്റ് വന്നു. സ്റ്റേറ്റ് കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് പോയി അവിടെ കുറെ നേരമൊക്കെ നിന്ന് രണ്ടു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി ഫൈറ്റ് വന്നു. അങ്ങനെ ഫൈറ്റ് കയറി കളിച്ച്, പക്ഷെ അതിന് ബ്രോൺസാണ് കിട്ടിയത്. രണ്ട് കളി ഉണ്ടായിരുന്നു, അല്ല ഒരു കളിയാ കളിച്ചത്, അത് ഞാൻ തോറ്റിയപ്പോ ബ്രോൺസ് കിട്ടി. അപ്പോ അതൊക്കെയായിരുന്നു രണ്ടാമത്തെ കളി. പിന്നെ കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കോഴിക്കോട് പോയി, വുമൺസ് ലീഗലായിരുന്നു അത്. കോഴിക്കോട് പോയപ്പോൾ എനിക്ക് സിൽവർ കിട്ടി. അത് കഴിഞ്ഞ് കോട്ടയത്തായിരുന്നു പിന്നെയും, അതിന് വന്ന് ബ്രോൺസ് കിട്ടി. പിന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു, അത് കുറച്ച് ടഫായിരുന്നു, അതിനും ബ്രോൺസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതാ കുറച്ചിത് സെലക്ഷൻ കിട്ടിയപ്പോൾ, മൂന്ന് മത്സരം ഉണ്ടായിരുന്നല്ലോ, രണ്ടെണ്ണം കിട്ടിയത് കൊണ്ട് സോണലിലേക്ക് സെലക്ട് ആയി. അപ്പോൾ സോണലിൽ പോയി അതിന് സിൽവർ കിട്ടി. നാല് കളി ഉണ്ടായിരുന്നു. അതിന് മൂന്നാമത്തെ കളിയിൽ, നാലാമത്തെ കളി ഞാൻ തോറ്റുപോയി, ഫൈനൽ കയറി തോറ്റുപോയി. അപ്പം മൂന്ന് കളിയിൽ കിട്ടി, അതുകൊണ്ട് എനിക്ക് സിൽവർ കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് മെഡൽ കിട്ടിയതുകൊണ്ട് എനിക്ക് നാഷണൽ പോകാൻ ഉള്ളൊരിത് കിട്ടി. അങ്ങനെ ലാസ്റ്റ് നാഷണലൊക്കെ കയറി. ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ അറിയാം,

0: ഫസ്റ്റ് തമിഴ്നാടുമായിട്ടായിരുന്നു. തമിഴ്നാടുമായിട്ട് കളിച്ച് അതിന് കിട്ടി, എനിക്ക് ആ ഫൈറ്റ് കിട്ടി. പിന്നെ കർണാടകയുമായിട്ടായിരുന്നു, കർണാടകയുമായിട്ടും കളിച്ച് ഞാൻ ജയിച്ച്. പിന്നെ പഞ്ചാബുമായിട്ടായിരുന്നു, പഞ്ചാബും കളിച്ച് ഞാൻ ജയിച്ച്. അടുത്തത് വന്നത് ഹരിയാന. ഹരിയാന ഭയങ്കര ടഫായിരുന്നു, അവര് എന്നെ ഇട്ട് നല്ല
1: നന്നായിട്ട് ഉപദ്രവിച്ചല്ല. സത്യം പറഞ്ഞാല് ദക്ഷയുടെ ഒരു ഫേസ് കാണുമ്പോഴും ആ ഒരു ലുക്ക് കാണുമ്പോഴും ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ദക്ഷ ഇങ്ങനെ എന്താ റിങ്ങിൽ കയറി നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ദക്ഷ അത് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹരിയാന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഔട്ടായിട്ട് പോയത്. പക്ഷെ ഇപ്പോ ദക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തോൽവിയെ പറ്റിയാണ് കൂടുതലും ദക്ഷ എടുത്ത് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഖേലോ ഇന്ത്യ അസ്മിത കിക്ക് ബോക്സിംഗ് നാഷണൽ ലീഗിൽ 2025-26 സിൽവർ മെഡലിസ്റ്റ് ആണ് അല്ലെ, ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു 2025-26 ടൈമിൽ ആദ്യമായിട്ടാണ് അല്ലെ നാഷണൽ ലെവലിലേക്കുള്ള ഒരു മത്സരം വരുന്നത്. അപ്പൊ അതിൽ സിൽവർ മെഡലിസ്റ്റ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടി. അപ്പൊ ക്യൂട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ദക്ഷ അവിടെ വേദികളിൽ വളരെ സജീവമായിട്ട് എല്ലാവരും ഇടിച്ചിടുന്ന പരിപാടിയാണ്. അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ദക്ഷ ഇങ്ങനെ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ മൂവിയാണ്, അതിനോടൊരു താല്പര്യമുണ്ട്. തുടക്ക സമയത്ത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ദക്ഷ പറയുന്നത്. പക്ഷെ ഇതിനോടൊരു താല്പര്യം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിനൊരു മോട്ടിവേഷൻ തരുന്നത് ആരൊക്കെയാണ് ഫാമിലിയില്?
0: ഫാമിലി അച്ഛൻ തന്നെ ആയിരുന്നു ആദ്യം. പക്ഷെ അച്ഛമ്മ എന്ന് പറയുന്ന കുറച്ച് ടഫായിരുന്നു, കാരണം ഇടി കിട്ടും, മോൾക്ക് മുഖത്തൊക്കെ പാട് വരും, അങ്ങനെ
1: ഈ അമ്മമ്മമാരൊക്കെ പറയൂ പെൺകുട്ടിയല്ലേ സ്കിന്നിലൊക്കെ ഡാമേജ് ഉണ്ടാവും അല്ലെങ്കിൽ എല്ലിനൊക്കെ, അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് ഇതാക്കാൻ സാധ്യതയുണ്ടല്ലേ.
0: അങ്ങനെ കുറച്ച് ടഫായിരുന്നു മത്സരത്തിന് ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അച്ഛമ്മ കുറച്ചൊക്കെ ഇങ്ങനെ ആയപ്പോ സെറ്റായി. പിന്നെ അനിയത്തിക്കും ഇഷ്ടമായിരുന്നു, അമ്മ കൂട്ടായിരുന്നു, അച്ഛനായിരുന്നു എല്ലാത്തിനും വന്ന് വന്ന് വന്ന് വന്ന് നിന്നത്. ഞങ്ങളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മത്സരം ഉണ്ടെന്നറിഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പിന്നെ ആയപ്പോ എനിക്കൊരിത് വന്നു, ഞാൻ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ തുടങ്ങാന്നൊക്കെ മനസ്സിലായി, അങ്ങനെ കേറിയതാണ്.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ദക്ഷയുടെ ഒരു ബാക്ക് ബോൺ എന്ന രീതിയിൽ തന്നെ അച്ഛനാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുമ്പോ മത്സര ഇനങ്ങളിലൊക്കെ എങ്ങനെയാണ് അച്ഛൻ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ടൈമിൽ വെളിയിൽ നിന്നിട്ടൊക്കെ റിങ്ങിന് പുറത്തൊക്കെ എങ്ങനെയാണ് അച്ഛന്റെ ഒരു പ്രതികരണം?
0: അച്ഛനാണ് എല്ലാം. അവിടെ ഞങ്ങൾ നാഷണലിൽ പോയപ്പോ 33 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. അവരുടെ പേരൻസ് 2-3 പേരൻസേ വന്നുള്ളൂ മൊത്തം. അവരൊന്നും വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു എല്ലാ പിള്ളേർക്കും. പക്ഷെ അച്ഛൻ ഏതൊക്കെ പിള്ളേരുണ്ടോ അവർക്ക് വേണ്ടി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് 33 പേർക്ക് സപ്പോർട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഫുൾ ഓടി നടന്ന് എല്ലാം ചെയ്തത് അച്ഛനാ.
1: അതെ അല്ലേ. അപ്പോ ഇവിടെ ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. ഈ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ നമ്മുടെ ദക്ഷയെ കാണുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ ഏറ്റവും പ്രധാനി ദക്ഷയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അച്ഛന്റെ പേരെന്താണ്?
0: അച്ഛന്റെ പേര് മനോജ്, അച്ഛൻ ഫിഷർമാൻ ആണ്.
1: പിന്നെ അമ്മ?
0: അമ്മ ഹൗസ് വൈഫ്.
1: ഹൗസ് വൈഫ്. അപ്പൊ അനിയത്തി അല്ലേ. അനിയത്തിയുടെ പേരെന്താണ്?
0: അനിയത്തിയുടെ പേര് ദിവാവളിക്ക് 10 ഇപ്പൊ സ്ട്രാറ്റ്ഫോർഡ് സ്കൂളിൽ
1: പഠിക്കുകയാണ്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ബോക്സിംഗ് ലെവലിലൊക്കെ പോകുമ്പോ, എന്തായാലും അനിയത്തിക്കൊക്കെ ആ ഒരു ഏജിൽ ഇതിനെ പറ്റി വലിയ ലെവൽ അറിയില്ലെങ്കിൽ കൂടിയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാണ് വീട്ടില്?
0: അച്ഛൻ തന്നെ.
1: അച്ഛൻ തന്നെ
0: എല്ലാത്തിലും അച്ഛൻ തന്നെ.
1: അതെ. അപ്പൊ അച്ഛൻ ഈ ഒരു ബോക്സിംഗ് ലെവലിൽ എന്തോ ഒരു പ്രസിഡന്റ് ആണ് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു, എന്താണ് അത് കറക്റ്റ് ആയിട്ട്?
0: അത് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ നമ്മുടെ ക്ലബിനൊക്കെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന അച്ഛനാ. ഓരോത്തിനും ഓരോന്ന് ഇതുണ്ടല്ലോ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണം പ്രസിഡൻസും കോച്ചും, അതൊക്കെ അച്ഛൻ എഴുതണം, ഒപ്പൊക്കിടണം.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെയും ആ ഒരു ഫീൽഡും കൂടി, അത് എനിക്ക് തോന്നുന്നു മോളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ മോൾ ഇത് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ആ ഫീൽഡിലും കൂടെ അച്ഛൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ഫാമിലി ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് ദക്ഷ പഠിക്കുന്നത്?
0: ഞാൻ ഇനി 9th
1: നയൻത്തിലോട്ടാണ്. അപ്പോ പഠനത്തിലൊക്കെ എങ്ങനെയാണ് ദക്ഷ?
0: ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്.
1: ആവറേജ് സ്റ്റുഡന്റ്.
0: ഞാൻ രണ്ടും ഒരേ പോലെ തന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടീവാ.
1: അതെ. അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാൻ പുത്തൻതുറ സ്കൂൾ, ഞങ്ങളുടെ അപ്പുറത്തുള്ള
1: അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്, ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിലൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ദക്ഷ ഹാൻഡിൽ ചെയ്യുന്നത്? പേടിയുണ്ട് ടീച്ചർമാർക്കൊക്കെ?
0: ഇല്ല, ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ, എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ഒപ്പമായിട്ട് നിക്കും. പിന്നെ ഞങ്ങളുടെ കോച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എച്ച്എമ്മിന്റെ അടുത്ത് വന്ന് ചോദിക്കും, ടീച്ചർ അപ്പോഴേ പറയുമ്പോളെ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല, ഞങ്ങൾ എക്സാമിന്റെ ടൈമിലാണ് കൂടുതലും ഈ ഫൈറ്റ് ഒക്കെ വരുന്നത്, അപ്പൊ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പൊ എച്ച്എം പറയും കുഴപ്പമില്ല, നമുക്ക് റീടെസ്റ്റ് എഴുതിപ്പിക്കാം, അതുകൊണ്ട് റീടെസ്റ്റ് എഴുതി

0: കൂടെ വന്നിരുന്ന് എല്ലാം നല്ല രീതി എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെയാ.
1: ആണല്ലേ, അപ്പൊ അങ്ങനെ ടീച്ചേഴ്സും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പൊ അതിലിങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷയുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഫൈറ്റിംഗ് ഗേളുടെ ഏറ്റവും പവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ ദക്ഷ ഈ സ്കൂളിലൊക്കെ ടൈമില് ഒരു ഫൈറ്റർ

0: പിന്നെ ഞങ്ങളുടെ മാഷിനെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ പി ടി ടീച്ചർ ഇല്ലായിരുന്നു. മാഷിനെ ആയിരുന്നു പി ടി ടീച്ചറായിട്ട് കൊണ്ടുവന്നത്. അപ്പം മാഷി വന്നപ്പോൾ എല്ലാവരുമായിട്ടും മിണ്ടി മിണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു വില മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ രണ്ടുപേരെ മാസ്റ്റർ പറഞ്ഞു രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാസ്റ്റർ പറഞ്ഞു കൊണ്ടുപോകാം, നമുക്കൊന്ന് നോക്കാം, ഫീസ് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവര് കുഴഞ്ഞി ഇറങ്ങിപ്പോയി. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് നീ ഇത്രയ്ക്കും ഉണ്ടായിരുന്നു.
1: അപ്പോഴാണ് ദക്ഷയുടെ ഒരു വില, അല്ലെങ്കിൽ ദക്ഷ എന്താണ് അവിടെ അതിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു വേദിയിൽ കയറുമ്പോ ഒരു റിംഗില് കയറുന്നാണോ പറയുന്നത്?
0: റിംഗ് അല്ല, തട്ടാമയാണ് ഞാൻ കയറുന്നത്.
1: ഓക്കെ.
0: നോർമലി എല്ലാ വയസ്സിനും കയറാം, പക്ഷെ പ്രോ പ്ലേയേഴ്സിനും 15 വയസ്സ് തൊട്ടുള്ളവരും പ്രോ പ്ലേയേഴ്സിനുമാണ് റിംഗിൽ കയറുന്നത്. ബാക്കി എല്ലാരും തട്ടാമയില്ല, തുടക്കക്കാരും നോർമലി കളിക്കുന്നവരും ഒക്കെ.
1: അപ്പൊ അതായത് ഒന്നുകൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് തട്ടാമ എന്ന് പറയുന്നത് നോർമൽ പ്ലേയേഴ്സും അതുപോലെ തന്നെ
0: ഈ തുടക്കക്കാരൊക്കെ ഇല്ലേ, അവരും നല്ല രീതിയിൽ കളിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോ മാറ്റാ, ഒരു നമ്മുടെ അക്കാഡമിയിലൊക്കെ ഇടുന്ന പോലത്തെ മാറ്റാ, അതിന്റെ അകത്താണ് നമ്മള് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്തു പോയാലൊക്കെ നമുക്ക് മൈനസ് പോയിന്റ് ഒക്കെ വരും. അതാണ് തട്ടാമി. റിംഗ് എന്ന് പറയുമ്പോ നമ്മുടെ റിംഗ് പോലെ
1: തന്നെ. അപ്പൊ അത് അതിലേക്ക് എത്തിപ്പെടാൻ ഇനി എത്ര ഏജ് ഒക്കെ ആവണം?
0: 15 വയസ്സ് തൊട്ടാ റിംഗ്.
1: ഓ ശരി. അപ്പൊ 15 വയസ്സിന് മുകളിലോട്ടാണ് റിംഗിലോട്ടൊക്കെ കയറുന്നല്ലേ. അപ്പൊ ഇനി നമ്മുടെ ദക്ഷക്കുട്ടിക്ക് 1 വയസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് റിംഗിലൊക്കെ ശോഭിക്കാൻ, ഫൈറ്റർ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. അത്രയും ഒരു ലെവലിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് പാരന്റ്സും ട്രെയിനർ അല്ലെ. ട്രെയിനറെ പറ്റി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ട്രെയിനറുടെ പേരെന്താണ്?
0: ഞങ്ങളുടെ മാസ്റ്ററിന്റെ പേര് രാഹുൽ എന്നാണ്. മാസ്റ്റർ എല്ലാത്തിനും, ഞങ്ങളുടെ അടുത്ത് എന്തുണ്ടെങ്കിലും വന്ന് പറയും. പിന്നെ കോച്ച് കേരള സ്റ്റേറ്റ് അമച്ചോ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ടീം കോച്ചാണ് ഫുള്ളി. പിന്നെ നാഷണൽ അക്രഡിക് കോച്ചാണ്. പിന്നെ നാഷണൽ കിക്ക് ബോക്സിംഗ് 5 times ഗോൾഡ് മെഡലിസ്റ്റുമാണ് മാസ്റ്റർ.
1: അതെ അല്ലെ. അപ്പൊ അത്രയും നല്ലൊരു കോച്ചിന്റെ കീഴിലാണ് ദക്ഷ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതും ദക്ഷയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു കോച്ചിനെ കിട്ടിയത്, അതും അടുത്ത് തന്നെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ കീഴിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെയുള്ള, അതായത് വേദികളെ പറ്റിയും സാധാരണക്കാർക്ക് ഇത് വളരെ പരിചിതമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ നേടാനും കുറെ വേദികൾ കാണാനും നമ്മുടെ ദക്ഷക്കുട്ടിക്ക് കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ പറ്റിയില്ലേ? എവിടേക്കാണ് പോയിട്ടുള്ളത്?
0: നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ അടുത്ത് ഞങ്ങൾ പോയി. പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു സൗത്ത് സോണിൽ വന്നിരുന്നത്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നാഷണല്. 12 പോയി. അവിടെയൊക്കെ പോയി നല്ല രീതിയിൽ. ഒരു ദിവസം വൈകിട്ട് ഫുള്ള് ഞങ്ങള് ഫുള്ള് എല്ലായിടവും ഒക്കെ പോയി വൈബടിച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാ വന്നത്. എല്ലായിടത്തും പോകുമ്പോ അങ്ങനെ തന്നെ.
1: ഫാമിലി ആയിട്ടാണ് പോകുന്നത്?
0: ആ, ഞങ്ങളെ എന്റെ ഫാമിലിയാ കൂടുതലും വരുന്ന. ബാക്കിയുള്ളവരുടെയൊക്കെ പിള്ളേര് മാത്രം വിടുകയാ ചെയ്യുന്നത്.
1: ട്രെയിനിയുടെ കൂടെ വിടുന്ന, ട്രെയിനറിന്റെ കൂടെ വിടുന്നു.
0: ഞങ്ങൾ വേറെ ആയിട്ടാ പോകുന്നത്,
1: സെപ്പറേറ്റ് ആയിട്ട് പോകല്ലേ. അപ്പൊ ഫാമിലി മൊത്തത്തിൽ വൈബടിച്ച് പോവാണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്ത് പോയപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
0: ചെന്നൈയിൽ.
1: ചെന്നൈയിൽ അല്ലേ. അപ്പൊ ചെന്നൈയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു?
0: ചെന്നൈയിൽ 5 ദിവസം.
1: 5 ദിവസം. ഓ, അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തട്ടാമയിൽ കയറുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്തായാലും ഇടിച്ചിടണമല്ലോ. കയറുന്ന ടൈമിൽ അയാൾ ആ ഒരു ഫേസിൽ കാണുമ്പോ ഇടിക്കണോ എന്നൊക്കെ തോന്നാറുണ്ടോ?
0: എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഫീലിങ്സ് വരാറില്ല.
1: ഫീലിങ്സ് കുറവാണ്.
0: എനിക്ക് കളിക്കാൻ ഇറങ്ങുമ്പോ ജസ്റ്റ് മെഡൽ കിട്ടണം. എങ്ങനെയെങ്കിലും മെഡലിനെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് വേണം.
1: അതെ അതെ.
0: കൂടുതൽ ഫൈറ്റ് ചെയ്താലേ റിംഗ് കയറി നമുക്കൊന്ന് കളിച്ച് ബെൽറ്റും മെഡലും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് കൂടുതലും എഫേർട്ട് ഇടുന്നത്. ഇപ്പോഴേ ജയിച്ച് മെഡൽ മേടിക്കുന്നതിനെക്കാട്ടിയും പോകെ പോകെ നല്ല രീതിയിൽ കളിച്ച് ഗോൾഡ് തന്നെ മേടിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കളിക്ക് എപ്പോഴും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ദക്ഷ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിംഗിൽ കയറുന്ന ടൈമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിന് പറഞ്ഞത് എക്സ്പീരിയൻസ് ആണ് അല്ലെ. എനിക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരു ഗോൾഡ് മെഡൽ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ടൈമിൽ ഒരു ഗോൾഡിലേക്ക് തന്നെ എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ദക്ഷക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്വപ്ന വേദി എന്ന് പറയുന്നത് ഏതായിരിക്കും?
0: ഇനി എനിക്ക് ഇന്റർനാഷണല് പോണം, പക്ഷേ അതിനിയും കൊറേ പോണം.
1: ഒരുപാട് കടമ്പകളുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മുടെ ദക്ഷ എല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ ഒരു മാസ് ഹീറോ ആയിട്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കിക്കിംഗ് അല്ലെങ്കിൽ ഒരു മാസ് പഞ്ചിങ് ഒക്കെ ഉള്ള വിശേഷങ്ങളാണ് ദക്ഷയുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദക്ഷ ഒരു സാധാരണ ഒരു കിക്ക് എന്ന രീതിയിൽ മാത്രമല്ല, ഒരുപാട് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പിന്നീട് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ കൂടിയാണ്. അപ്പൊ അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, students guest of the day.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കിക്ക് ബോക്സറായിട്ടുള്ള ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷയുടെ വിശേഷങ്ങളിലൂടെ ആ ഫൈറ്റിംഗ് ദക്ഷയുടെ സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ കടന്നു പോവാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ തട്ടാമയിൽ കയറുന്ന ടൈമിൽ എന്തൊക്കെയാണ് ഗ്ലൗസ് ഒക്കെ ഇടുന്ന ടൈമിൽ എന്തൊക്കെയാണ് ദക്ഷയ്ക്ക് തോന്നുന്നത്? ആ ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ വേറൊരാളായിട്ട് മാറാറുണ്ടോ?
2: ആ ഉണ്ട്, ഫുള്ളി നമ്മൾ എക്യുപ്ഡ് ആയിരിക്കും. നമുക്ക് ഗേൾസിന് അവ ബ്രസ് ഗാർഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് ഹാൻഡ് റാപ്പ് ഉണ്ട്. ഈ ഓരോ ഫൈറ്റിന് ഓരോരോ പേരുകളുണ്ട്. പവർ കൂടിയുണ്ട്, പവർ കുറഞ്ഞുണ്ട്, പവർ ഇല്ലാത്തതുണ്ട്, പിന്നെ ഭയങ്കര പവർ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഡിഫർ ആയിട്ടുണ്ട്. ഇപ്പൊ ഓരോത്തിനും ഓരോരോ എക്യുപ്മെന്റ്സാ. ഞാൻ കളിക്കുന്നതിന് ഫുള്ളി ചെയ്യും ഹെഡ് ഗിയർ, തല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെഡ് ഗിയർ, പിന്നെ ഗ്ലൗസ്, കൈ ഒടിയാതിരിക്കാൻ അതിന്റെ അടിയിലായിട്ട് ഹാൻഡ് റാപ്പ് എന്ന് പറയുന്ന സാധനം ചുറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഗ്ലൗസ് ഇടുന്നത്. പിന്നെ കാല് പ്രൊട്ടക്ട് ചെയ്യാൻ ഷിന്നും ബൂട്ടും, ഇതൊക്കെയാണ് എക്യുപ്മെന്റ് ഇടുന്നത്. പിന്നെ എ പി പാഡ് എന്നൊക്കെ പറയും, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ മൗത്ത് ഗാർഡ്, പല്ല്.
1: അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അതായത് ഒരു തട്ടാമയ്ക്ക് പുറത്തുള്ള ഒരു ദക്ഷയും അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പവർ ആവുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു അതിന് മുമ്പ് റിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ?
2: ആ ഉണ്ട്, നമ്മുടെ അക്കാഡമി തന്നെ നല്ല പ്രാക്ടീസാണ്. ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു രണ്ടാഴ്ച മാക്സിമം നമുക്ക് കാലും കൈയും പൊക്കാൻ പറ്റത്തില്ല. ആ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ജിമ്മിനെക്കാട്ടിയും ഭയങ്കര പാടാണ്. നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി എക്സസൈസ് സ്ഥിരം ചെയ്യുക, അരമണിക്കൂർ ഫുള്ള് ഈ എക്സസൈസ് മാത്രമാ. പിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ബോഡി എക്സസൈസ് ഫുള്ള് ചെയ്യും, അതായത് നമ്മൾ തല തൊട്ട് കാല് വരെ ഫുള്ള് ചെയ്യും, എന്നിട്ടേ ഈ ബോക്സിങ്ങിന്റെ ഇത് തുടങ്ങത്തുള്ളൂ.
1: അതെ അല്ലേ? അപ്പൊ അത് കുറച്ച് ടഫ് ആണ്, പക്ഷെ ഒരു എയിമിന് വേണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു മെഡൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അത് കണ്ടിന്യൂസ് തന്നെ ചെയ്യണം അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു

0: റുട്ടീൻസ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ആണെങ്കിലും എങ്ങനെയാണ്? ഡെയിലി പോവോ അതോ വീക്കിലി എങ്ങനെയാണ് അതിന്റെ ക്ലാസ് ഒക്കെ?
1: ഞങ്ങളുടെ അവിടെ ഡെയിലി ക്ലാസ് ഉണ്ട്. എനിക്ക് പക്ഷേ രാവിലെയും വൈകിട്ടും ട്യൂഷൻ ഉണ്ട്. രാവിലെ ട്യൂഷനുമായിട്ട് നേരെ സ്കൂളിലോട്ട് കയറും, സ്കൂളിൽ നിന്ന് നേരെ അടുത്ത ട്യൂഷൻ, പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് ബോക്സിങ്ങിന് പോകും. പിന്നെ 8:30 ഒക്കെ കഴിയും ഞാൻ തിരിച്ചെത്താൻ. എന്നിട്ട് ഫുഡ് കഴിച്ച് കുളിച്ചിട്ടൊക്കെ
0: കിടന്നുറങ്ങും. അതപ്പോ ഇത്രയും, അതായത് നമുക്കൊരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിന് ആവശ്യമാണ്. കാര്യം കുഞ്ഞുങ്ങളാവുമ്പോ, ഇപ്പോ ദക്ഷ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അപ്പോൾ പഠിത്തത്തിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വേദികളിലൊക്കെ പോകുന്നതിനൊരു പ്രാക്ടീസും കാര്യങ്ങളും വേണം. ദക്ഷ എന്തായാലും 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ ആ ഒരു ടൈമും അത് മാനേജ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള വലിയ വലിയ വേദികളിലൊക്കെ പോകുമ്പോൾ അതിന് പ്രാക്ടീസും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ്, ഈ ഒരു ഏജിൽ 9th സ്റ്റാൻഡേർഡ് ആണ്, അപ്പോൾ പഠിത്തത്തിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, എല്ലാം എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് നടത്തുന്നത് ദക്ഷ?
1: രാവിലെ ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോയി തിരിച്ച് പിന്നെയും ട്യൂഷൻ വരും. അത് കഴിഞ്ഞിട്ട് നേരെ ബോക്സിങ്ങിന്, ഒന്നും വീട്ടിൽ പിന്നെ കയറത്തില്ല, നേരെ
0: ബോക്സിംഗ്.
1: ആ ഡെയിലി സാറ്റർഡേ സൺഡേ ഉള്ളു കുറച്ചിതായി. പിന്നെ നേരെ ബോക്സിങ്ങിന് പോയിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 8:30-8:30 ആവും. അവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിയും. പിന്നെ ഫുഡ് കഴിച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോൾ കിടക്കാൻ സമയമാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ അന്നത്തെ ദിവസം അത്രയൊക്കെ തന്നെ.
0: അതെ, അപ്പോൾ ഒരു ബിസി ഷെഡ്യൂളാണ് നമ്മുടെ ദക്ഷക്കുട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പെട്ടെന്ന്, അതായത് ഇങ്ങനെയുള്ളൊരു മത്സരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡെയിലി നമുക്കിപ്പോൾ, നേരത്തെ ദക്ഷ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിന് പോയില്ലേ, അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ പോയായിരുന്നു നമ്മുടെ ബോഡി ആണെങ്കിൽ വീണ്ടും റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലി 3 എങ്കിലും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ?
1: ആ, എനിക്ക് പക്ഷേ എൻ്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഡിഫറെൻ്റാ. എനിക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അപ്പം കയറി ഞാൻ വണ്ണം വയ്ക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മാക്സിമം പോകാൻ ശ്രമിക്കും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ലീവ് എടുത്താൽ
0: ഇങ്ങനെ.
1: ഞാൻ അതിനാ പോയത്, പക്ഷേ ലാസ്റ്റ് വന്ന് ഫൈറ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ
0: ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ടിവിയിലൊക്കെ കാണുന്ന ടൈമിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ?
1: എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോ എനിക്ക് ഇവരുടെ ഒന്നും പേരറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ ഫൈറ്റാ നോക്കുന്നത്, ഞാൻ ആരുടെയും പേരും ഒന്നും നോക്കത്തില്ല. പിന്നെ ഇങ്ങനെ പോയി പോയൊക്കെ അറിയുന്ന ഈ മൈക്ക് ടൈസണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
0: അതെ അല്ലേ, അപ്പൊ എന്തായാലും അവരെയൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് നമ്മുടെ ദക്ഷക്കുട്ടിക്ക്. അപ്പൊ അവരൊക്കെ കണ്ടൊരു അവരെയൊക്കെ കണ്ടിട്ടാണ് ഒരു മോട്ടിവേഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തുടക്ക സമയത്ത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ബോക്സിങ്ങിന് പോയതെന്നാണ് നമ്മുടെ ദക്ഷ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ വിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ദക്ഷയോട് ചോദിക്കേണ്ട കാര്യം, വീട്ടിലൊക്കെ ദക്ഷ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഫൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും, അപ്പൊ അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജിലൊക്കെ അടിക്കാൻ വരികയൊക്കെ ചെയ്യാറുണ്ട്, നോർമൽ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ഏജ് എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയാൻ അടിക്കാനൊക്കെ വരും. ഇപ്പൊ ദക്ഷ എങ്ങനെയാണ്? ഒരു അപ്പൊ അമ്മയ്ക്ക് ഒരു പേടി ഉണ്ടോ, ഒരു ഫൈറ്റർ ആണ് എന്നുള്ള പേടിയൊക്കെ ഉണ്ടോ അടിക്കാനൊക്കെ വരുമ്പോ?
1: ഇല്ല, ഞാൻ ആക്ച്വലി വീട്ടില് ഭയങ്കര സൈലന്റാ. ഞാൻ വീട്ടിലൊരു സത്യം പറഞ്ഞ ഒരു പൂച്ചക്കുഞ്ഞാ, ഞാൻ ഇങ്ങനെ മാറിയിരുന്നുള്ളു. പക്ഷെ അനിയത്തിയാണ് കുറച്ച് വില്ലത്തി, അവളാണ് എന്നെ ഭരിക്കുന്ന മൊത്തം. ഞാൻ അനിയത്തി, അവള് ചേച്ചി, അങ്ങനെയാണ് വീട്ടിൽ.
0: അതെ അല്ലേ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ആർക്കും പേടിയൊന്നും ഇല്ല. വീട്ടിൽ നമ്മള് ആ തട്ടാമയിൽ കയറുന്ന ടൈമിൽ മാത്രമേ ഒരു റിയൽ ഫൈറ്റർ ആയിട്ട് മാറാറുള്ളൂ അല്ലേ?
1: ആ, സ്കൂളിലായാലും അങ്ങനെയൊക്കെ തന്നെ. ഫ്രണ്ട്സിന്റെ മുമ്പില് ചുമ്മാ ഇങ്ങനെ നമ്മള് നോർമൽ ഉള്ള രീതിയിൽ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാ, നല്ല എക്സ്ട്രോവേർട്ടാ, അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഇതേ ഉള്ളു. പിന്നെ ഫൈറ്റിനോ അല്ലാതെ തൊട്ടാനോ ഒന്നും
0: പോകാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആർക്കും അങ്ങനെ ഈ തട്ടാമയിൽ അല്ലാതെ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ആർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നോർമൽ ആയിട്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇടിക്കോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനല്ല, നോർമലി നമ്മുടെ ദക്ഷക്കുട്ടി ഒരു പാവമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ആ ഒരു തട്ടാമയിൽ, അതായത് റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേദിയിൽ കയറുന്ന ടൈമിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു മാസ് എന്ന രീതിയിൽ മാറാറുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള 33 പേരിൽ ഫൈനൽ എത്തിയിട്ടുള്ള ഒരു ഗേളാണ് ദക്ഷ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഞാനാണ് മെയിൻ എന്നൊക്കെ തോന്നിയ ടൈമിൽ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ?
1: എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ 33 പേരുമായിട്ട് പോയിട്ട് എനിക്ക് മാത്രം മെഡൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എല്ലാവരും എന്നെക്കാട്ടി നല്ല രീതിയിൽ കളിക്കുന്നവരായിരുന്നു എൻ്റെ കൂടെ വന്നവര്. പക്ഷെ അവർക്കൊക്കെ ജസ്റ്റ് ബ്രോൺസിൽ അങ്ങ് പോവുകയാണ് ചെയ്തത്, വേറൊന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു.
0: വിഷമമായിരുന്നു. എനിക്ക് തോന്നുന്നു ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് കുട്ടിയുടെ ആ ഒരു ഇഷ്ട കാര്യങ്ങളിൽ നിന്നും മൈൻഡൊക്കെ കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യണം, ജയിക്കണം എന്നുള്ള ടെൻഡൻസിയാണ് കുട്ടികൾക്ക്. പക്ഷെ

0: രക്ഷ പറയുന്നത് അതിലെനിക്ക് തോറ്റുപോയവരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയണം. അപ്പൊ രക്ഷ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തോൽവി ഏറ്റുവാങ്ങിയവരെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെയാണ് രക്ഷ ആ ഒരു ടൈമിൽ നിന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രക്ഷ പറയുന്നത്. എന്തായാലും ഇങ്ങനെ കിക്ക് ബോക്സിങ്ങിന്റെ കാര്യങ്ങളും എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ രക്ഷ ഇങ്ങനെ പറഞ്ഞുതരാണ്. ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഈ റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ തട്ടാമയിലാണ് പ്രാക്ടീസും കാര്യങ്ങളും മത്സരങ്ങളും ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് റിംഗിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ രക്ഷക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷ ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ ആണ്. അതിലാണ് ഇപ്പൊ കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പക്ഷെ രക്ഷ അത് മാത്രമായിരുന്നില്ല, അതിന് മുൻപ് രക്ഷയ്ക്കൊരു കഥയുണ്ട്. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് രക്ഷയുടെ മറ്റ് ടാലന്റ് ഒക്കെ? ചിത്രരചനയിലൊക്കെ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് രക്ഷ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ?
1: നേരത്തെ ഞാൻ വേൾഡ് റെക്കോർഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കാലുകൊണ്ട് പെയിന്റ് അടിച്ചതിനൊക്കെ. അത് വർണ്ണമണി സ്കൂൾസ് ഓഫ് ആർട്സിന്റെ ഇതിന്റെ പേരിൽ ഞങ്ങള് ഒരു ക്യാൻവാസിൽ, വലിയൊരു ക്യാൻവാസ് ആയിരുന്നു, അതിന്റെ അകത്ത് കാലുകൊണ്ട് പെയിന്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 4 റെക്കോർഡായിരുന്നു.
0: അതെ അല്ലേ. അപ്പൊ അത് റെക്കോർഡ് ഏത് ടൈം, ഏത് ഇയറിലാണ് കിട്ടിയത്?
1: 2024.
0: അപ്പോ കിക്ക് ബോക്സിംഗില് മാത്രമല്ല ചിത്രരചനയിലും വളരെ അഗ്രഗണ്യായിട്ടുള്ള ഒരു കുട്ടിയാണ് ദക്ഷ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ ആണ്. പിന്നീട് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ദക്ഷയ്ക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ് ദക്ഷ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു റെയർ ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എങ്കിലും ഇപ്പൊ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കിക്ക് ബോക്സിംഗിലാണ് കൂടുതൽ അല്ലെ. അപ്പൊ അങ്ങനെ ഇതിലെ ഏറ്റവും കൂടുതലും ട്രെയിനറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എഫേർട്ട് ഉണ്ട്. അപ്പൊ ട്രെയിനീസിനെ പറ്റിയും ദക്ഷയുടെ കോച്ച് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാമോ?
1: രാഹുൽ മാസ്റ്റർ ആണ് ഏറ്റവും ഇതിൽ നിൽക്കുന്നത്. പിന്നെ മാസ്റ്റർ ഇങ്ങനെ കേരള കോച്ച് ആയതുകൊണ്ട് ബിസി ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ സീനിയേഴ്സ് ആണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ആര്യൻ കോച്ച്, ടോം കോച്ച്, അർജുൻ കോച്ച്, ഇവര് മൂന്നുപേരുമാണ് ഫുൾ എഫേർട്ട് ഇട്ട് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്.
0: ഇപ്പൊ ഈ തട്ടാമയിൽ കയറുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോച്ചസ് ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത്?
1: നമ്മൾ ഫൈറ്റിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോ ഇവരിങ്ങനെ പറഞ്ഞുതരും, ഇപ്പൊ നമ്മുടെ ഒപ്പോണൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചിലപ്പോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്കിപ്പോ അത് കൊണ്ടുകഴിഞ്ഞാൽ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ കോച്ചുമാര് പറഞ്ഞു തരും അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളത് ചേഞ്ച് ചെയ്യണം. അപ്പൊ അവര് പറയുന്നത് നമ്മള് ചേഞ്ച് ചെയ്യണം, മൂവ്മെന്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ അതൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ മാക്സിമം അതിന്റെ എഫേർട്ട് ഇട്ട് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് ആ സമയത്ത് ചെല്ലണം അതിന്റെ ഇടയ്ക്ക്.
0: അതെ. ഇപ്പൊ ഈ ഒരു മത്സരം നടക്കുന്ന ടൈമില് ഇതിപ്പോ പ്രത്യേകിച്ച് ഫൈറ്റും കൂടെ ആവുമ്പോ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, അതൊരു പവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ്?
1: നല്ല സ്റ്റാമിന വേണം, നല്ല ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ബോഡി വീക്കാണ്. പക്ഷെ ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നോണ്ട് ഇപ്പൊ കുറച്ചേലും ഇതായിരിക്കും.
0: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു ആ ഒരു തട്ടാമിൽ കയറി നിന്ന ടൈമിൽ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഇടി നമുക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്താണ് തോന്നുന്നത്, മത്സരത്തിൽ ജയിക്കണമെന്നാണോ അല്ലെ എന്തെങ്കിലും ഒരു ദേഷ്യം അങ്ങനൊക്കെ ആ ഒരു ടൈമിൽ തോന്നാറുണ്ടോ?
1: ആ ടൈമില് സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാ. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്തോ ആലോചിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കാണത്തില്ല. അപ്പൊ അതിന് നമ്മള് ജയിക്കണം എന്നുള്ള ഒരു ഇതില് കളിക്കും. കളിക്കുമ്പോ എന്നെ പോലെ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ പോലെ കളിച്ച് ഒരേ മാർക്ക് വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടാമത് നമ്മളെ കളിപ്പിക്കും പിന്നെ, എന്നിട്ട് കളിച്ച് ജയിക്കണം പിന്നെ.
0: അതെ അല്ലേ. അപ്പൊ ഈ ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോക്സിംഗ് ലെവലിലാണ് കൂടുതലും ദക്ഷയ്ക്ക് ഇഷ്ടം. അപ്പൊ അല്ലാതെ ഏതൊക്കെ മേഖലയാണ് കൂടുതലും ദക്ഷയ്ക്ക് ഒരു താല്പര്യം എന്ന് പറയുന്നത്?
1: ഞാൻ ഫുള്ളി സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറൊന്നിനും ഈ ഡ്രോയിങ് അല്ലാതെ ഞാൻ വേറൊന്നിനും നോക്കിയിട്ടില്ല. എനിക്ക് സ്പോർട്സ് ആണ് ഇഷ്ടം.
0: സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പൊ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു അത്ലറ്റിക്കിന്റെ വേഷം അല്ലെങ്കിൽ ഒരു ബോക്സറുടെ ഒക്കെ ഒരു വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ ദക്ഷയ്ക്ക് ഇങ്ങനെ രീതിയിൽ ആ ഒരു റോൾ ഒന്ന് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്മൾ റിയൽ ആയിട്ട് ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ ദക്ഷയ്ക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ?
1: ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ വലുതാവുമ്പോ വരുന്ന പോലെ.
0: അതെ. അപ്പൊ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരുമ്പോ നോക്കാം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ ദക്ഷക്കുട്ടിയുടെ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരുപാട് വേദികളിലൂടെ ഗോൾഡ് മെഡൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതാണ് ഒരു മെയിൻ എയിം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരാണ്. നമ്മളോടൊപ്പം കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷക്കുട്ടിയാണ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ആ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിത്താരമാണ് നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദക്ഷ, ഇങ്ങനെ ഇത്രയും വേദികളിൽ സജീവമായിട്ട് ദക്ഷ തുടരുന്ന ടൈമിൽ ഒത്തിരി മെഡലുകൾ

0: ആണ്. അതായത് ഏകദേശം 11-ന് അടുത്ത് മെഡലുകൾ ഗോൾഡും സിൽവറിനും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും ആഗ്രഹമുണ്ട്. അതിലുപരിയായിട്ട് പേരൻസ് ഇതൊക്കെ എന്റെ മകൾക്ക് ഇന്ന രീതിയിലുള്ള അച്ചീവ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇതിൽ ഏത് ഫീലിങ്സ് ആണ് ദക്ഷിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്?
1: എനിക്ക് രണ്ടും ഒരേപോലെ ആണ്. പിന്നെ മെഡലും കിട്ടുന്നുണ്ട്, ഫാമിലി നല്ല പ്രൗഡ് ആവുന്നുണ്ട്, അച്ഛന് എസ്പെഷ്യലി നല്ല ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ വരണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ രണ്ടും കിട്ടിയല്ലോ.
0: അതെ, അപ്പൊ രണ്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അച്ഛനാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്ന, ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന അല്ലേ. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 2025-2026 വുമൺ ലീഗ് അല്ലേ ചാമ്പ്യൻഷിപ്പ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ഖേലോ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൽ സിൽവർ ആണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു ടൈമില് എങ്ങനെയായിരുന്നു, പേരൻസ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാരും സെലിബ്രേഷൻ മോഡ് എങ്ങനെയായിരുന്നു?
1: ഞാൻ ഫസ്റ്റ് ഈ നാട്ടിൽ അറിഞ്ഞോന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് കയറിയപ്പോ പറഞ്ഞു അവിടെ ഒന്ന് ചെല്ലണം, അവിടെ മേളമായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഞങ്ങളുടെ വീട്ടിന്റെ വാതക്കൊക്കെ എത്തിയപ്പോ അവിടെ ഫുള്ള് ഫ്ലെക്സും നാട്ടുകാരെല്ലാരും വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോ കൊറേ അടുത്തു നിന്ന് അനുമോദനമൊക്കെ കിട്ടി, കൊറേ ട്രോഫീസ് കിട്ടി, അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തോനെ കിട്ടിയിട്ടുണ്ട്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ ആ മത്സരത്തിൽ വിൻ ചെയ്ത സമയത്ത് ഇത്രയും ഇതിങ്ങനെ എക്സ്പ്ലോർ ആവുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ നാട്ടിലൊക്കെ എത്തിയ ടൈമിലാണ് ഇത് ഭയങ്കര ഒരു സംഭവം ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ ദക്ഷയ്ക്ക് മനസ്സിലായതല്ലേ. അപ്പൊ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ ദക്ഷയുടെ അമ്മയാണ്, ദക്ഷയുടെ അച്ഛനാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോ പേരൻസ് എങ്ങനെയായിരുന്നു റിയാക്ഷൻ ഒക്കെ?
1: അവർക്ക് നല്ല ഇതായിരുന്നു, മോളാണല്ലോ, കൂടുതലും ദക്ഷയെന്നല്ല ബോക്സർ എന്ന് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞു ബോക്സറിന്റെ അമ്മ ബോക്സറിന്റെ
0: ഫൈറ്ററിന്റെ അമ്മ എന്ന രീതിയിലാണ് ഇപ്പൊ പറയുന്നത് അല്ലേ. അപ്പൊ അവർ ആ രീതിയിൽ ദക്ഷ വഴി ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ദക്ഷയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ അത് തന്നെയാണ് ദക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്പോർട്സിൽ ഒരുപാട് താരങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കയറി, അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഇതിന്റെ ഒരു സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദക്ഷ പറഞ്ഞൊരു കാര്യം എനിക്ക് ചെറിയ ചിരി വന്നു എങ്കിലും, നമ്മളെല്ലാവരും ഇങ്ങനെ ചെറുതായിരുന്ന സമയത്ത് ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒന്ന് വണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ആഗ്രഹം ഒന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പൊ അതിനൊരു ബോക്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകണം, അതായിരുന്നു ദക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നതായി എത്തി നിൽക്കുന്നത് നാഷണൽ ലെവലിലാണ്. ഇനി ഇന്റർനാഷണൽ ലെവലിലൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ദക്ഷയ്ക്ക് അവസാനമായിട്ട് എന്താണ് ഒരു ബിഗ് ഡ്രീം എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടൊക്കെ ആയിട്ട്?
1: ഇനിയും ഞാൻ കൂടുതലും മെഡലൊക്കെ വാങ്ങിക്കണം, അച്ഛനെ ഒക്കെ പ്രൗഡ് ചെയ്യിപ്പിക്കണം, പിന്നെ ഞങ്ങളുടെ കോച്ചിനെയൊക്കെ എല്ലാവരും അറിയണം, നമ്മുടെ കേരളം അറിയണം എന്നാണ് ആഗ്രഹം.
0: അതെ, അപ്പൊ കേരളം ഇനിയും ഒരുപാട് നല്ല നല്ല അവാർഡുകൾ അതുപോലെ മെഡലുകളും കേരളത്തിന് ലഭിക്കട്ടെ, ദക്ഷ വഴി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ എപ്പിസോഡ് നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. റേഡിയോ സാന്ത്വനത്തെ പറ്റി എന്താണ് ദക്ഷയ്ക്ക് പറയാനുള്ളത്?
1: ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന്. പിന്നെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള NM പിള്ള സാറിന് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു
0: സോ മച്ച് ദക്ഷ. അപ്പോൾ കുറച്ച് നേരങ്ങളിൽ ഇങ്ങനെ എനിക്കറിയാത്ത കുറേ വിശേഷങ്ങളിലൂടെ, തട്ടാമിയിലെ വിശേഷങ്ങൾ, ബോക്സർ എന്ന രീതിയിലുള്ള സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് വേദികളിലൂടെ സജീവമായിട്ട് തുടരട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങളും കുട്ടിത്താരങ്ങളുടെ മനോഹരമായ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി തുളസി കോമലവേണി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: മാസവിശേഷങ്ങൾ
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.
5: റേഡിയോ സന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ആശയം അവതരണം ആതിര, ശ്രീലക്ഷ്മി, പാർവതി. സാങ്കേതിക സഹായം ആദർശ്, അജയ്.
6: നമസ്കാരം ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ദിനം. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്ന 2026 പരിസ്ഥിതി ദിന സന്ദേശം വെറുമൊരു വാക്കല്ല, അതൊരു മുന്നറിയിപ്പാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയെ വീണ്ടെടുക്കാൻ, വരും തലമുറയുടെ ഭാവിക്കായി ഇന്ന് തന്നെ പ്രവർത്തിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് ഈ ദിവസം ആരംഭിക്കുന്നത്. പ്രകൃതി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുണ്ട്, എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹങ്ങൾ നൽകാൻ അവൾക്കാവില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് റേഡിയോ സാന്ത്വനം 90.4 FM-ലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സുന്ദര ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ചേരുന്നു തിരുമുല്ലവാരം സെന്റ് ജോൺ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ.

0: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കീർത്തന. ഇന്ന് പരിസ്ഥിതി ദിനം നമ്മുടെ ഭൂമിയിലെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറയുന്ന ഒരു ചെറിയ സ്കിറ്റാണ് സംഭാഷണ രൂപത്തിൽ സെൻറ് ജോൺ യു പി എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നത്. ശബ്ദം നൽകുന്നത് നദാശ കുട്ടി, ആൻ്റണി കുട്ടി, സുരഭി ഭൂമാതാവ്, ആദർശ് മരം.
1: അയ്യോ, എന്തൊരു ചൂട്! പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ ഫാൻ ഇട്ടിട്ടും സഹിക്കാൻ പറ്റുന്നില്ല.
2: ശരിയാണ്, മുൻപ് ഇത്രയും ചൂടുണ്ടായിട്ടില്ല. മഴയും കൃത്യമായി ലഭിക്കുന്നില്ല.
1: കാലാവസ്ഥ ആകെ മാറിപ്പോയി. ഇതിൻ്റെ കാരണം എന്തായിരിക്കും?
3: മക്കളെ, ഞാൻ ഭൂമാതാവ്. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ?
2: പറഞ്ഞോളൂ.
3: ഇതിന് കാരണം മനുഷ്യരായ നിങ്ങൾ ഓരോരുത്തരുമാണ്.
1: അതുകൊണ്ടാണോ പ്രകൃതി ഇത്രയും മാറിയത്?
3: ഇതിന് കാരണം മനുഷ്യരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ മരങ്ങൾ വെട്ടിമാറ്റി, കാടുകൾ നശിപ്പിച്ചു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു, നദികളും കുളങ്ങളും മലിനമാക്കി.
4: ഞാനൊരു മരമാണ്. ഞാൻ നിങ്ങൾക്ക് തണൽ നൽകുന്നു, ശുദ്ധവായു നൽകുന്നു, പക്ഷികൾക്ക് വീടാകുന്നു. എന്നാൽ ഇന്ന് എൻ്റെ കൂട്ടുകാർ പലരും വെട്ടിമാറ്റപ്പെടുകയാണ്.
2: ഞങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല.
4: ഒരു വലിയ മരം ഒരു ദിവസം 100 ആളുകൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. മരങ്ങളില്ലാതെ ജീവൻ തന്നെ അപകടത്തിലാകും.
1: ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം?
3: അതെ, അതിൻ്റെ ഫലമാണ് കടുത്ത ചൂട്, വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ എന്നിവ.
2: ഞങ്ങൾ അതെല്ലാം പാലിക്കാം.
1: ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ഈ സന്ദേശം പങ്കുവെക്കും.
5: ഒരു മരം നട്ടുപിടിപ്പിക്കാം, ഭൂമിയെ പച്ചപിടിപ്പിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ഭാവി തലമുറയെ രക്ഷിക്കാം.
0: പരിസ്ഥിതി സംരക്ഷണം മറ്റാരുടെ ഉത്തരവാദിത്തമല്ല, അത് ഓരോരുത്തരുടെയും കടമയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു മരം നട്ടുപിടിപ്പിച്ച് ഭൂമിയെ സംരക്ഷിക്കാം.
5: പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ഭൂമിയെ രക്ഷിക്കൂ.
6: My name is Tamanya Sunil. I am studying in 5th standard. Today is World Environment Day. It is a special day to remember that the earth is our home. We should keep it clean and green. The theme of this year Environment Day is inspired by nature for climate, for one future. Trees give us fresh air, rivers give us water, animals and birds make our earth beautiful. But today, our earth is in trouble. There is too much plastic. The air is dirty. Many trees are being cut. So, what can we do? We can do small things. Plant a tree and water it every day. Say no to plastic bags. Use cloth bags. Don't waste water. Close the tap after use. Throw garbage in the dustbin only. Remember friends, if we take care of nature, nature will take care of us. On this Environment Day 2026, let us promise to be Earth's best friends. Let's make our school, our home and our earth clean and happy. Thank you and happy Environment Day.
1: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ജീവൻ്റെ അത്യന്താപേക്ഷിതമായ വായു, ജലം, ഭക്ഷണം എന്നിവ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ കൃത്യമായ കാലാവസ്ഥകൾ നിലനിർത്തുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ നമ്മുടെ സ്വാർത്ഥതകൾക്കായി ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നശിപ്പിക്കുന്നവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്വന്തം ജീവനെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പരിസ്ഥിതിയെ ഒന്ന് ഓർക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു ദിനമാണ് പരിസ്ഥിതി ദിനം. ആഗോളതാപനം, കാലാവസ്ഥാ മാറ്റം, വംശനാശ ഭീഷണി, മലിനീകരണം തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടന്നുപോകുന്നത്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്നതാണ്. വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. നമ്മുടെ മരങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും പാടങ്ങളും നദികളും മലകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം

0: പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. നമ്മുടെ മരങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും പാടങ്ങളും നദികളും മലകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ സുന്ദരമായ ഈ ഭൂമിയാണ് മനുഷ്യർ അധിവസിക്കുന്ന ഏക ഗ്രഹം. അതിനാൽ വളർന്നു വരുന്ന പുതിയ തലമുറകളിലെ വിദ്യാർത്ഥികളായ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിവ് നേടുകയും വേണം. അതിനായി ഒരു ദിവസത്തിൽ മാത്രം ഒതുക്കാതെ അത് നമ്മുടെ ജീവിത ശൈലിയാക്കാം. നന്ദി, നമസ്കാരം.
1: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂർണിമ, ഞാൻ 7-ൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ തെങ്ങിനെ കുറിച്ചാണ്. കേരളത്തെ തെങ്ങുകളുടെ നാട് എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരായ കേരളം പോലും കേരം എന്ന തെങ്ങിനെ സൂചിപ്പിക്കുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രധാന വൃക്ഷമാണ് തെങ്ങ്. തെങ്ങ് മനുഷ്യന് വളരെയധികം ഉപകാരപ്രദമാണ്. ഇളനീര് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു പാനീയമാണ്. തേങ്ങ ഭക്ഷണത്തിനും പാചകത്തിനും ഉപയോഗിക്കുന്നു. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ നിർമ്മിക്കുന്നു. വെളിച്ചെണ്ണ ഭക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. തെങ്ങിൻ്റെ ചിരട്ടയിൽ നിന്ന് കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നു. തേങ്ങയുടെ തോലിൽ നിന്ന് കയർ നിർമ്മിക്കുന്നു. ഓലകൾ, വീടുകൾ മെയ്യാനുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. അതിനാൽ തെങ്ങിനെ കൽപ്പവൃക്ഷവും എന്ന് വിളിക്കാറുണ്ട്. തെങ്ങ് കർഷകർക്ക് പ്രധാന വരുമാന മാർഗവുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പോലും തെങ്ങിന് വലിയ പങ്കുണ്ട്. അവ വായു ശുദ്ധീകരിക്കുകയും മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു. തെങ്ങ് ഒരു സാധാരണ വൃക്ഷം മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ചേർന്നു നിൽക്കുന്ന അനുഗ്രഹമാണ്. കൂട്ടുകാരെ, ഒരു തെങ്ങ് നട്ടുപിടിപ്പിക്കുന്നത് ഒരു വൃക്ഷം വളർത്തുക മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് ഒരു സമ്പത്ത് സമ്മാനിക്കുന്നതുമാണ്. തെങ്ങുള്ള മണ്ണ് സമൃദ്ധിയുടെ അടയാളമാണ്. തെങ്ങിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. പഴയ തലമുറ തെങ്ങിനെ ഒരു വൃക്ഷമായി മാത്രം കണ്ടിരുന്നില്ല, ജീവിതത്തിന്റെ ഭാഗമായാണ് കണ്ടിരുന്നത്. അവർ വീടുകൾക്ക് ചുറ്റും തെങ്ങ് നട്ട് പ്രകൃതിയെ സംരക്ഷിച്ചു. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ മൊബൈലിലും സാങ്കേതിക വിദ്യയിലും കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനാൽ പ്രകൃതിയോട് അല്പം അകന്നു പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് പഴയ തലമുറയുടെ പ്രകൃതി സ്നേഹവും പുതിയ തലമുറയുടെ അറിവും ഒന്നിച്ചാൽ നമുക്ക് കൂടുതൽ പച്ചപ്പുള്ള ഒരു നാളെ സൃഷ്ടിക്കാം. ഒരു തെങ്ങ് നട്ടാൽ ഒരു മരം വളരും. ഒരു തലമുറ പ്രകൃതിയെ സ്നേഹിച്ചാൽ ഒരു നാട് വളരും. നന്ദി, നമസ്കാരം.
2: നമസ്കാരം, എൻ്റെ പേര് സേറാ ജോസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മരം ആൽമരമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വൃക്ഷങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളരുന്ന വായവേർ ഏരിയയിൽ റൂട്ട് മണ്ണിലെത്തി പുതിയ തണ്ടുകളായി മാറുന്നു. അതുകൊണ്ട് ഒരു ആൽമരം കാലക്രമേണ വളരെ വലിയ പ്രദേശത്തേക്ക് വ്യാപിക്കും. ഇതിന് 100 വർഷങ്ങൾ ജീവിക്കാൻ കഴിയും. പക്ഷികൾക്കും ചെറു ജീവികൾക്കും ഇത് നല്ല ആവാസ വ്യവസ്ഥ നൽകുന്നു. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽമരത്തിൻ്റെ തണലിൽ ഗ്രാമങ്ങളിൽ ആളുകൾ ഒത്തുകൂടുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗത സംസ്കാരവും ഇന്ത്യയിൽ കാണാം. ഇന്ത്യയുടെ സംസ്കാരത്തിലും പുരാണങ്ങളിലും ആൽമരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. പല സ്ഥാനങ്ങളിലും ഇത് വിശുദ്ധ വൃക്ഷമായി കാണപ്പെടുന്നു. വായു ശുദ്ധീകരണത്തിലും ആൽമര പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിൽ ആൽമരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഞാൻ പരിസ്ഥിതി ദിനമായി അനുയോജ്യപ്പെട്ട ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്.

0: ശരീരം നദിയെ കുരുതി കൊടുക്കരുതേ, മണലീനായി വിൽക്കരുതേ. അവദേവൻ തന്ന വരദാനം കടലാസഞ്ചികളനുയോജ്യം, വെള്ളം പാഴായി കളയരുതേ. വെള്ളം ജീവനാധാരം.
1: എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺസ് യു പി സ്കൂളിലെ എൽ പി യു പി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം.

0: പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി പ്രവർത്തിക്കാം, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാം. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുമുല്ലവാരം സെന്റ് ജോൺ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ആശയം അവതരണം ആതിര, ശ്രീലക്ഷ്മി, പാർവതി. സാങ്കേതിക സഹായം ആദർശ്, അജയ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകൂട്ടരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് തേനീച്ച ചോദിച്ച വരത്തിയെ കുറിച്ചുള്ള ഒരു കഥ കേൾക്കാം, കേട്ടോളൂ. പണ്ട്, അതായത് പണ്ട് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലത്ത് നടന്ന ഒരു കഥയാണിത്. കുറേ തേനീച്ചകൾ രാവും പകലും അധ്വാനിച്ച് കുറേ തേൻ സംഭരിച്ചു വച്ചു. കൂട്ടിൽ നിറയെ തേൻ നിറച്ച അറകളായി. അപ്പോൾ ഒരു തേനീച്ചക്കൂട്ടിലെ ഒരു തേനീച്ചയ്ക്ക് തോന്നി, എനിക്ക് സ്വർഗം വരെ ഒന്ന് പോവണം, അവിടെ ചെന്ന് ദൈവത്തെ ഒന്ന് കാണണം, പിന്നെയോ സ്വന്തം ഗുരുവിനെ ഒന്ന് കാണണം, പിന്നെയോ മാതാപിതാക്കളെയും കാണണം. അപ്പോ ആരൊക്കെയാണ്? ദൈവത്തെ കാണണം, ഗുരുവിനെ കാണണം, മാതാവിനെ കാണണം, പിതാവിനെ കാണണം. പക്ഷേ ഇവരെയൊക്കെ കാണാൻ പോകുമ്പോഴേ വെറും കൈയോടെ എങ്ങനെയാ പോകുന്നത്? അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോ ഉള്ളത് തേനാണല്ലോ, അപ്പൊ ഒരു കൂടം തേനുമായിട്ടങ്ങ് പോയാലോ എന്ന് കരുതി ഒരു കൂടം തേനും കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നിട്ട് ദൈവത്തിന് ആ തേൻകുടം കാഴ്ചവെച്ചു. ദൈവത്തിനോ ഇത് കണ്ടപ്പോ വളരെ സന്തോഷമായി. ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം, ഞാൻ അത് നിനക്ക് തന്നിരിക്കും. കാരണം നീ എന്നെ സംപ്രീതനാക്കിയിരിക്കുകയാണ്. നിന്റെ ഈ തേൻകുടം എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ട് ആവശ്യപ്പെട്ടോളൂ. ഇത് കേട്ട ഉടനെ തേനീച്ച എന്താണെന്നോ ആവശ്യപ്പെട്ടത്. താൻ ശേഖരിക്കുന്ന തേനെടുക്കാൻ വരുന്നവരെ കുത്താൻ വേണ്ടി ഒരു കൊമ്പ് തരണം, ഇതാണ് ദൈവത്തിനോട് ആ തേനീച്ച ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഒറ്റ കുത്തിന് തന്നെ അയാളെ കൊല്ലാനും കഴിയണം. നോക്കണേ. പക്ഷേ ഇത് കേട്ടപ്പോ ദൈവത്തിന് വലിയ മനപ്രയാസം തോന്നി. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും നന്മ മാത്രം വിളയാടണം. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ. ഇത്രയ്ക്ക് മധുരമുള്ള തേൻ ശേഖരിക്കുന്ന ഈ തേനീച്ചയുടെ മനസ്സിൽ ക്രൂര ചിന്തയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു കൊമ്പ് തരാം, കുത്തേറ്റാൽ മരിക്കുകയും ചെയ്യും. പക്ഷേ കൊള്ളുന്നവനല്ല, മറിച്ച് കുത്തുന്ന നീ ആയിരിക്കും മരിക്കുക. ഇത് നീ ഓർമ്മയിൽ വെച്ചോളണം. അപ്പോ എന്താണ് ദൈവം പറഞ്ഞത്? അതായത് കുത്തു കൊള്ളുന്നവൻ മരിക്കത്തില്ല, കുത്തുന്ന ഈ തേനീച്ച ചാവും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതായിരിക്കാം അല്ലേ. സാധാരണ ഒരാളെ തേനീച്ച കുത്തുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഉടനെ എല്ലാവരും കൂടെ ഓടി വന്ന് തീയിടും അല്ലേ. തീയിട്ട് ആ പുകയും ചൂടുമൊക്കെ കൊണ്ട് തേനീച്ച അങ്ങ് ചാവും. അപ്പോ നല്ല മധുരം തരുന്ന ആ തേനീച്ചയുടെ മനസ്സിലും ദുഷ്ടചിന്തയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. കഥ ഇന്ന് ഇവിടെ നിർത്തട്ടെ. ആ നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഞങ്ങൾ സമാഗമത്തിലൂടെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമി ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലഡാക്കിലും കാശ്മീരിന്റെ നിയന്ത്രണ രേഖയിലുമൊക്കെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവാണ്. ഒപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ അനലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ.
1: നമസ്കാരം മാഡം. താങ്ക് യു വെരി മച്ച് എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.
0: ഓക്കെ, സാറിനെ കുറിച്ച് ആദ്യം നമുക്ക്, സമാഗമത്തിലൂടെ നിരവധി പ്രതിഭകളാണ്, ഈ ഒരു കൊല്ലത്തിന്റെ തന്നെ നിരവധി വ്യക്തികളെയും സമാഗമത്തിലൂടെ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സാറിന് പറയാനുള്ളത് വ്യത്യസ്തമായ നിരവധി അനുഭവങ്ങളാണ്. അപ്പം ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് മുന്നേ സാറിന്റെ ജന്മനാട് എവിടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയൂ.
1: മാം, ഞാൻ ജനിച്ചത് കൊല്ലത്ത് തന്നെയാണ്, കൊട്ടിയത്താണ് ടു ബി പ്രിസൈസ്. എന്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അദ്ദേഹം 37 വർഷം സർവീസ് എയർഫോഴ്സിൽ ചെയ്തിരുന്നു. അപ്പം ജനിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ കുറച്ച് പഠനം ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ചെയ്തത്. അന്ന് മൗണ്ട് കാർമലിലും 1-2 ക്ലാസ്, പിന്നെ 3rd-4th ഇൻഫന്റ് ജീസസിൽ, അങ്ങനെ 4th ക്ലാസ് വരെ ഇൻഫന്റ് ജീസസിൽ തങ്കശ്ശേരിയിൽ പഠിക്കുകയും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കാരണം ആ സ്കൂൾ അത്രമാത്രം നല്ലൊരു സ്കൂളും ഇന്നും അത് പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സ്കൂളാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു അഭിമാനമായിട്ട് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിലും പിന്നീട് വെസ്റ്റ് ബംഗാളിലും ഒക്കെ പോയി. തിരിച്ച് ട്രിവാൻഡ്രത്തെ പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ

0: വിദ്യാലയിലാണ് പഠിച്ചത്. പിന്നെ എൻ്റെ 12th ചെയ്തത് കേന്ദ്ര വിദ്യാലയ പട്ടം തിരുവനന്തപുരത്തു നിന്നാണ്. അവിടുന്ന് ഞാൻ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc Physics ചെയ്തു. BSc Physics കഴിഞ്ഞിട്ടാണ് ഞാൻ UPSC എക്സാം എഴുതി കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് കിട്ടുകയും ഞാൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ദേഹ്റാദൂണിൽ ട്രെയിനിങ്ങിൽ പോവുകയാണ് ചെയ്തത്.
1: ചെറുതിലെ ഒരു ആ ഒരു ഡിഫൻസിന്റെ പശ്ചാത്തലം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, അച്ഛൻ അതിലായിരുന്നല്ലോ. അപ്പം കോളേജ് ജീവിതം കഴിഞ്ഞു, തികച്ചും സയൻസിൽ നിന്ന് പിന്നീട് ആർമി സ്കൂളിലേക്കാണ് പോയത്. അപ്പം ഈ കോളേജ് ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ അറിഞ്ഞപ്പം സാറിന് ചെറുതിലെ ഉള്ളിൽ ആർമി മോഹം ഇങ്ങനെ പോകണം എന്നായിരുന്നോ പ്ലാൻ ചെയ്തിരുന്നത്?
0: മാഡം, എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതൊക്കെ കണ്ടതും കൂടുതലും ഞാനിപ്പം LKG UKG സത്യം പറഞ്ഞാൽ അംബാല കണ്ടോൺമെന്റ് അവിടെ എയർഫോഴ്സിൻ്റെ ആയിരുന്നു. അപ്പം ആ രീതിയിൽ എൻ്റെ ഒരു നല്ലൊരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത് എയർഫോഴ്സിൻ്റെ കണ്ടോൺമെന്റ്സിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ ഈ പ്ലെയിനുകൾ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ പോകുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം എൻ്റെ ആദ്യത്തെയും ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ളൊരു മോഹം എന്ന് പറഞ്ഞാൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഞാൻ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ഗ്രാജുവേഷൻ സമയത്ത് NCC എയർവിങ് ട്രിവാൻഡ്രത്തുള്ള അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തിരുന്നു. NCC സി സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പോയി എയർഫോഴ്സിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എയർഫോഴ്സിലേക്ക് പൈലറ്റ് അല്ലെങ്കിൽ എനിക്ക് എയർഫോഴ്സ് വേണ്ട എന്നുള്ള നിലയിലായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എഴുതിയതും ആർമിയിലേക്കുള്ളൊരു ക്ഷണം വന്നത്. അപ്പം അങ്ങനെ എന്തായാലും യൂണിഫോം ഒരു പാഷനായിട്ട് തന്നെ ആയിരുന്നു എൻ്റെത്. അപ്പം ഓൾദോ ഞാൻ എയർഫോഴ്സിലേക്കായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഞാൻ പിന്നീട് പോയത് ആർമിയിലേക്കാണ്. ആർമിയിലും ഒരു ഫൈറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞാൻ ഇൻഫൻട്രി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനകത്ത് രാജ്പൂത്ത് അല്ലെങ്കിൽ ഇവിടെ രജപത് എന്ന് പറയുന്ന ആ റെജിമെന്റ് തന്നെയായിരുന്നു. 14 രാജ്പൂത്തിലായിരുന്നു എനിക്ക് കമ്മീഷൻ കിട്ടിയത്. ആ റെജിമെന്റ് തന്നെയാണ് പിന്നീട് ഞാൻ കമാൻഡിങ് ഓഫീസറായി മാറുകയും ചെയ്തത്.
1: അങ്ങനെ ചെറുതിലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് അത് പരിഭവപ്പെടുത്തി ഉള്ളിൻ്റെ ഉള്ളിലെ ആ മോഹങ്ങളൊക്കെ ഇങ്ങനെ പരിഭവപ്പെടുത്തി വന്ന ഒരു ട്രാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റർ പൈലറ്റിലേക്ക് പോകാത്തത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ഒരുപാട് അറിവുകൾ തന്ന നല്ലൊരു സിവിലിയൻ അങ്ങനെയായി നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ നമുക്ക് സാറിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിയത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ്
0: തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ ഈ തോൽവികളിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം എനിക്ക് ഈ ചെറുതിലേക്ക് കിട്ടിയ കുറേ തിരിച്ചടികൾ തന്നെയാണ്. അപ്പം നമ്മൾ ആഗ്രഹിച്ച് അത് കിട്ടിയില്ല. അപ്പം അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, അതായത് ഞാൻ ഫൈറ്റർ പൈലറ്റ് ആയില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ദൈവം എങ്ങനെയാണ് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചത്, ആ രീതിയിൽ ഈ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു ഇൻഫൻട്രി ഓഫീസർ ആവുക, അതും എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. അതായത് ജമ്മു കശ്മീരിൽ ഏകദേശം ഒരു 8 മൂന്ന് 10 ആയിട്ട് രാഷ്ട്രീയ റൈഫിൾസിലും അല്ലാതെയും പിന്നെ നോർത്ത് ഈസ്റ്റില് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ മിലിറ്ററി ഒബ്സർവർ ആയിട്ട് പോവുക, പിന്നെ സ്വന്തം ബറ്റാലിയൻ ലഡാക്കിൽ കമാൻഡ് ചെയ്യുക, ഇതെല്ലാം പറ്റിയത് ഞാൻ ഇന്ത്യൻ ആർമിയിൽ വന്നുകൊണ്ടാണ്.
1: സാറിനോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അഭിമാനകരമായ ഒരു ഫയർ ഡിഫൻസ് മാനേജ്മെന്റിലേക്ക് 2 സാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അതാണ് നമുക്ക് ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ വെച്ചിരുന്നത്. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിലെ നമുക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ, അതിൻ്റെ അറിവുകളൊക്കെ ഇങ്ങനെ വരുന്ന തലമുറയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സമാഗമത്തിലൂടെ ഇരുന്ന് നമുക്കൊക്കെ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയൂ
0: മാഡം. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ പലരും വിചാരിക്കും ഈ പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിത്തമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ടൊക്കെ പറയാറുന്നു പഠിക്കാൻ പറ്റാത്ത ഒരു പട്ടാളത്തിൽ പോയി ജോയിൻ ചെയ്യുന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലം അല്ലെങ്കിൽ പണ്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഠിത്തം ഉള്ള ഒരു കാര്യമാണ് ഈ മിലിറ്ററി എന്ന് പറഞ്ഞു. കാരണം അവിടെ എല്ലാ നമ്മുടെ ടാക്ടിക്സും നമ്മൾ വെപ്പനെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നു അത്രമാത്രം. അപ്പം ഞാൻ ആക്ച്വലി പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പുറത്ത് ഫിസിക്സിൽ പഠിച്ചതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അകത്ത് അവിടെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കോഴ്സുകളും ചെയ്യുകയും ആ കോഴ്സസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പം നമ്മൾ പിന്നെ നമ്മളെ ഒരു 10-15 സർവീസ് അതിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ ബേസിലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഡിഫൻസ് മാനേജ്മെൻറ് കോഴ്സിലൊക്കെ പേര് വരിക. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ അടുത്ത പ്രൊമോഷന് വേണ്ടി യോഗ്യത ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിലാണ് അത് കാണുന്നത്. പക്ഷെ ഞാൻ ഇതെല്ലാം ആണെങ്കിലും എൻ്റെ ഒരു 20 വർഷം സർവീസ് കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിൽ വരണമെന്നും നാട്ടിൽ എനിക്ക് കുറച്ച് സോഷ്യൽ സർവീസ് എന്നുള്ള നിലയിൽ ചെയ്യണമെന്നും എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് ഈ നാടിന് വേണ്ടി, കൊല്ലത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു ഞാനന്ന് വന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അത് ഡെഫിനറ്റ്ലി പുറത്ത് വന്നപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ധാരാളം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മളെ ഒരു നോളജ് എന്ത് ചെറിയൊരു നോളജ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അതൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നിമിത്തമായെന്നാണ് ഞാൻ പറയുന്നത്.
1: അതെ അതെ, നമുക്ക് സർ ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അത്തരം ഒരു അനലിസ്റ്റ് കൂടിയാണ് സർ. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് സാറിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മോട്. അപ്പം നമുക്ക് ആദ്യം ഞാനിങ്ങനെ കത്ത് സൂക്ഷിച്ചു വെച്ചൊരു കാര്യമാണ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നിർത്തില്ലാതെ പറയാൻ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്നാലും നമുക്ക് അതൊന്ന് കേൾക്കാം.
0: എന്റെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട എന്ന് ഞാൻ കാണുന്നത്, ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ബറ്റാലിയനിലേക്ക് പോകും. ഓരോ ഓഫീസറിന് ട്രെയിനിങ് കഴിയുമ്പോൾ അവരവരുടെ ബറ്റാലിയൻ അലോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ബറ്റാലിയനാണ് എനിക്ക് 14 രാജ്പൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു 15-16 വർഷം നമ്മൾ ലെഫ്റ്റനന്റ് ആയിട്ട് കയറി, പിന്നെ ക്യാപ്റ്റനായി, പിന്നെ മേജറായി, പിന്നെ ലെഫ്റ്റനന്റ് കേണലായി. ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആ റാങ്കാണ് ലെഫ്റ്റനന്റ് കേണലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കേണൽ എന്നുള്ള, അതായത് കേണൽ ഒരൊറ്റ കേണലെ അതിനകത്ത് ആ ബറ്റാലിയനിൽ കാണും. ആ കേണലാണ് ആക്ച്വലി അതിൻ്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം 14 ജൂൺ 2014 എനിക്ക് ഒന്ന് പ്രൈം മിനിസ്റ്റർ മോദിജി അന്ന് 2014 ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെയാണ്, ഏകദേശം അതേ പീരീഡിലാണ് ഞാനും സി കമാൻഡിങ് ഓഫീസർ ആവുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭഗവാന്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളത് അത് ഞാൻ ആ ഒരു കമാൻഡിങ് ഓഫീസർ ആവും. കാരണം കമാൻഡിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കീഴിൽ ഏകദേശം ഒരു 800+ ജവാന്മാരുണ്ട്. അവരുടെ എല്ലാ കാര്യവും നമ്മൾ അവരുടെ എന്താ പറഞ്ഞാൽ ജീവൻ പോലും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന നമ്മുടെ ഡിസിഷനിലാണ്. അവരുടെ വെൽഫെയർ, അവർക്ക് വേണ്ടിയുള്ള നന്മകൾ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു 3 വർഷത്തിനടുപ്പിച്ചുള്ള ഒരു പീരീഡ് ആയിരുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചോളം ഈ ആർമിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള. അതല്ലാതെ ധാരാളം ഓപ്പറേഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനിന്റെ ബോർഡർ ആയിട്ട് ഊരി പോലത്തെ സ്ഥലത്ത്, ഊരി സിനിമ ഒക്കെ നിങ്ങൾ കണ്ടാണ്, ആ സ്ഥലത്ത് ഞാനവിടെ അവിടെ സെർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനിന്റെ നമ്മൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. 50 മീറ്റർ ദൂരെ അവരുടെ ബങ്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപായിട്ട് കുപ്വാഡയിൽ അവിടെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ഗാത്തക് പ്ലട്ടൂണിന്റെ കമാൻഡറായിരുന്നു ഞാൻ. അപ്പൊ എന്റെ സ്വന്തം ബോയ്സ് ജവാന്മാർ ഞങ്ങൾ ഓപ്പറേഷനിൽ പോയി. ഞങ്ങളുടെ ബറ്റാലിയൻ അന്ന് ഏകദേശം 70 മുകളിലുള്ള ഭീകരവാദികളെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തിരുന്നു. അതിനകത്തൊരു വില നമ്മളും കൊടുക്കേണ്ടി വന്നു. എൻ്റെ കൂടെയുള്ള വേറെ ഓഫീസറും കോസ്മേറ്റ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് നവനീത് എന്ന് പറഞ്ഞ നവനീത് റായ്, അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ജവാൻസ്, അവരും അവിടെ എൻ്റെ സ്വന്തം ബറ്റാലിയനിൽ അവരവിടെ ഏറ്റവും അവരുടെ ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഫാക്ടേഴ്സാണ്. ഇതുപോലെ തന്നെ പിന്നീട് രാഷ്ട്രീയ റൈഫിൾസിൽ ചെന്നപ്പം ഞാൻ അവിടുത്തെ സെക്ടർ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അത് ഈ അമർനാഥ് യാത്രയുടെ ഓവറോൾ ഇൻചാർജ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമർനാഥ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് അമർനാഥ് ഗുഹയിൽ പോയി തൊഴുവാനും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യവും കിട്ടി. അതിൻ്റെ സെക്യൂരിറ്റി, അപ്പോൾ അതിൻ്റെ ആത്മീയതയിലും കൂടെ ഒരു ഇതായിട്ട്. ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും, മാഡം, നോർത്ത് ഈസ്റ്റിലും അസാമിലും അരുണാചൽ പ്രദേശിലും അവിടെയൊക്കെ സർവീസ് ചെയ്യാനും അവിടുത്തെ സാധാരണക്കാർ ആളുകളുടെ ഓരോ വിഷയത്തിലും നമുക്ക് ഇടപെടാനുള്ള ഒരു ചാൻസ് കിട്ടി. കാരണം അവിടെയൊക്കെ വളരെ പാവപ്പെട്ട എന്താ പറഞ്ഞ ട്രൈബൽ ആളുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ അവരുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റി. കാരണം നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലീവിന് വരുമ്പോൾ അവർ കുറേ തേയില ഒക്കെ കൊണ്ടുതരും. കാരണം തേയിലത്തോട്ടമാണ്, അപ്പോൾ നമുക്ക് വേണ്ടി അവർക്ക് വേറെ ഒന്നും ഇല്ല. അപ്പോൾ തേയില നമുക്ക് നാട്ടിൽ വരുമ്പോൾ തേയില ഇതിനായിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ നമ്മളൊക്കെ തിരിച്ച് അവിടുന്ന് പോസ്റ്റിംഗ് പോകുന്ന സമയത്ത് അവരൊക്കെ വന്നിട്ട് പോകരുത് എന്നൊക്കെ, അതൊക്കെ എന്നെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നൊരു. അപ്പം അതുപോലെ തന്നെ ഞാൻ ആർമിയിൽ തന്നെ ഉണ്ടായിട്ടാണ് ആഫ്രിക്കയിൽ പോകാൻ പറ്റിയത്, കോങ്കോയിൽ. അപ്പോൾ അവിടെയും വലിയൊരു സംഘർഷാവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അതായത് മിലിറ്ററി പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇന്ത്യയെ പ്രതിനിധിച്ചാണ് അവിടെ പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു കുറച്ച് ഓഫീസേഴ്സ് മാത്രമാണ് മിലിറ്ററി ഒബ്സർവേഴ്സ് ആയിട്ട് പോകുന്നത്. യുണൈറ്റഡ് നേഷൻ ഡെപ്യൂട്ടേഷനിലാണ് പോകുന്നത് ഒരു വർഷം. അവിടെയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാകിസ്ഥാനിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ്, എല്ലാ UK-യുടെ എല്ലാ രാജ്യത്തിൻ്റെയും ഓഫീസേഴ്സിൻ്റെ കൂടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് നിൽക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ. നമ്മൾ വളരെ പ്രൊഫഷണൽ ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ ബറ്റാലിയന് കമാൻഡിങ് ഓഫീസറായിട്ട് നിൽക്കുന്നതാണ് ഞാൻ എക്കാലവും ദൈവത്തിനോട് നന്ദി പറയുന്നു.
1: നന്ദി പറയുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വാക്കുകളല്ല, നമുക്ക് ഒരു ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ നമ്മളിലൊക്കെ അത്ഭുതങ്ങൾ ഉണർത്തുന്ന നമുക്കറിയാത്ത ഒരുപാട് മേഖലകൾ, ഡിഫൻസിന്റെ കുറേ അനുഭവങ്ങളൊക്കെയാണ്. നമുക്ക് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ പട്ടാളക്കാരുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. കാരണം കൂടെയുള്ള ഓരോ മഞ്ഞു മലകൾ താണ്ടി, എത്രയോ കാതങ്ങൾ താണ്ടി നമ്മുടെ രാജ്യ സുരക്ഷയ്ക്കായി ഇവർ ഇങ്ങനെ കാതോർത്തിരിക്കുന്നു, അവരുടെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്ന ആ നിമിഷങ്ങൾ, അതിനിടയിൽ ഉണ്ടാകുന്ന

മാനുഷിക ബന്ധങ്ങള്, ചില ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ കണ്ട് മനസ്സ് മനോവീര്യം തകരാതെ അത് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഇത്തരം പട്ടാളക്കാരുടെ കുറേയധികം, അതും ആർമി ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം, പരിമിതമായ സാഹചര്യങ്ങള്, ചിലപ്പം നമ്മുടെ കാലാവസ്ഥ അനുകൂലമായിരിക്കില്ല, അതിനിടയിലൊക്കെ തന്നെ ഇത്രയധികം ജീവനുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. നമുക്ക് ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കേണൽ എസ് ഡിന്നി സാറാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി ഓഫീസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല പരിചയപ്പെടുത്തലിൻ്റെ. കാരണം നമ്മുടെ എല്ലാ ചാനൽ ചർച്ചകളിലും ഇന്ന് നമുക്കേറെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീ കേണൽ എസ് ഡിന്നി സാർ. അദ്ദേഹം ഇങ്ങനെ അനുഭവങ്ങൾ നിർത്തില്ലാതെ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം. സാർ, കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, നേതൃത്വവും പ്രവർത്തന പരിചയവും ഒക്കെ അതൊക്കെ ഉണ്ട്, എന്നാലും ചിലയിടത്തു നിന്ന് കിട്ടുന്ന പരിമിതമായ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ ഓഫീസറാണ്. അപ്പം മാതൃരാജ്യത്തെയും പ്രൊട്ടക്ട് ചെയ്യണം, കൂടെയുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ചെറിയ ആൾക്കാരല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, അതിനെ കുറിച്ചൊക്കെ പറയൂ.
2: തീർച്ചയായിട്ടും മാം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ അവരെ ഓഫീസർ എന്നുള്ള നിയമനം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്, ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രാപ്തിയാക്കുക എന്നുള്ളത്. ട്രെയിനിങ്ങിലൂടെയും അവരുടെ അങ്ങനത്തുള്ള സൈക്കോളജി ടെസ്റ്റും മറ്റു ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു രീതിയിലേക്ക് വന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പം നമ്മളിലുള്ള വിശ്വാസം നമ്മൾ സബോർഡിനേറ്റ്സിൽ കാണണം. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബറ്റാലിയനുടെ കമാൻഡർ ആണെങ്കിൽ 1000 ആളുകൾ, 800+ എല്ലാം കൂടെ ചേർത്ത് 1000 ജവാന്മാരുടെ വിശ്വാസമാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കും. അപ്പം അത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ ലഡാക്കിലാണ്. ലഡാക്കിൽ ഏറ്റവും എന്താ പറഞ്ഞ വളരെ പാട് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പാങ്കോങ്സോ ഒക്കെ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നോർത്ത് പാങ്കോങ്സോലൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം പോകും. പക്ഷേ അന്ന് അവിടെയൊക്കെ നല്ല സംഘർഷമുള്ള സമയമാണ്. അപ്പോൾ അവിടെ ഈ 16,000 അപ്പോൾ അവിടെ ഓക്സിജൻ്റെ പ്രോബ്ലം ഉണ്ട്, മറ്റ് പല ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. എപ്പോൾ വേണമെങ്കിലും ഒരാൾ കൊലാപ്സ് ആവുന്നുള്ള രീതിയിലാണ്. കാരണം ഓക്സിജൻ ഉള്ളി 50% അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പെട്ടെന്ന് ഓടാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും പറ്റത്തില്ല. ഭയങ്കരമായിട്ട് നമ്മളെല്ലാ ബോഡി ഫുൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചേഴ്സ് -30, -35 degrees ഒക്കെ വരെ പോകും. അതിനോട് വിൻഡ് ഉണ്ടെങ്കിൽ അത് അത് ഇനിയും കുറയും. അപ്പൊ ടെമ്പറേച്ചേഴ്സ് ലോ ആണ്, ഓക്സിജൻ ഇല്ല, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പം ഇത് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിലേക്ക് വണ്ടികളിൽ തന്നെ വരണമെങ്കിൽ ഏകദേശം 5-6 hours എടുക്കും. അതായത് ഞാൻ എന്റെ ബറ്റാലിയനിൽ 6 posts ഉണ്ട്. ആ 6 posts ഒരു പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏകദേശം ചിലപ്പോൾ 5-6 hours എടുക്കും. അത് റോഡൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് വൈകുന്നേരം ചിലപ്പോൾ അവിടുന്ന് കോള് വരും, സർ ഒരാൾക്ക് വയ്യ, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണെങ്കിൽ പിന്നീട് അവരെ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെയ്യണം. അപ്പം പകൽ സമയമാണെങ്കിൽ, രാവിലെ ആണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റേഴ്സ് വിടാം. അത് ഹെലികോപ്റ്റേഴ്സ് ഈ ക്ലൗഡ്സ് ഒന്നും ഇല്ല എങ്കിൽ അവർ പോയി പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും. ക്ലൗഡ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രാവിലെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വൈകിട്ടാണ് ഇങ്ങനത്തെ റിപ്പോർട്ട് വരുന്നെങ്കിൽ ഇനി എൻ്റെ ഡിസിഷനാണ് ഞാൻ ഇത് രാത്രി ഇവാക്വേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഞാനത് ഡിസിഷൻ എടുക്കുകയാണ്, ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഒരു 10 കൂടെ ഈ വണ്ടിയിൽ വരണം. അപ്പോൾ ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ റോഡ് ഭയങ്കര ചില സ്ഥലത്ത് നല്ല സ്ലോപ്പുള്ള സ്ഥലമാണ്, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചില വണ്ടി താഴോട്ട് പോകും. അപ്പോൾ രാത്രി പക്ഷേ അയാൾ അദ്ദേഹത്തിന് ഇവാക്വേറ്റ് ചെല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വരെ സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ടൈമിലാണ് നേരത്തെ മാഡത്തിൻ്റെ ചോദ്യം, നമ്മൾ ഡിസിഷൻ ഒരാളുടെ ജീവൻ്റെ നമ്മളൊരു ഡിസിഷൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുത്ത് ഒക്കെ ഇവാക്വേറ്റ് ചെയ്യൂ, ഈ 10 പോവുകയാണ്, പക്ഷേ രാത്രിയാണ്, ഒരു മിസ്റ്റേക്ക് പറ്റി വണ്ടി താഴെ പോയി. അപ്പോൾ 10 പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഇനി അഥവാ നമ്മൾ എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഡിസിഷൻ്റെ കൂടെ തന്നെ ഞാൻ അതാ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈനികരിൽ കൂടുതൽ ആളുകളും വളരെ ഭക്തിയും വളരെ ദൈവത്തിന്, കാരണം നമ്മൾ അത്രയും അടുത്ത് അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധിക്കപ്പുറം മനുഷ്യനൊന്നും അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവിടെ ഏതോ അദൃശ്യമായിട്ടുള്ള ശക്തി, അത് ഏത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ലഡാക്കിൽ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ലാമമാരുടെ പ്രാർത്ഥനകൾ പോലും ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അത് അവ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ വളരെ നല്ലൊരു ഇൻറ്റൻഷനോടെ എടുക്കുമ്പോൾ അത് 99% ശരിയാവാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്
1: ജീവിതത്തിലുണ്ട്. അപ്പം നമുക്ക് ഇത്രയും മനോവീര്യം കളയാതെ തന്നെ കൂടെയുള്ളവരെ സംരക്ഷിക്കുകയും വേണം. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു വൈറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അപകടകരമായ ആ മേഖലയിലൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അത് രാജ്യവിരുദ്ധമാകാൻ പാടില്ല. രാജ്യത്തോട് അത്രയും ജീവൻ ബലിയർപ്പിച്ചാണ് നമ്മളെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, രക്ഷപ്പെടുത്തിയ അനുഭവം ഒക്കെ തന്നെ. അപ്പം ഈ ഉയർന്ന സമ്മർദ്ദവും അപകടകരമായ സാഹചര്യവും ഒക്കെ ആയിട്ടാണ് ഈ ടീമിനെയൊക്കെ നയിക്കേണ്ടത്. കേണൽ എന്നാൽ ചെറിയൊരു പോസ്റ്റല്ല. അപ്പം ഇത്രയും ബറ്റാലിയൻസിൽ ഇത്രയും ജീവനുകളുടെ ഏക പ്രതീക്ഷ കേണൽ.

0: ാണ് അപ്പൊ അത്തരം ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെയുണ്ടോ പങ്കുവെക്കാനായിട്ട്? അങ്ങനെ ഒരു ടീമില് അപകടകരമായ അങ്ങനെ ഒരു ഘട്ടത്തില് ഒരു ഡിസിഷൻ എടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഒരു കാര്യം എനിക്ക് വളരെ എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ മാഡം, എന്റെ അണ്ടറിൽ, ഞാൻ എന്റെ സർവീസില് എനിക്ക് ഒരു ലൈഫ് പോലും ലൂസ് ചെയ്തിട്ടില്ല. അതായത് എന്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു ജവാൻ, ഞാനത് ആദ്യം കാത്തക് പ്ലട്ടൂൺ കമാൻഡർ ആയിരുന്നു. ഇപ്പം ചെറിയൊരു ടീമാണ്, ഒരു 20-25 പേരേ ഉള്ളൂ. ഞങ്ങൾ പല ഓപ്പറേഷൻസ് ചെയ്തിരുന്നു, പക്ഷെ എന്റെ കമാൻഡിൽ ഒരു ജവാൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കമ്പനി കമാൻഡർ ആയ സമയത്ത് ഊരിയിൽ ഇരുന്നപ്പോൾ ഏകദേശം 100 ആളുകളുണ്ട്. അന്നും നമുക്ക് ആരും ലൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ ബെറ്റാലിയൻ, ഇതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക്. അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ് അത് തന്നെയാണ്. ഞാൻ എന്നെ കാണുന്ന, അതായത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെ ഓപ്പറേഷനിൽ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടോ അത്രയും പേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സഹി സലാമത്ത് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ അതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവാർഡ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ഞാനത് മുൻപും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ 99-2000 കാലഘട്ടത്തിൽ കശ്മീരിലായിരുന്നു. അന്ന് ഞാൻ ഈ ഖാത്തക് പ്ലട്ടൂൺ കമാൻഡ്, അതായത് നമ്മുടെ കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു സെർച്ച് ഓപ്പറേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സെർച്ച് ഓപ്പറേഷൻ ഒരു മലയുടെ അവിടെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ ടെററിസ്റ്റ് ഒക്കെ ഉണ്ട് എന്നറിയാം. അന്നത്തെ കാലത്ത് ഈ ടെററിസ്റ്റുകൾ ഈ വയർലെസ് ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വോക്കി ടോക്കി പോലത്തെ. അപ്പോൾ അവരുടെ ഫ്രീക്വൻസിയിൽ ഞങ്ങൾ കയറി അവരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവരെന്തോ സംസാരിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കപ്പോൾ നമുക്കൊരു ഏരിയയിൽ ആ റേഞ്ച് അനുസരിച്ച് നമുക്കറിയാം ഇത്ര ഇത്ര ആളുകൾ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. മൊബൈൽ, ഇപ്പം മൊബൈൽ ടവർ വെച്ച് പറയുന്ന പോലെ അന്നത്തെ ആ ഫ്രീക്വൻസി വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ, കാരണം അതിന് 3-4 km റേഡിയസേ ഉള്ളൂ. അപ്പോൾ ആ റേഡിയസ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അവരടുത്തുണ്ടെന്നുള്ളത്.
0: അപ്പം ശത്രുക്കൾ,
1: ശത്രുക്കൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഭീകരവാദികൾ. അപ്പോൾ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇന്ന ഇന്ന, അതായത് ഇവിടുന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടല്ലോ, അപ്പം നമുക്കറിയാം ഇന്ന ഇന്ന ആളുകളാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം. ഓരോ സമയം അനുസരിച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് ഇന്റലിജൻസ് വെച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ആളുകൾ വന്നിട്ട്. അപ്പോൾ അവരുടെ ട്രാക്ക് ആ ഭാഗം, അതിനെ അവരുടെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്നപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ ഒരു മലയിൽ നിന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ജവാൻ, അദ്ദേഹം താഴെ പോയി, ഒരു 10-30 താഴെ പോയി. ആ 30 താഴെ പോയി. ഞങ്ങളെല്ലാം പിന്നെ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്ന്, പിടിച്ചെന്ന് വെച്ചാൽ പൊക്കി എടുത്തുകൊണ്ട് വന്നു. വളരെ പെട്ടെന്ന് തന്നെ താഴെ, നേരെ താഴെ കൊണ്ടുപോയി. താഴെ അവിടെ ഒരു ചെറിയ ഒരു കുടിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ കുടിലിൽ നിന്ന് ഒരു കട്ടിൽ നമുക്ക് അവരെന്ന് ബോറോ ചെയ്ത് അതിനകത്ത് വെച്ച് അപ്പോഴത്തേക്ക് മെസ്സേജ് പോയി. ഹെലികോപ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ വന്ന്, ഡോക്ടറൊക്കെ വന്ന്, ഒരു മലയാളി ഡോക്ടറായി നിന്ന്, ആ ഡോക്ടറിനെ അവരെ ഞങ്ങൾ ആ പയ്യനെ വിട്ടു. ആൻഡ് പിന്നീട് ആ പയ്യൻ ഓക്കെ ആയിരുന്നു, പക്ഷെ നല്ല സിവിയർ ഇഞ്ചറി ആയിരുന്നു, ഹെഡ് ഇഞ്ചറി ആയിരുന്നു. അപ്പോൾ അന്ന് ആക്ച്വലി പറഞ്ഞാൽ വളരെ സ്ലിം ചാൻസേ ഉള്ളായിരുന്നു സർവൈവ് ചെയ്യുന്നു, പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതേപോലത്തെ ഒരു റേഡിയോ സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത്, ഈ ഞാൻ പറഞ്ഞു നേരത്തെ ടെററിസ്റ്റ് എന്ന് പറയുന്ന അവർ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ പറയാം നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
0: കമ്മ്യൂണിക്കേറ്റ്
1: ചെയ്യാറുണ്ട് ഹിന്ദിയിൽ തന്നെ, കാരണം അവർ ഹിന്ദിയിൽ തന്നെയാണ്. അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, നിങ്ങൾ എന്താ ഇവിടെ എന്തിനാണ് ഇങ്ങനെ കടന്ന് ഇറങ്ങി നടക്കുന്നത്, ചിലവർ അസഭ്യ ഭാഷയൊക്കെ പറയും, പക്ഷെ ചിലവർ വളരെ ശാന്തമായിട്ട് ഞങ്ങൾ കേൾക്കും. അപ്പം ഞാനിങ്ങനെ, അപ്പം അവർക്കും അറിയാം ഇത് ഈ സംസാരിക്കുന്നത് ഇന്ന പോസ്റ്റിലെ കമാൻഡറാണെന്ന് അവർക്കും അറിയാം. അവർക്കും അറിയാം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സാബ് ബാക്കിയെല്ലാം കുഴപ്പമില്ല, ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് പയ്യൻ? അപ്പം പയ്യൻ പറഞ്ഞു അല്ല അന്ന് പിന്നെ ഞാൻ താഴെ വീണ പയ്യൻ. ഞാൻ പറഞ്ഞു ചോദിച്ചപ്പം നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ മേളിൽ ഇരിക്കുകയല്ലായിരുന്നു, നീ എവിടെ ഇരിക്കുകയായിരുന്നു? ഞാൻ പറഞ്ഞു സാറ് താഴെ വീണ, നിങ്ങളെ താഴെ വീണ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നീ എന്തുകൊണ്ട് ഫയർ ചെയ്തില്ല? എന്തിനാണ് ഫയർ ചെയ്യുന്നത് സാറ്? സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ആ പയ്യന് എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു പയ്യൻ കുഴപ്പമില്ല, ആ എന്തായാലും ദൈവത്തിന് അനുഗ്രഹമായി. ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
0: എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്.
1: അപ്പം നമ്മൾ എല്ലാ ഭീകരവാദികളും മനുഷ്യത്വം ഇല്ലാത്തവരല്ല എന്ന് പറയുന്നത്, അതായത് അന്ന് ചിലവര് അവര് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സൊന്നും ഈ തോക്കും ഇതൊന്നും ഇല്ല, അവർക്ക് തിരിച്ചു വരണം. പക്ഷെ അവർക്ക് ഭയം കാരണം അവർക്ക് തിരിച്ചു വരാനും വയ്യ. സൈന്യത്തിന് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരും ഇല്ലാതാക്കും, മറ്റവരും, അങ്ങനെയുള്ള ഒരു ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ആർമി കുറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു ഇതാണ്, അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫയർ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഫയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ഇതുപോലെ സംസാരിക്കാൻ ഞാൻ ഇല്ലായിരുന്നു. കാരണം അത് വളരെ ഓപ്പൺ ആയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ പോയിന്റഡ് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരുന്നത്. തൊട്ട് മേളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിയാണ്, പുള്ളിയുടെ കൂടെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആണെങ്കിൽ ഇല്ല, പുള്ളി ഒന്നും ചെയ്തില്ല, എല്ലാം കണ്ടോണ്ടിരുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു.
0: ഇങ്ങനെ എത്ര എത്ര കഥകൾ ഉണ്ടാകും പറയാൻ നമുക്ക്. അതാ ഞാൻ മുന്നേ പറഞ്ഞ ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ്. ജീവന്റെ ഒരു നേരിയ ഒരു നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ ഒരു നേരിയ കിരണം പതിച്ചിട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പം ഒരു പട്ടാളക്കാരന്റെ മനോവീര്യം അത് വളരെ വലുതാണ്. കാരണം 0 ഡിഗ്രി സെൽഷ്യസിൽ മഞ്ഞുമലകളിലാണ് അവര് ഇരിക്കുന്നത്.

0: നമുക്കൊന്നും ഒരുപക്ഷെ ഈ നാട്ടിൽ നമ്മളിരുന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇരുന്ന് ഒരുപാട് അഹങ്കാരമൊക്കെ പറയുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന അത്തരം പട്ടാളക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സാറ് വന്നിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയകരമായാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സാറിന്റെ യൂണിറ്റിന് എപ്പോഴും ഒരു സൗഹൃദം ഉണ്ടാകും യൂണിറ്റിൽ, അല്ലെ? നമ്മൾ തമ്മിലായാലും വീട്ടുകാര്യങ്ങള് ബാക്കി ഈച്ച് ആൻഡ് എവറി ന്യൂക്കൻ കോർണറിൽ ഓരോ വ്യക്തിയെ കുറിച്ചും സാറിന് അറിയായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ഒരു അനുഭവം ഒക്കെ എന്താണ്?
1: അത് അതാണ് ഏറ്റവും വലിയ ഈ ഒരു ഇൻഫൻട്രിയുടെ ഒരു ഒരു പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഞാൻ ഏത് ബറ്റാലിയനിലും ജോയിൻ ചെയ്യുന്നു, ഞാൻ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഓഫീസർ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്, ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ജവാന്മാരും അവിടെ വരും അതേപോലെ തന്നെ സിപ്പായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് വളരുന്നത്. അപ്പം ഞാൻ പിന്നെ ക്യാപ്റ്റനാവും, അവർ അടുത്ത റാങ്ക്, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആകുമ്പോൾ എന്റെ കൂടെ കളിച്ച് ഫുട്ബോൾ കളിച്ച് അവിടെ വോളിബോൾ കളിച്ച് എന്നാ ചിലപ്പോൾ ഫുട്ബോളിൽ തള്ളിയിട്ട ആളുകളൊക്കെ തന്നെ ആയിരിക്കും എന്റെ കൂടെ ഇത് വരുന്നത്. അപ്പം അവരുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ് ഒരുമിച്ച് ചെയ്യും, എന്താ പറഞ്ഞ ഗെയിംസ് ഒരുമിച്ച് കളിക്കും, പിന്നെ എവിടെയെങ്കിലും മൂവ് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞാനിപ്പോൾ പോസ്റ്റിംഗ് പോയാലും തിരിച്ച് വീണ്ടും അതേ യൂണിറ്റിൽ വരുന്നത്. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ ജവാന്മാർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഇദ്ദേഹം ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഏത് കാര്യത്തിൽ അദ്ദേഹം ചൂടാവും, ഏത് കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറയത്തില്ല, അദ്ദേഹത്തിനടുത്ത് പോയാൽ ഏതൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കും ഒരാളുടെ മുഖം കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും എന്ത് പറ്റിയെന്ന്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം അവരൊന്നും പറയത്തില്ലെങ്കിൽ തന്നെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളൂ. കാരണം 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ വളരെ സൗകര്യമായിട്ട് ചോദിക്കുമ്പോൾ അവർ പറയും സാർ ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും, അത്രമാത്രമേ. അപ്പോൾ അതിൻ്റെ ഒരു നന്മ അല്ലെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഇന്നും ഞാനിപ്പോൾ റിട്ടയറായിട്ട് ഏകദേശം 6-7 വർഷമായി, ഇന്നും എൻ്റെ ബറ്റാലിയനിൽ നിന്ന് എന്നെ ആളുകൾ വിളിക്കാറുണ്ട്. റിട്ടയറായതും ഇപ്പോഴും സർവീസ് ചെയ്യുന്ന ആളുകൾ പണ്ടത്തെ കഥകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഒന്ന് വിളിക്കാൻ, ദിവാലി ആയാലും അല്ലെങ്കിലും ഒക്കെ വെറുതെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് സാർ എങ്ങനെയുണ്ട് എന്ന്. ആ ആത്മബന്ധമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീണ്ടും അടുത്ത ഒരു റിവാർഡ്. അപ്പം ആ ഒരു അങ്ങനത്തെ ഉള്ള ഒരു ഇമോഷണൽ കണക്ട്, അതായത് എൻ്റെ ജീവിതം കഴിഞ്ഞാലും എൻ്റെ ബറ്റാലിയനിലൂടെ എൻ്റെ ആ പേര് എൻ്റെ ആ ബന്ധം എപ്പോഴും കാണും. അതാണ് ഒരു ഇൻഫൻട്രി ബറ്റാലിയനും ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ആ ഒരു ടീം, അതൊരു ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചുള്ള എന്റെ കുടുംബത്തെക്കാട്ടി കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത് അവിടെ. അപ്പൊ എന്റെ കുടുംബത്തിനെ എന്റെ കുട്ടികളെ ഒക്കെ അവർക്ക് അത്രമാത്രം രീതിയിലാണ് അവരും കാണുന്നത്. നമ്മളും തിരിച്ച് അതേപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു ബന്ധമാണ് മാഡം.
0: നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോഴൊരു ജീവൻ ബലി അർപ്പിച്ച് ഓരോ നിമിഷവും ഇരിക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സർവ്വപക്ഷേ കേണലാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ഒരു സാധാരണ പട്ടാളക്കാരന് ജീവനും അദ്ദേഹത്തിന്റെ ജീവിതവും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം ഹയർ ഓഫീസേഴ്സിന്റെ അടുത്തുള്ള കുറേ കാര്യങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ടാകാം. ഇവരുടെ ജീവനും രക്ഷിക്കണം. അങ്ങനെ ചില അപര്യാപ്തമായ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ സാറിന് കടന്നു പോയിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ നമുക്ക് കൗതുകമുണർത്തുന്ന ഒരുപാട് കാര്യങ്ങളും സാറിന് പറയാറുണ്ടാകും. ഒരു സൈനികന്റെ സിവിലിയൻ അനുഭവം ഉണ്ടാകും. അതിന് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിന്റെ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അപര്യാപ്തമായ ചില പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കേൾക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇടവേളയ്ക്കും കൂടെ ഉള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കേട്ടിട്ട് തിരികെ വരാം.
1: ഞാന് വലിയൊരു കിഷോർ കുമാർ ഫാനാണ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ പൽ പൽ ദിൽ കെ പാസ് ഉള്ള ആ ഒരു പാട്ട് കേൾക്കാം.
0: നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ നമുക്ക് കേണൽ എസ് ബിന്നി സാറ് നിരവധി അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും അടുത്ത ആഴ്ചയിലെ സമാഗമത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ കേണൽ എസ് ബിന്നി സാറിന്റെ വാക്കുകൾ കേൾക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ രജനി ഗിരീഷ്.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിന്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: ഇപ്പോൾ ഒരു ആക്സിഡന്റ് കേസ് നിലവിലിരിക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്ത ആ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ കേസ് പിന്നെ തുടർന്ന് നടക്കുമോ അതോ ഡിസ്മിസ് ചെയ്യുമോ?
3: ഒരിക്കലും ഡിസ്മിസ് ചെയ്യത്തില്ല. കേസിൽ ഫയൽ ചെയ്തതിനു ശേഷം കേസ് നിലവിലിരിക്കുന്ന സമയത്ത്, അതായത് ഡ്യൂറിംഗ് പെൻഡിംഗ് ദ കേസ്, അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കക്ഷിചേരാം. സപ്പോസ് ഗ്രഹനാഥനാണ് അപകടം ഉണ്ടായത്, അയാളുടെ കാലൊടിഞ്ഞു, അദ്ദേഹം കോമ്പൻസേഷൻ വേണ്ടി കേസ് കൊടുത്തു, ആ കേസ് നിലവിലിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. മറ്റു കാരണത്താൽ, മറ്റസുഖം കൊണ്ടായിരിക്കാം മരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ മരിച്ചാലും അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിൽ അവകാശ കക്ഷിയിൽ നിന്ന് പറഞ്ഞ് കക്ഷി ചേർന്ന് കേസ് തുടർന്ന് നടത്താം.
2: സാറിപ്പോ പറഞ്ഞു ഈ കോമ്പൻസേഷൻ വിധിക്കുന്ന അതിൽ കോടതിയാണ്, അപ്പൊ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
3: കോമ്പൻസേഷൻ വിധിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. എല്ലാ കേസുകൾക്കും ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ടേബിളിലാണ് ഫയൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. അത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ടേബിളിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതെല്ലാം വിവരിക്കുന്ന ഒരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നുണ്ട് കോമ്പൻസേഷൻ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കണം, എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് എമൗണ്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നില്ല. ഒരാൾ മരിച്ചാൽ ഇത്ര കോമ്പൻസേഷൻ, ഒരാൾക്ക് പരിക്കുപറ്റി ഇത്ര കോമ്പൻസേഷൻ എന്ന് സാധാരണഗതി പറയുന്നില്ല. പറയുന്ന കേസുകളുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, സാധാരണങ്ങൾക്ക് അറിയേണ്ട. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. രണ്ടു തരം കേസുകളാണ് വരുന്നത്. വാഹന അപകടത്തിൽ പരിക്കുപറ്റുന്ന കേസുണ്ട്, വാഹന അപകടത്തിൽ മരിക്കുന്ന കേസുണ്ട്. പരിക്കുപറ്റുന്ന കേസാണെങ്കിൽ പരിക്കുപറ്റിയ ആൾ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കോടതി നോക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്, അദ്ദേഹത്തിന് അന്നത്തെ പ്രൊഫഷണൽ സ്റ്റാറ്റസ്, ജോലി ചെയ്യുന്ന ആളാണോ, പ്രൈവറ്റ് ജോലിയാണോ, സർക്കാർ ജോലിയാണോ, ബിസിനസ്സുകാരനാണോ, പിന്നെ പ്രൊഫഷണൽ ആണോ, എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വരുമാനം എത്രയാണ്. കാരണം ആ ജോലി, ആ അപകടം മൂലം അദ്ദേഹത്തിന് വരുമാനം നഷ്ടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വരുമാനം എത്രയാണ് തെളിയിക്കുക, വയസ്സ് എത്രയാണ് തെളിയിക്കുക. പിന്നെ ഉള്ളത് അതിലും പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി,

0: ഇഞ്ചറി കേസിൽ പരിക്ക് പറ്റിയാണല്ലോ പ്രധാനം. എന്തൊക്കെ പരിക്ക് പറ്റി? ഫ്രാക്ചർ ഉണ്ടോ, കൈയോ കാലോ ഒടിച്ചിട്ടുണ്ടോ, ഹെഡ് ഇഞ്ചറി ഉണ്ടോ, റിസ്റ്റ് ഫ്രാക്ചർ ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രധാന ഘടകങ്ങൾ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം എത്ര രൂപ മെഡിക്കൽ ബില്ലുകളായി, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇഞ്ചറി കേസ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രധാനപ്പെട്ട ഇഞ്ചുറിയുടെ ഗ്രാവിറ്റി, ഫ്രാക്ചർ ഉണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, ഇത്തരം കാര്യം നോക്കും. ഈ ഇഞ്ചുറി മുഖേന അദ്ദേഹത്തിന്റെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് പെർമനന്റ് ആയിട്ട് എന്നത്തേക്കുമായി അംഗവൈകല്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ ഒരു കാലൊടിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടായി, ആ ഫ്രാക്ചർ യുണൈറ്റഡ് ആയാൽ പോലും കാലിന് പഴയ സ്വാധീനം കിട്ടത്തില്ല. അപ്പൊ നേരത്തെ ഉള്ള സ്വാധീനത്തിന്റെ 5% കുറഞ്ഞു. ആ 5% പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോടതി നോക്കുന്ന, അങ്ങനെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് അന്ന് എത്ര വരുമാനം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഉണ്ടായി, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായി, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായാലും ബില്ല് കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ കോടതി അതിന് കോമ്പൻസേഷൻ ആ ഹെഡിൽ തന്നെ കൊടുക്കും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 എന്നാണ് കോമ്പൻസേഷന്റെ ആപ്ലിക്കേഷൻ അത് പറയുന്നത്. ഞങ്ങൾ വക്കീലന്മാരെ എഴുതി കൊടുക്കുമ്പോൾ പാർട്ട് 1 പറയുന്നത് ലോസ് ഓഫ് ഏണിങ്സ്, എത്ര നാള് ഈ അപകടം മൂലം ഏണിങ്സ് നഷ്ടപ്പെട്ടു. ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ചെലവ്. എക്സ്ട്രാ നറിഷ്മെന്റ്, ഈ ആക്സിഡന്റ് മുഖേന കൂടുതൽ പോഷകാഹാരം കഴിക്കേണ്ടി വന്നോ. മെഡിക്കൽ എക്സ്പെൻസസ്, കംപ്ലീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്. ഒരു ബൈസ്റ്റാൻഡറുടെയും കൂടെ സഹായത്തിലാണോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്, ബൈസ്റ്റാൻഡേർഡ് എക്സ്പെൻസ്. ഇതെല്ലാം പാർട്ട് 1. ഇനി പാർട്ട് 2 അദ്ദേഹത്തിന്റെ പെയിൻ ആൻഡ് സഫറിങ്, എത്രത്തോളം വേദന സഹിച്ചു, അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, അത് എത്ര ദിവസം കിടന്നെന്ന്, എന്ത് പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ കോമ്പൻസേഷൻ ഫോർ ഡിസബിലിറ്റി. ആ ഡിസബിലിറ്റിക്കാണ് ഞാൻ പറഞ്ഞത്, ഈ പരിക്ക് മൂലം എത്ര ശതമാനം പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടോ അതും കൂടെ പരിഗണിച്ചിട്ടാണ് കോടതി കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പം 10,000 മാസവരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് 10% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ 10,000 10% കുറവായിട്ട് ഏണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ കോടതി അതിന് കോമ്പൻസേഷൻ കൊടുക്കും. ഇതെല്ലാം കൂടാതെ ഒരു പരിക്ക് പറ്റിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയെങ്കിലും അദ്ദേഹത്തിന്റെ മെയ് വഴക്കം പണ്ടതുപോലെ വരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്ലഷർ ഓഫ് ലൈഫ് കുറഞ്ഞെങ്കിൽ അതിനും കോമ്പൻസേഷൻ കൊടുക്കാം. അപ്പൊ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല എങ്കിൽ പോലും ഈ കാര്യങ്ങളാണ് ചോദ്യം ചോദിച്ചാൽ എന്തൊക്കെ പരിഗണിക്കും, എന്തൊക്കെയാണ് മാനദണ്ഡമെന്നാണ്. അപ്പൊ മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ, 1, പരിക്ക് പറ്റിയയാളുടെ വയസ്സ്, പരിക്ക് പറ്റിയയാളുടെ ഇൻകം, പരിക്കുകളുടെ കാഠിന്യം, ഫ്രാക്ചർ മുതലായവ ഉണ്ടോ, ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട്, മെഡിക്കൽ എക്സ്പെൻസ്, ഇതെല്ലാം ഒന്ന് പരിഗണിച്ചിട്ടാണ് കോമ്പൻസേഷൻ ഇഞ്ചുറി കേസിൽ കൊടുക്കുന്നത്.
1: അപ്പോ സാർ, ഇപ്പൊ ഇഞ്ചുറി കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു ഇഞ്ചുറി കേസ് ഉണ്ടെന്നും പറഞ്ഞു, ഡെത്ത് കേസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡെത്ത് കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
0: ഡെത്ത് കേസിൽ കോമ്പൻസേഷന്റെ മാനദണ്ഡവും വ്യത്യസ്തമാണ്, കാരണം ആളെ മരിച്ചുപോയല്ലോ ഈ ആക്സിഡന്റ് പോയതെന്ന്. അപ്പൊ എന്താ നമ്മൾ എല്ലാം വിചാരിക്കുന്നത്, എന്താ നമ്മൾ പറയുന്നത്, ഒരാൾ മരിച്ചതുകൊണ്ട് ആ കുടുംബത്തിന്റെ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു, അദ്ദേഹം നഷ്ടപ്പെട്ടാൽ ആളും നഷ്ടപ്പെട്ടു, അദ്ദേഹം മൂലമുള്ള വരുമാനവും നഷ്ടപ്പെട്ടു. മിക്കവാറും ആക്സിഡന്റ് കേസിൽ സോൾ ബ്രെഡ് വിന്നർ ആയിരിക്കും, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രഹനാഥനായിരിക്കാം. അപ്പൊ ഗ്രഹനാഥൻ ആണ് ആ ഗ്രഹത്തെ പുലർത്തിക്കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന്റെ വരുമാനം വെച്ചിട്ടാണ് ആ വീട് പുലർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ആള് മരിക്കുമ്പം വീട്ടിലേക്ക് വരുമാനം നഷ്ടപ്പെടുവല്ലയോ. അപ്പോൾ കോടതി നോക്കുന്നത് ആ വരുമാന നഷ്ടം നികത്തണം, എന്തായാലും പൈസ കൊടുത്ത് നിർത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും പോയ ആളേക്ക് തിരിച്ചെടുത്തില്ല. പക്ഷേ കുടുംബത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാതിരിക്കാൻ വേണ്ടി എത്രയായിരുന്നോ അദ്ദേഹത്തിന്റെ ആക്സിഡൻസ് നടക്കുന്ന സമയത്ത് വരുമാനം, ആ വരുമാനം തന്നെ തുടർന്നും കോടതി കുടുംബത്തിന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറയും. അതാണ് കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. 10,000 മാസവരുമാനം ഉണ്ടായിരുന്ന ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരുമാന നഷ്ടം എന്ന് പറയുന്നത്, 35 ആളാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യായിരുന്നു, ഒരു സർവീസ് ഇരിക്കുന്ന ആൾ 20 കൊണ്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ 20 ഈ വരുമാന നഷ്ടമുണ്ട്, ആ 20 വരുമാന നഷ്ടം കോടതി കൊടുക്കും ഒരു ഹെഡിൽ, കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. അതിൽ പ്രത്യേകത, 10,000 വരുമാനമുള്ള ആള് 10,000 വീട്ടിൽ കൊടുക്കൂ ഇല്ല, അദ്ദേഹത്തിന് പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട്, അത് ചിലപ്പോൾ 1/3 ആയിരിക്കാം, 1/4 ആയിരിക്കാം അല്ലേ. അപ്പൊ ആ പേഴ്സണൽ എക്സ്പെൻസ് സ്വന്തമായ ചെലവാക്കുന്ന ചെലവ് കഴിച്ച് ബാക്കിയാണ് കുടുംബത്തിലേക്കുള്ള നഷ്ടം. അപ്പൊ 1/3 പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, 9,000 കിട്ടുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉദാഹരണം, ഏറ്റവും കുറഞ്ഞ ഒരാൾ 9,000 മാസ വരുമാനം, അദ്ദേഹത്തിന് 1/3 പേഴ്സണൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3,000 കുറച്ച് 6,000 അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വരുമാന നഷ്ടം. ആ വരുമാന നഷ്ടം 20 കൊണ്ട് ജോലിയാണെങ്കിൽ 20 കണക്കായി കൊടുക്കും, ഇത് വരുമാന നഷ്ടമാവുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്പൗസിനെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കോമ്പൻസേഷൻ, സ്പൗസിന്റെ കോമ്പൻസേഷൻ കൺസോർഷ്യം എന്ന് പറയും, മനസ്സിലല്ലേ, ആ സ്പൗസിന് നഷ്ടപ്പെട്ടുള്ള സ്നേഹവും വാത്സല്യം നഷ്ടപ്പെട്ടതിന് 40,000 മിനിമം കോമ്പൻസേഷൻ, കുട്ടികൾക്ക് അച്ഛനെയും നഷ്ടപ്പെട്ടതിന് അതിന് ഫീലിയർ കോമ്പൻസേഷൻ, പേരൻസിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ, ഇതെല്ലാം ഓരോ ഹെഡിൽ കൊടുക്കാം. പ്ലസ് ഡെത്ത് കേസിനകത്ത് ഫ്യൂണറൽ എക്സ്പെൻസ് കൊടുക്കണം, ലോസ് ഓഫ് എസ്റ്റേറ്റ്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച് സേവിങ്സ് ഉണ്ടായി, എസ്റ്റേറ്റ് ഉണ്ടായി, എസ്റ്റേറ്റ് മീൻസ് റബ്ബർ എസ്റ്റേറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലോസ് ഓഫ് എസ്റ്റേറ്റ് ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടാണ്.

0: കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഡിപെൻഡൻസി, അത് അദ്ദേഹത്തിൻ്റെ വരുമാനവും വയസ്സും നോക്കിയിട്ടാണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ കൺസോർഷ്യം, ലോസ് ഓഫ് കൺസോർഷ്യം വൈഫിന്, മക്കൾക്ക്, അച്ഛന് അല്ല അദ്ദേഹത്തിൻ്റെ പിതാക്കൾ, ഇത് കൂടാതെ ഫ്യൂണറൽ എക്സ്പെൻസ്, ലോസ് ഓഫ് എസ്റ്റേറ്റ്, ഇതെല്ലാം ചേർത്തിട്ടാണ് കോമ്പൻസേഷൻ ഡെത്ത് കേസിൽ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചുറി കേസിലും ഡെത്ത് കേസിലും ഇത്രയാണ് കൊടുക്കേണ്ടതെന്നൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? മരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, വയസ്സ് വ്യത്യാസം വരാം, ഓരോരുത്തരുടെ വയസ്സ്, ഓരോരുത്തരുടെ വരുമാനം, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം അല്ലേ. ഇപ്പോൾ സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളാണ് വാഹനപ്പെടുത്തി മരിച്ചെങ്കിൽ ആ സർക്കാർ സർവീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളമാണ് കണക്കാക്കുന്നത്. സർക്കാർ സർവീസ് ഇല്ലാത്തൊരു സാധാരണക്കാരനാണ്, കൂലിവേലക്കാരനാണെങ്കിൽ കൂലിവേലക്കാരന് മാസം എത്ര രൂപ വരുമാനം കിട്ടും എന്ന് കോടതി കണക്കാക്കി, അത് കണക്കാക്കിയാണ് കോമ്പൻസേഷൻ. അപ്പോൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലെങ്കിലും ആ വിക്ടിമിൻ്റെ ഏജും ഇൻകവും ആണ് പ്രധാന ഘടകം, പ്ലസ് മെഡിക്കൽ എക്സ്പെൻസസ്. ഇത്രയാണ് ഇഞ്ചറി കേസിലും ഡെത്ത് കേസിലും മിനിമം ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി കോടതിയുടെ ജുഡീഷ്യൽ പ്രസിഡൻസും പ്രിൻസിപ്പിൾസും കോടതിയുടെ ഒരു ഔട്ട്ലുക്കും അനുസരിച്ചിട്ട്, ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ടാണ് ആണ് കോമ്പൻസേഷൻ കൊടുക്കാം. ഹാഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇറ്റ് വേരീസ് ഫ്രം ഒരു കോടതിയിലെ കോമ്പൻസേഷൻ തന്നെ വേറെ കോടതി കിട്ടണമെന്നില്ല, ഒരേ കോമ്പൻസേഷൻ തന്നെ ഒരാൾക്ക് കിട്ടുന്ന പോലെ മറ്റാൾ കിട്ടണമെന്നില്ല. കാരണം ഓരോ കേസിലും ഫാക്ട്സ് വ്യത്യാസമാണ്, നേച്ചർ ഓഫ് ഇഞ്ചുറീസ് വ്യത്യാസമാണ്, സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് വ്യത്യാസമാണ്, അല്ല എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതാണ് എന്തുവന്നാലും ഇതെല്ലാം പരിഗണിച്ച് ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ ആണ് കോടതി കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ஆல்கஹால். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ.

0: അംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: சாந்தனம் 90.4 FM இல் இனி கேட்காம் நாடகமும் நாடக விசேஷங்களுமாய் திரசீல. ஆசயம் ஆவிஷ்காரம் காவிய. சாங்கேதிக சகாயம் ரயான் டைட்டஸ்.
1: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ പങ്കുവെക്കാറുള്ളത്. ഇന്ന് കാക്കാരിശി നാടകത്തെക്കുറിച്ചും കാക്കാരിശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജനെക്കുറിച്ചുമൊക്കെയാണ് പറയാൻ

കേരളത്തിലെ പ്രാചീന നാടക കലാരൂപമാണ് കാക്കാരിശി. ഇതിന് കാക്കാരുകളി, കാക്കാല നാടകം, കാക്കാലച്ചി നാടകം, കാക്കാല ചരിത്രം തുടങ്ങിയ പല പേരുകളുമുണ്ട്. ക്ഷേത്രോത്സവങ്ങളിലെ വിനോദ പരിപാടിയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. കാക്കാലവേഷം കെട്ടി അവതരിപ്പിക്കുന്ന നാടകമാണ് കാക്കാരിശി നാടകം. കാക്കാലൻ എന്നത് കേരളത്തിലെ ഒരു താഴ്ന്ന വിഭാഗമാണ്. കാക്കാരിശി നാടകം പുരുഷന്മാർ അവതരിപ്പിച്ചിരുന്ന കലയായിരുന്നു. സ്ത്രീവേഷം കെട്ടിയിരുന്നതും പുരുഷന്മാർ തന്നെയായിരുന്നു. ഇപ്പോൾ സ്ത്രീകളും വേഷം കെട്ടി അരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നു. മകരം, കുംഭം, മീനം മാസങ്ങളിലാണ് നാടകം അവതരിപ്പിച്ചു വരുന്നത്. സംഗീതം, നൃത്തം, സംഭാഷണം, അഭിനയം എന്നിവ ചേർന്ന വിനോദ നാടകമാണ് കാക്കാരിശി നാടകം. ഫലിതവും പരിഹാസവുമാണ് മുഖമുദ്ര. മൃദംഗം, ഗഞ്ചിറ, ഇലത്താളം, ഹാർമോണിയം എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാരുടെ പരമ്പരാഗതമായ ആക്ഷേപഹാസ്യ നാടകമാണ് കാക്കാരിശി നാടകം. സംഗീതം, സംഭാഷണം, നൃത്തം, ആംഗികാഭിനയം എന്നിവ അടങ്ങിയ കലാരൂപമാണ് ശരിക്കും ഈ നാടകം. മധ്യ തിരുവിതാംകൂറിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിലനിന്ന നാടൻ കലയാണിത്. മധ്യ തിരുവിതാംകൂറിൽ പാണന്മാർ, കമ്മാളന്മാർ എന്നിവരും തെക്ക് ഈഴവരും കുറവരുമാണ് ഇവ അവതരിപ്പിച്ചിരുന്നത്. കാക്കാരിശി കളി, കാക്കാലച്ചി നാടകം, കാക്കാരുകളി എന്നും ചില ഭാഗങ്ങളിൽ അറിയപ്പെടുന്നു. ശിവൻ, പാർവതി, ഗംഗ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളും ഇതിലുണ്ട്. ഇവർ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള കാക്കാലന്മാരുടെ ഇടയിൽ വന്ന് ജനിക്കുന്നതായാണ് സങ്കല്പം. കേരളത്തിലെ ജാതി സമ്പ്രദായത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരെന്ന് കരുതിപ്പോന്നിരുന്ന കാക്കാലർ നാടോടികളാണ്. ഇന്നും അവർ നാടോടി പാരമ്പര്യം ഏറെക്കുറെ കാത്തു സൂക്ഷിക്കുന്നു. ഭിക്ഷാടനം പൈതൃകമായി ലഭിച്ച ജോലിയായി കരുതിപ്പോരുന്നു. ഹസ്തരേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം തുടങ്ങിയ ജോലികളും അവർ ചെയ്തു വരുന്നു. കാക്കാരിശി നാടകത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. മിക്കവാറും എല്ലാ നാടകങ്ങളിലും സുന്ദരൻ കാക്കാനാണ്. അദ്ദേഹമാണ് മുഖ്യ നായകൻ. ഇതിനു പുറമെ കാക്കാത്തിമാർ, വേടർ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളും ഉണ്ടാകും. കാക്കാല വർഗത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം തന്നെയാണ് സുന്ദരൻ കാക്കാൻ. പാട്ടുപാടി ചുവടുവെച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. വന്ദനഗാനത്തോടെയാണ് നാടകം തുടങ്ങുക. തുടർന്ന് കാക്കാലൻ പ്രവേശിക്കുന്നു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച പന്തവുമായി താളം ചവിട്ടിക്കൊണ്ടാണ് കാക്കാലൻ്റെ വരവ്. ചോദ്യക്കാരനായി വേദിയിൽ തമ്പുരാനുണ്ടാകും. തമ്പുരാന്റെ ചോദ്യവും കാക്കാലന്റെ വിശദീകരിച്ച മറുപടിയുമായാണ് നാടകം മുന്നോട്ടു പോകുന്നത്. പാട്ടും നൃത്തവുമായി അരങ്ങ് തകർത്തുകൊണ്ടാണ് നാടകം പുരോഗമിക്കുന്നത്. തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയമായി കഴിഞ്ഞാൽ മലയാളികൾ സ്ഥിരമായി കേൾക്കുന്ന പേരുകളാണ് പരപ്പിൽ കറുമ്പനും കാക്കാരിശി നാടകവും. കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന നാടൻ കലാരൂപമാണ് ഈ നാടകം. കേരളത്തിൽ അടിയാള ഉടയാളന്മാർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്ന കാലം മുതലേ അവതരിപ്പിക്കപ്പെട്ടിരുന്ന കലാരൂപമാണ് കാക്കാരിശി നാടകം. തിരശീലയിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാക്കാരിശി നാടകത്തെക്കുറിച്ച് പറയാം.

0: Music with Radio Sandvanam 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. ഇന്ന് നമ്മൾ കാക്കാരശ്ശി നാടകത്തെക്കുറിച്ചും കാക്കാരശ്ശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജനെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. കാക്കാരശ്ശി നാടകത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത അതികായനാണ് പരപ്പിൽ കറുമ്പൻ എന്നറിയപ്പെടുന്ന ദേവരാജൻ. ഫോക്ലോർ അക്കാദമിയുടെ ബഹുമതി ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അടുത്ത സന്തോഷത്തിന്റെ നിറവിലാണ് ഇപ്പോൾ കറുമ്പനാശാനും കൂട്ടരും. ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചപ്പോൾ നാടൻ കലാരൂപങ്ങളുടെ അവതാരകർക്ക് നൽകി വരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. കാക്കാരശ്ശി നാടകത്തിന്റെ ഉദ്ഭവം എവിടെയാണെന്നും രചയിതാവ് ആരാണെന്നും വ്യക്തമല്ല. എന്നാൽ മലയാളികളോട് കാക്കാരശ്ശി നാടകത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന പേര് പരപ്പിൽ കറുമ്പൻ എന്നായിരിക്കും. ബാല്യകാലം മുതലേ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ പ്രധാന കാക്കനായും വേദിയെ ത്രസിപ്പിക്കുന്ന കലാകാരനുമാണ് അദ്ദേഹം. തന്നെ വ്യത്യസ്തനാക്കിയത് പേരിലുള്ള വൈവിധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. 13 മക്കളിൽ 12-ാമനായിട്ടാണ് ജനനം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ കുറച്ച് കറുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വിളിച്ചിരുന്നത് കറുമ്പൻ എന്നായിരുന്നു. പേരിനൊപ്പം സ്ഥലപ്പേരായ പരപ്പിൽ കൂടി ചേർന്നതോടെ പരപ്പിൽ കറുമ്പൻ എന്നായി പേര്. കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് അടിയാള വിഭാഗത്തിൽപ്പെട്ടവർ കുടുംബത്തോടെ താമസിച്ചിരുന്നത് ജന്മിമാരുടെ പുരയിടങ്ങളിലായിരുന്നു. ജന്മിമാരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും അവർ താമസിച്ചിരുന്നു. പകലന്തിയോളം പണിയെടുത്ത അവർ സന്തോഷം കണ്ടെത്തുവാനായിട്ടാണ് ഒത്തുചേരാൻ തുടങ്ങിയത്. അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും യാതനകളും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടാണ് ഇത്തരം കലാരൂപങ്ങൾ ഉടലെടുത്തത്. ആരാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്നോ എവിടെയാണ് ഉത്ഭവമെന്നോ എന്ന് വ്യക്തമല്ലായിരുന്നു. ജന്മിമാരെയും തമ്പുരാക്കന്മാരെയും വിമർശിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പരപ്പിൽ കറുമ്പൻ കാക്കാരശ്ശി നാടകം പഠിച്ചത് ആശാനായ ശേഖരനിൽ നിന്നുമാണ്. നാടൻ കലാരൂപത്തിനപ്പുറം ഒരു പാരമ്പര്യ കലാരൂപമായിട്ടാണ് കാക്കാരശ്ശി നാടകത്തെ കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, പാറശാല, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലായാണ് കാക്കാരശ്ശി നാടകം ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ പാട്ടുകളും സംഭാഷണ ശൈലിയുമെല്ലാം ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നതാണ് കാരണം. മായൻ കുറത്തിയായി വരുന്ന കാക്കാത്തി, നാടുവാഴിയുടെ കൈ നോക്കുന്ന രംഗം കാക്കാരശ്ശി നാടകത്തിൽ ശ്രദ്ധേയമാണ്. അതിനുശേഷം നാടുവാഴി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പച്ചമലൈ, പവിഴമലൈ, നാങ്കളുടെ നാട് സാമി എന്നവർ ഉത്തരം നൽകുന്നത്. പച്ചമല എന്നത് നെടുമങ്ങാട് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ ഈ ഭാഗങ്ങളിൽ നിന്നുമാണ് കാക്കാരശ്ശി നാടകത്തിന് കൂടുതൽ ആശാന്മാരുണ്ടായത്. കാക്കാരശ്ശി നാടകത്തിലെ പ്രധാന വേഷമായ കാക്കാനെ അവതരിപ്പിക്കുന്നത് പരപ്പിൽ കറുമ്പനാണ്. വിപുലമായ ചായങ്ങളോ അലങ്കാരങ്ങളോ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നില്ല. കാക്കാന്റെ മുഖത്ത് കറുത്ത ചായമാണ് പൂശുന്നത്. അതിനിടയിലായി വെള്ളപ്പുള്ളികൾ കുത്തും. കറുപ്പ് എന്ന നിറം മനസ്സിലെ ദുഃഖമായിട്ടും അതിനിടയിലെ വെള്ളപ്പുള്ളികൾ സമാധാനത്തിലേക്കുള്ള കടന്നു വരവും കൂടിയാണ്. കാക്കാന് ഒരു ഭാണ്ഡവും കൂടിയുണ്ട്. ജീവിത ഭാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാക്കാൻ വേദിയിലേക്ക് കടന്നു വരുന്നത് കത്തുന്ന ഒരു പന്തവുമായിട്ടാണ്. ജീവിത പ്രാരാബ്ധങ്ങളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. പ്രാകൃത വേഷധാരിയായ പരമശിവനെയാണ് കാക്കാനായി കാണുന്നത്. ജന്മിമാരുടെയും മറ്റ് പ്രമാണിമാരുടെയും വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കാനായി അടിയാള വർഗത്തെ വിളിക്കുമായിരുന്നു. പരിപാടി നല്ലതായാലും അവർക്ക് ഭക്ഷണവും പഴകിയ വസ്ത്രങ്ങളുമായിരുന്നു പ്രതിഫലമായി കൊടുത്തിരുന്നത്. തിരശീലയിൽ ഇനിയൊരു

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താം പാട്ടുകൂട്ടത്തിലേക്ക്. കാക്കാരശ്ശി നാടകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് തിരശീലയിലൂടെ ഇന്ന് നാം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മിമാരുടെയും മറ്റ് പ്രമാണിമാരുടെയും ഒക്കെ വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കാനായി അടിയാള വർഗത്തെ വിളിക്കുമെന്ന് നേരത്തെ നാം പറഞ്ഞിരുന്നു. അവർക്ക് ഭക്ഷണവും പഴകിയ വസ്ത്രങ്ങളുമൊക്കെയായിരുന്നു പ്രതിഫലമായി കൊടുത്തിരുന്നത്. പൊലിവ് എന്നായിരുന്നു ഈ രീതി അറിയപ്പെട്ടിരുന്നത്. ഇന്ന് കാണുന്ന തരത്തിലുള്ള യാതൊരു സജ്ജീകരണങ്ങളും പണ്ടത്തെ കാക്കാരശ്ശി നാടകത്തിലില്ലായിരുന്നു. സമകാലിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ കാക്കാരശ്ശി നാടകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. കൂട്ടം കൂടാനോ ഇറങ്ങി പ്രവർത്തിക്കാനോ അന്ന് സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കാക്കാരശ്ശി നാടകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമൂഹം വിമർശിച്ചു. ഓരോ വർഷവും കാക്കാരശ്ശി നാടകത്തിൻ്റെ അവതരണത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഏകദേശം 75-കളുടെ ആദ്യ കാലത്തോടെയാണ് പരപ്പിൽ കറുമ്പൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. അന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഭക്ഷണം നൽകിയിരുന്നത് വീടിന് പുറത്തിരുത്തിയും ഓലയ്ക്ക് മുകളിൽ വെച്ചുമായിരുന്നു. ആദ്യകാലങ്ങളിൽ പെൺവേഷം അവതരിപ്പിക്കാൻ പെൺകുട്ടികളെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായിരുന്നു പെൺവേഷവും കെട്ടിയിരുന്നത്. സംഗീതവും നൃത്തവും അഭിനയവുമെല്ലാം കോർത്തിണക്കിയ ഒരു സങ്കീർണ കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. വേദിയിലേക്കുള്ള കാക്കാന്റെ കടന്നുവരവ് പോലും പ്രേക്ഷകർക്കിടയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയെയും ആവേശത്തെയും തന്നിലെത്തിക്കാനായി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചടുലമായ നൃത്തം കാക്കാരശ്ശി നാടകത്തിൻ്റെ സുപ്രധാന ഭാഗമാണ്. അതിനാൽ കായികശേഷി നല്ലതുപോലെ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും കാക്കാന്റെ വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകുമെന്നും പരപ്പിൽ കറുമ്പൻ ആവേശത്തോടെ പ്രേക്ഷകരോട് പറയുന്നു. യുവതലമുറയിലേക്ക് ഈ നാടൻ കലാരൂപത്തിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നതിനായി സംസ്ഥാന തലത്തിലും കലാ സാംസ്കാരിക തലത്തിലും നിവേദനങ്ങളും സമീപനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ശരിയായ മറുപടി ലഭിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം. മൺമറഞ്ഞു പോകുന്ന ഇത്തരം കലാരൂപങ്ങളും കൂടി സ്കൂൾ യുവജനോത്സവങ്ങളിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇനിയുള്ള തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടാകും. നാടകവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പോയപ്പോൾ കല്ലാലെ പോച്ചിതടാ കാക്കാനെ, കല്ലാലെ പോച്ചിതടാ കാക്കാനെ. കല്ലുള്ള നാട്ടിലെ കാലീശി പോയപ്പോൾ കല്ലാലെ പോച്ചിതടാ കാക്കാനെ, കല്ലാലെ പോച്ചിതടാ കാക്കാനെ. കയ്യിൽ കിടന്നൊരു കൈ

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് സ്പെക്ട്രം ഓട്ടോ മസാല കോഫി പവേർഡ് ബൈ സീക്കാർസ് ആൻഡ് ഡെയിലി ഡിലൈറ്റ് June 6 സംഗീത വിസ്മയം തീർക്കുവാനെത്തുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഫ്യൂഷൻ ബാൻഡും യുവജനങ്ങളുടെ ഹൃദയസ്പന്ദനവുമായ മസാല കോഫി June 6, 2026 ന്യൂജേഴ്സിയിൽ ലൈവ് സംഗീത വിരുന്നുമായി എത്തുന്നു. കേരള

0: അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സി സംഘടിപ്പിക്കുന്ന ഈ മെഗാ ഇവന്റ് സംഗീതാസ്വാദകർക്ക് ഒരു അപൂർവ അനുഭവമായിരിക്കും. നാടൻ പാട്ടുകളും ആധുനിക സംഗീതവും സമന്വയിപ്പിച്ച സ്വന്തം ശൈലി സൃഷ്ടിച്ച മസാല കോഫി അവരുടെ അതുല്യമായ വേദി പ്രകടനങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഘമാണ്. നോർത്ത് അമേരിക്കയിലെ ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുകയും അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഒരു ഷോ ആയി ഫൊക്കാന കൺവെൻഷനിൽ അവതരിപ്പിക്കുന്നു. ഫൊക്കാനയുടെ രണ്ടാം ദിനമാണ് അമേരിക്ക ഗോഡ് ടാലന്റ് എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. മികച്ച സംഗീതം, ഡാൻസ്, ഫ്യൂഷൻ, കേരളത്തിന്റെ തനതായ നാടൻ കലകൾ തുടങ്ങിയ കലകളിൽ പ്രാവീണ്യം തെളിയിച്ച നോർത്ത് അമേരിക്കയിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഫൊക്കാന കൺവെൻഷനിൽ നടത്തുന്ന അമേരിക്ക ഗോഡ് ടാലന്റഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഫൊക്കാന ഇന്റർനാഷണൽ കൺവെൻഷൻ 2026 ഓഗസ്റ്റ് 6 മുതൽ 9 വരെ പെൻസിൽവാനിയയിലെ മൗണ്ടൻസിലെ കൽഹാരി റിസോർട്ടിലാണ് പ്രോഗ്രാം അരങ്ങേറുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സ്റ്റേഡിയങ്ങളിൽ പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുവരുന്നതിന് ഫിഫ നിരോധനം ഏർപ്പെടുത്തി. കടുത്തു ചൂടുള്ള സമയങ്ങളിൽ ബോട്ടിലുകൾ അനുവദിക്കുമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിലും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പുതിയ ഉത്തരവ്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തെക്കൻ മധ്യ കേരളത്തിലെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ വടക്കൻ ജില്ലകളിലും വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേള, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധ

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.